നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 12-ാം തീയതി, 2026 മെയ് 26 ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റും 33 സെക്കൻഡും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: 107.5 MHz. Musically yours.
1: News Rainbow. സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് 3 മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് ഫലം ഔപചാരികമായി പുറത്തുവിടും. അടുത്ത മാസം 21 നടത്താനിരുന്ന നീറ്റ് യുജി പുനഃപരീക്ഷ സുരക്ഷിതവും വിജയകരവുമാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കത്തെഴുതി. മുഖ്യമന്ത്രിമാർക്കും ലഫ്റ്റനന്റ് ഗവർണർമാർക്കുമാണ് സഹകരണം തേടി പ്രധാൻ കത്ത് നൽകിയത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ലഹരിക്കെതിരെ കേരള പോലീസ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ബ്രാൻഡ് അംബാസിഡർമാരാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി വിൽക്കുന്ന അധോലോക സംഘങ്ങളെ ഇല്ലാതാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. എബോള സാഹചര്യത്തിൽ രാജ്യത്തെ വിമാന കമ്പനികൾ പാലിക്കേണ്ട പൊതു നടപടികൾ സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പുറപ്പെടുവിച്ചു. ഉഗാണ്ട, കോംഗോ മേഖലയിൽ സർവീസ് നടത്തുന്ന കമ്പനികൾ യാത്രക്കാരെ പുറത്തിറക്കും മുമ്പ് അവരിൽ നിന്ന് രോഗബാധയില്ലെന്ന സത്യപ്രസ്താവന വാങ്ങേണ്ടതാണ്. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ 7 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ താഴെയെത്തിച്ചു. 65 ക്യാബിനുകളിലെ യാത്രക്കാരാണ് സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് 500 അടിയോളം ഉയരത്തിൽ കുടുങ്ങിപ്പോയത്. ഐപിഎൽ പ്ലേ ഓഫ് ക്രിക്കറ്റിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ 1 ക്വാളിഫയറിൽ ഇന്ന് നേരിടും. വൈകിട്ട് 7:30 ധർമ്മശാലയിലാണ് മത്സരം. News Rainbow.

0: ഹലോ, നമസ്കാരം. ഉണ്ട് ബെഡ് കോഫിൽ ആദ്യം നമസ്തേ എന്ന് പറയണോ അതോ ഒരു കോട്ട് പറയണോ എന്നൊരു തീരുമാനത്തിൽ എത്തിയിരുന്നില്ല. അപ്പോഴേക്കും നമുക്ക് തുടങ്ങാൻ നല്ല ടൈമായി. അതിനിപ്പോൾ എന്തോ ആവട്ടെ അല്ലേ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ബെഡ് കോഫി ഇതാ തുടങ്ങിക്കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് ആൾ. അപ്പോൾ ഡിസിഷൻ, തീരുമാനം, ആ സംഗതി ആവട്ടെ, അതിൻ്റെ പ്രാധാന്യമാവട്ടെ നമ്മുടെ ആദ്യ വിഷയം. ഓക്കെ, ഒരു ഒരു എക്സാമ്പിൾ പറയാം. സയൻറ്റിസ്റ്റായ ജോസഫ് ഹെൻറി, ഇദ്ദേഹം കുട്ടിയായിരുന്ന സമയത്തെ ഒരു സംഭവമാണ്. പേരക്കുട്ടിക്ക് ഒരു ജോഡി ഷൂ ഉണ്ടാക്കാനായിട്ട് അമ്മുമ്മ ഓർഡർ കൊടുത്തു, ജോസഫ് ഹെൻറിയുടെ അമ്മുമ്മ. അന്നൊക്കെ ചെരുപ്പ് ഉണ്ടാക്കാനായിട്ട് ആള് വീട്ടിൽ വന്ന് കാലിൻ്റെ അളവൊക്കെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ചെയ്തു. എന്നിട്ട് റൗണ്ടഡ് ടോ വേണോ സ്ക്വയർ ടോ വേണോ എന്ന് ചോദിച്ചു കുട്ടിയോട്. അതായത് ഷൂവിൻ്റെ മുൻവശം റൗണ്ടഡ് വേണോ അതോ സ്ക്വയർ ആയിട്ടിരിക്കണമെന്ന്. ആ ചോദ്യം കേട്ടപ്പോൾ കുട്ടിക്ക് കൺഫ്യൂഷനായി. എന്താണ് വേണ്ടത് എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല. കുട്ടിയല്ലേ, അവനതൊരു വലിയ ഡിസിഷനായിരുന്നു. കാരണം ഇനി കുറേ നാളത്തേക്ക് വേറെ ഷൂ ഒന്നും കിട്ടില്ല, ഇത് തന്നെ ഇടണേ. അപ്പോൾ ശരിക്കൊന്ന് ആലോചിക്കണ്ടേ. ഓക്കെ, ചെരുപ്പുണ്ടാക്കുന്നയാൾ ജോസഫിന് രണ്ട് ദിവസം കൊടുത്തു തീരുമാനം പറയാനായിട്ട്. ഈ രണ്ട് ദിവസവും കക്ഷി ചെരുപ്പ് കടയിൽ പോയി, പലവട്ടം പോയി. രണ്ട് തരത്തിലുള്ള ഷൂ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നോക്കി, അത് ഇട്ട് നോക്കി. റൗണ്ട് ഷേപ്പ് ഉള്ളതാണ് ഇടാൻ സുഖം, പക്ഷേ സ്ക്വയർ ടോ ആണ് കൂടുതൽ ഫാഷനബിൾ. വീണ്ടും കൺഫ്യൂഷനായി. കൺഫ്യൂഷൻ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. രണ്ട് ദിവസം കഴിഞ്ഞു, നാല് ദിവസം കഴിഞ്ഞു, ജോസഫിന് തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു ദിവസം പതിവ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് കടയിലെത്തിയപ്പോൾ ആ പുള്ളിക്കാരൻ ഒരു പാക്കറ്റ് എടുത്തങ്ങ് കൊടുത്തു. എന്താ സംഭവം? ജോസഫിനുള്ള ഷൂസ് അയാൾ അയാളുടെ ഇഷ്ടത്തിനുണ്ടാക്കി. വെയിറ്റ് ചെയ്യുന്നതിനൊരു പരിധിയില്ലേ? ജോസഫ് ആ ബോക്സും കൊണ്ട് ഓടി വീട്ടിൽ വന്നു. തുറന്നു നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ള ലെതർ ഷൂസ്. അതിൽ ഒരെണ്ണത്തിൻ്റെ മുൻവശം റൗണ്ടഡ് ആയിട്ടും മറ്റതിൻ്റെ സ്ക്വയർ ആയിട്ടും. അന്ന് ജോസഫ് ഹെൻറി ഒരു പാഠം പഠിച്ചു തീരുമാനമെടുക്കുന്നതിനെ പറ്റി. സ്വയം ഒരു ഡിസിഷൻ എടുത്തില്ലെങ്കിൽ മറ്റാരെങ്കിലും അതെടുക്കും നമുക്ക് വേണ്ടി. തീരുമാനമെടുക്കാതെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നതിലും എത്രയോ ഭേദമാണ് എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഓരോ കാലിലും ഡിഫറെൻ്റ് സ്റ്റൈലിലുള്ള ഷൂ ഇടേണ്ടി വരില്ലല്ലോ. ഫ്രണ്ട്സ്, സംഗതി ഒരു തമാശ പോലെ തോന്നാമെങ്കിലും അത് പറഞ്ഞു തരുന്ന മെസ്സേജ്, ഈ സംഭവം പറഞ്ഞു തരുന്ന മെസ്സേജ് മറക്കണ്ട കേട്ടോ. വേണ്ട തീരുമാനങ്ങൾ വേണ്ട സമയത്ത് തന്നെ എടുക്കണം. അത് മറ്റുള്ളവർക്കായി നീക്കി വയ്ക്കുകയും വേണ്ട. പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്, സുരേഷ് കാഞ്ഞിരക്കാട്ടിനൊപ്പം.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെഡ് കോഫി.

0: But let there be spaces in your togetherness, and let the winds of the heavens dance between you. Love one another, but make not a bond of love. Let it rather be a moving sea between the shores of your souls. നിങ്ങളുടെ ഒത്തൊരുമയിൽ അവനവൻ്റെതായ ഇടങ്ങളും ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ ഇളം കാറ്റ് നിങ്ങൾക്കിടയിൽ, നിങ്ങളുടെ മധ്യത്തിൽ നൃത്തമാടട്ടെ. പരസ്പരം സ്നേഹിക്കുക. എന്നാൽ ആ സ്നേഹം ഒരു ബന്ധനമാകരുത്, പകരം അത് ആ സ്നേഹം ഒഴുകുന്ന ഒരു കടലാകട്ടെ. നിങ്ങളുടെ ആത്മാവാകുന്ന ഇരുകരകൾക്കുമിടയിൽ ഒഴുകുന്ന കടൽ. ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നതിൻ്റെ, ഏത് സ്നേഹബന്ധത്തിലും പരസ്പരം സ്പേസ് കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ ഇത്രയും കാവ്യാത്മകമായി പറഞ്ഞു തന്നത് ആരായിരിക്കും എന്ന് തീർച്ചയായും അറിയായിരിക്കുമല്ലോ. യെസ്, ഖലീൽ ജിബ്രാൻ. വിശ്വപ്രസിദ്ധ കവിയും തത്വജ്ഞാനിയും എഴുത്തുകാരനുമെല്ലാമായ ഖലീൽ ജിബ്രാൻ. ബന്ധങ്ങൾ ബന്ധനങ്ങളാകാതിരിക്കേണ്ടതിൻ്റെ വലിയ പ്രാധാന്യം നമ്മിലേക്ക് പകർന്ന ഇദ്ദേഹം ജന്മം കൊണ്ട് ലബനൻകാരനാണ്. എന്നാൽ ജീവിതകാലം കൂടുതലും ചെലവിട്ടത് USAയിലാണ്. അറബിയിലും ഇംഗ്ലീഷിലും അദ്ദേഹം രചനകൾ നടത്തി. 48 വയസ്സിൽ അന്തരിച്ച ഖലീൽ ജിബ്രാൻ പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടാറുള്ളത് മനുഷ്യത്വത്തിൻ്റെ, സാർവലോക സഹവർത്തിത്വത്തിൻ്റെ പ്രചാരകൻ എന്ന നിലയിലാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ നിങ്ങൾക്കൊപ്പം എന്നും ബെറ്റ് കോഫി.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: വെൽക്കം ബാക്ക്. ലേറ്റ് കമേഴ്സിന് ഒരു ഗുഡ് മോർണിംഗ് കൂടി പറഞ്ഞുകൊണ്ട് ബെഡ് കോഫി മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കാൻ കേട്ടോ. റൈനോസറസ് കണ്ടാമൃഗം, ഒറ്റക്കൊമ്പന്മാരാണല്ലോ ഇവര്. ഇവരുടെ ഒരു കൂട്ടത്തെ, ദാറ്റ് ഇസ് ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടാമൃഗങ്ങളെ ഇംഗ്ലീഷിൽ എന്തു പറയുന്നറിയോ? ക്രാഷ്, CRASH, ക്രാഷ്. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? കൂട്ടിയിടിയും സ്ഫോടനവും ആക്സിഡൻസും ഒക്കെ ആയിരിക്കും. ഒരു കണക്കിന് അതൊക്കെ തന്നെ ചെയ്യാൻ കഴിവുണ്ട് ക്രാഷ് എന്ന് പറയുന്ന ഈ റൈനോ കൂട്ടത്തിന്. കാര്യം കാഴ്ചയിൽ വളരെ ശാന്തരായ മൃഗങ്ങളാണ്, എങ്കിലും ഇവരൊന്ന് വയലൻ്റ് ആയാൽ തീർന്നു പിന്നെ. ശരീരപ്രകൃതി നോക്കുമ്പോൾ ഒരു കണ്ടാമൃഗത്തിന് 3000-3500 കിലോഗ്രാമോളം ഭാരം വരും. അതിൻ്റെ കൊമ്പിന് ഏകദേശം 150 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകാം. കാണുമ്പോൾ വലിയ തടിമാടന്മാരാണല്ലോ. പക്ഷേ ഒന്ന് ഓടേണ്ട അവസരമോ സാഹചര്യമോ വന്നാൽ ഈ ചങ്ങാതിമാർ പുലികളാണ്. അവിടെ ബോഡി വെയ്റ്റ് ഒരു പ്രശ്നമല്ല. 56 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഓടാൻ കഴിയുമെന്നാണ് പറയുന്നത് കണ്ടാമൃഗത്തിന്. ഒരു കുതിരയുടെ ഒക്കെ സ്പീഡായപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, അവരുടെ സൈസും ഈ സ്പീഡും അമ്മോ, ഭയങ്കരം തന്നെ അല്ലേ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, കണ്ടാമൃഗത്തിനൊരു പ്രശ്നമുണ്ട്. ഈ പുള്ളിക്കാരനെ കാഴ്ച ശക്തി വളരെ കുറവാണ്. ഒരു 30 മീറ്റർ അകലെയൊക്കെ ഒരാളിങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ അത് കാണാൻ വലിയ പ്രയാസമായിരിക്കും കണ്ടാമൃഗത്തിന്. അനങ്ങാതെ നിൽക്കുകയാണെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് ആലോചിക്കൂ, 3 ടണ്ണോളം ഭാരമുള്ള 5-6 കണ്ടാമൃഗങ്ങൾ, അതായത് ക്രാഷ്, ഇവർ 50 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഓടി വന്നാൽ എന്തു ചെയ്യണം? കൂടുതലൊന്നും ചെയ്യണ്ട, ഓടി അങ്ങ് മാറിയേക്കുക. അവരുടെ കാഴ്ച പരിധിക്ക് അപ്പുറത്തേക്ക് ഓടി മാറുക, അല്ലെങ്കിൽ നമ്മൾ ക്രാഷായി പോവും. ഓക്കെ, ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നോ, നമുക്കും ഇതുപോലെ ആയിക്കൂടി എന്ന് ചോദിക്കാനാണ്. അതായത് നമ്മളൊക്കെ ഭാവിയിലേക്ക് ഏറെ ദൂരം നോക്കിയിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതിലും നല്ലത് ഈ റൈനോയുടെ കാഴ്ച പോലെ കുറച്ച് ദൂരേക്ക് മാത്രം നോക്കി കാര്യങ്ങൾ ചെയ്യുന്നതല്ലേ? അത്രയും മതി. കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നാലോ? അതിൽ നല്ലതല്ലേ ഇത്? ദാറ്റ് ഇസ് കൂടുതൽ മുന്നോട്ട് കാണാതെ, അല്ലെങ്കിൽ കൂടുതൽ നോക്കാതെ, നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തി സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന തരത്തിൽ ജീവിക്കാൻ ശ്രമിച്ചാലോ എന്തായിരിക്കും സംഭവിക്കുക എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. അതുപോലെ ഈ പ്രവൃത്തികളിൽ ഏർപ്പെട്ടാൽ പ്രശ്നങ്ങൾ

0: ഉണ്ടാകാം എന്ന് പേടിച്ച് ഒന്നും ചെയ്യാതിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നും ചിന്തിച്ചോളൂ കേട്ടോ. പല കാര്യങ്ങളും ചെയ്യാൻ, സമൂഹത്തിലും ലോകത്തിലും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിവുണ്ടായിട്ടും സ്വന്തം പൊട്ടൻഷ്യലിനെ പറ്റി ശ്രദ്ധയില്ലാത്ത കണ്ടാമൃഗ കൂട്ടങ്ങളെപ്പോലെ ആകുന്നത് എന്തിനാണ്? അനങ്ങാതെ ഒന്നും ചെയ്യാതെ ഇരുന്നാലേ വിജയങ്ങൾ നേട്ടങ്ങൾ വേറെ വഴിക്ക് പോകും, നമ്മുടെ കൺവട്ടത്തു നിന്നും പോകും. പകരം സ്വന്തം പോസിറ്റീവ്സ് തിരിച്ചറിയുക, അവ മാക്സിമം ഉപയോഗപ്പെടുത്തുക. And always be active. Bed coffee ആണ് കൂടെയുള്ളത് till 7 o'clock.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ Bed Coffee.

0: നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളാർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭി ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എ.
3: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
4: FM Rainbow. ഒരിക്കലും പതരാത്ത ലക്ഷ്യബോധവും

നിശ്ചയദാർഢ്യവും ഏറ്റവും അധികം പരിശ്രമിക്കാനുള്ള മനസ്സും കൈമുതലായുള്ള പല വ്യക്തികളെയും നമ്മൾ ബെഡ് കോഫിയിൽ അടുത്തറിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ അവസാന ഭാഗത്ത് വരുന്നതും അങ്ങനെ അവിശ്വസനീയം എന്ന് തോന്നാവുന്ന ഒരു സംഭവമാണ്. അസാധാരണമായ, ആദരവോടെ മാത്രം കാണേണ്ട സുഭാഷിണി മിസ്ത്രിയുടെ ജീവിതം. ഗ്രാമപ്രദേശങ്ങളിൽ കർഷകർ പട്ടിണി മൂലം മരിച്ചുകൊണ്ടിരുന്ന ബംഗാൾ ക്ഷാമകാലമാണ് സുഭാഷിണി മിസ്ത്രിയുടെ ബാല്യം. വിശപ്പും മറ്റു രോഗങ്ങളും പിടിച്ച് അവരുടെ 7 സഹോദരങ്ങളാണ് മരിച്ചത്. കൊൽക്കത്തയിൽ നിന്ന് 30 കിലോമീറ്ററോളം അകലെയാണ് അവരുടെ ഗ്രാമം. കുൽവ, അതാണ് ഗ്രാമത്തിൻ്റെ പേര്. വളരെ ചെറുപ്പത്തിലെ തന്നെ അച്ഛനമ്മമാർ സുഭാഷിണിയെ വിവാഹം കഴിപ്പിച്ചു തൊട്ടടുത്ത ഗ്രാമത്തിലെ ഒരു വ്യക്തിയുമായി. ഭർത്താവ് ഒരു കർഷക തൊഴിലാളിയായിരുന്നു. 200 രൂപയോളം മാസം വരുമാനം. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഏറെ പാടുപെട്ടു അവർ. അതിനിടയിൽ 1971 ആ ദുരന്തം സംഭവിച്ചത്. സുഭാഷിണിയുടെ ഭർത്താവിന് അസഹനീയമായ വയറുവേദന ഒരു ദിവസം. വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചു, പക്ഷേ കൃത്യമായി ആരും ശ്രദ്ധിച്ചില്ല. വേണ്ട ചികിത്സ കൊടുക്കാനും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആളും മരിച്ചുപോയി. പറക്കമുറ്റാത്ത 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് നിരക്ഷരയും ദരിദ്രയുമായ സുഭാഷിണി എന്ന 23-കാരി ഇരുളടഞ്ഞ ഭാവിയിലേക്ക് നോക്കി പകച്ചു നിന്നു. അങ്ങനെ നിന്നുപോയാൽ പറ്റില്ലല്ലോ, കുഞ്ഞുങ്ങളെ വളർത്തണ്ടേ? ആകെ അറിയാവുന്നത് വീട്ടുജോലികൾ ചെയ്യാനാണ്. അത് തന്നെ ശരണം. പല വീടുകളിലും പോയി ജോലി ചെയ്യാൻ തുടങ്ങി. ഒപ്പം കണ്ണീരിനും നിസ്സഹായതയ്ക്കുമിടയിൽ അവർ ഒരു ഉഗ്ര ശപഥം കൂടി എടുത്തു. ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ തൻ്റെ ഭർത്താവ് മരിക്കുമായിരുന്നില്ല. ഇനി ഒരിക്കലും ഒരാൾക്കും പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെടരുത്. പാവങ്ങൾക്കായി താൻ ഒരു ആശുപത്രി ഉണ്ടാക്കും. എങ്ങനെയൊന്നും ചിന്തിച്ചതേ ഇല്ല കേട്ടോ അവര്. പക്ഷെ തീരുമാനം വളരെ ഉറച്ചതായിരുന്നു. ഓക്കെ, 5-6 വീടുകളിൽ വീട്ടുജോലി ചെയ്യാൻ പോകുന്നതിന് പുറമെ കെട്ടിട നിർമ്മാണ സ്ഥലങ്ങളിൽ സഹായിയായും ഒക്കെ പോകാൻ തുടങ്ങിയ സുഭാഷിണി. അവരുടെ ഏറ്റവും ഇളയ മകൻ അജോയ് എന്നാണ് പേര്. ഈ പയ്യൻ പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു. അവന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവനെ ഡോക്ടറാക്കണം എന്ന ചിന്തയിൽ കൊൽക്കത്തയിലെ ഒരു അനാഥാലയത്തിൽ കൊണ്ട് താമസിപ്പിച്ചു. അവിടെ കൊണ്ട് നിർത്തി, നല്ല സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ടോ. മറ്റു 3 പേരും ഗ്രാമത്തിൽ തന്നെ അമ്മയുടെ കൂടെ നിന്നു, അവിടെ പഠിച്ചു, അമ്മയെ സഹായിച്ചു. അങ്ങനെ പോകെ സുഭാഷിണിക്ക് ഒരു ആശയം തോന്നി. പച്ചക്കറി വിറ്റാൽ ഇതിലും കൂടുതൽ പണം ഉണ്ടാക്കാം. അതായത് ഈ വീട്ടുജോലി ചെയ്ത് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ഉണ്ടാക്കാം. ഒരു റിസ്ക് എടുക്കാൻ തന്നെ നിശ്ചയിച്ചു. അടുത്ത ഗ്രാമത്തിലേക്ക്, ദാറ്റ് ഇസ് പച്ചക്കറി കൂടുതൽ കിട്ടുന്ന അടുത്ത ഗ്രാമത്തിലേക്ക് താമസം മാറ്റി. പതിയെ പതിയെ പച്ചക്കറി കച്ചവടം പച്ചപിടിച്ചു. കുറച്ച് പണമൊക്കെ ആയപ്പോൾ സുഭാഷിണി കൊൽക്കത്ത നഗരത്തിലേക്ക് ചേക്കേറി. അവിടെ ഈ ബിസിനസ് അല്പം കൂടി വിപുലമാക്കി. മാസം 500 രൂപയൊക്കെ വരുമാനമായി കിട്ടിത്തുടങ്ങി. അവർ പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിരുന്നു. അതിൽ കഴിയുന്നതുപോലെ പണം നിക്ഷേപിച്ചുകൊണ്ടിരുന്നു. ഇളയ മകനായ അജോയ് ഉണ്ടല്ലോ, പഠിക്കാൻ മിടുക്കനായ അജോയ്, അവൻ്റെ പഠനത്തിനൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വളരെ പിശുക്കി മാത്രമാണ് പണം ചെലവാക്കിയത്. അങ്ങനെയുള്ള ആ ഒരു ജീവിതം 20 വർഷം കടന്നുപോയി. 1992 താൻ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിച്ചിരുന്ന പണമെടുത്ത്, ഏകദേശം ഒരു 10,000 രൂപയോളം വരും അത്, ആ തുക കൊണ്ട് ഭർത്താവിൻ്റെ ഗ്രാമത്തിൽ അവർ താമസിച്ചിരുന്ന വീടുണ്ടല്ലോ, അതിനടുത്ത് കുറച്ച് സ്ഥലം വാങ്ങി. ഒപ്പം തന്നെ തിരികെ തങ്ങളുടെ പഴയ വീട്ടിലേക്ക് മാറുകയും ചെയ്തു. പിന്നെ ഗ്രാമവാസികളെ എല്ലാം വിളിച്ചുകൂട്ടി തൻ്റെ പദ്ധതിയെപ്പറ്റി പറഞ്ഞു. വാങ്ങിയ സ്ഥലം ആശുപത്രി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവിടെ ഒരു ഷെഡ് പോലെയെങ്കിലും കെട്ടണം, കഴിയുന്ന രീതിയിൽ സഹായിക്കണം. ഇതായിരുന്നു അവരുടെ അഭ്യർത്ഥന. എല്ലാവരും അറിഞ്ഞു തന്നെ സഹായിച്ചു. ആളായും അർത്ഥമായും പല രീതികളിലും സഹായിച്ചു. അങ്ങനെ 1993 സുഭാഷിണി മിസ്ത്രിയുടെ സ്വപ്നമായ ഹോസ്പിറ്റൽ ഒരുങ്ങി. പിന്നീട് ഹ്യൂമാനിറ്റി ഹോസ്പിറ്റൽ എന്ന പേരിൽ പ്രശസ്തമായ ആശുപത്രി. 20 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു താൽക്കാലിക ഷെഡിൽ തുടങ്ങിയ ആശുപത്രിയാണത്. സുഭാഷിണിയും അജോയും മറ്റ് ചില ഗ്രാമവാസികളും ചേർന്ന് പട്ടണത്തിലെ പല ഡോക്ടേഴ്സിനെയും കണ്ടു. അവരുടെ ഈ ഉദ്യമത്തെക്കുറിച്ച് പറഞ്ഞു. കണ്ടവരെല്ലാവരും തന്നെ ആഴ്ചയിൽ 1 മണിക്കൂർ സൗജന്യമായി സർവീസ് നൽകാമെന്നേറ്റു. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ അതൊരു തുടക്കം മാത്രമായിരുന്നു.

തുടർന്ന് പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടക്കേണ്ടി വന്നെങ്കിലും ആ വനിതയുടെ മനക്കരത്തിൻ്റെ പിൻബലത്തിൽ ഹ്യൂമാനിറ്റി ഹോസ്പിറ്റൽ 9000 സ്ക്വയർ ഫീറ്റിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയായി മാറി. എന്നാലോചിച്ച് നോക്കണം, അജോയ് ഉണ്ടല്ലോ, നമ്മുടെ മിടുക്കൻ പയ്യൻ അജോയ്, അവൻ പഠിച്ച് ഡോക്ടറായി ആ ആശുപത്രിയിൽ തന്നെ സേവനം ചെയ്യാനും തുടങ്ങി. ആശുപത്രിയിൽ പാവങ്ങൾക്ക് സൗജന്യ ചികിത്സയാണ്, ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലുള്ളവരോട് ചെറിയൊരു ഫീസ് വാങ്ങിക്കും, പിന്നെ പല മനുഷ്യ സ്നേഹികളുടെയും ഡൊണേഷൻസ്. ഇങ്ങനെയൊക്കെയാണ് ആ ആശുപത്രി നടന്നു പോകുന്നത്. എങ്ങനെയാണ് ഈ ശക്തി തനിക്ക് കിട്ടിയതെന്നറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാമനസ്കയായ ആ അമ്മ. തൻ്റെ ഭർത്താവിന് സംഭവിച്ച ദുരന്തം ഇനി മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്ന ഉറച്ച തീരുമാനം, പാവങ്ങൾക്കായി ചികിത്സ, അവർക്ക് വേണ്ട ആശുപത്രി എന്ന ലക്ഷ്യബോധം, ഇതൊക്കെ തന്നെയാണ് അവരുടെ മനക്കരത്തിൻ്റെ പുറകിൽ. വെറുതെ കുറേ സ്വർണവും വസ്ത്രമൊക്കെ ഉണ്ടായിട്ട് എന്തിനാ? അതൊക്കെ നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ കൊണ്ടുപോകൂ. അതേസമയം ഇവിടെ ചികിത്സ കിട്ടി സുഖപ്പെട്ടു പോകുന്ന പാവങ്ങളുടെ മുഖത്തെ സന്തോഷം, അത് മതി ജീവിതത്തിന് അർത്ഥം ഉണ്ടാകാൻ. സുഭാഷിണി മിസ്ത്രിയുടെ വാക്കുകളാണ്. ഡിയേഴ്സ്, ആദരവോടെ വണങ്ങാൻ നമുക്ക് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ആ സ്ത്രീരത്നത്തെ. ഒപ്പം ഹ്യൂമാനിറ്റി ഹോസ്പിറ്റൽ ഏറ്റവും നല്ല രീതിയിൽ നടന്നു പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം. യെസ്, ഇൻസ്പിറേഷനാണ്, ഉദാഹരണമാണ് നമുക്ക് സുഭാഷിണി മിസ്ത്രി. ആൻഡ് ഈ ഇൻസ്പയറിംഗ് സ്റ്റോറിയോടെ നമ്മുടെ ഇന്നത്തെ ഷോ ഇവിടെ അവസാനിക്കാണ് കേട്ടോ. കിട്ടിയ എനർജി ഒട്ടും കളയാതെ ഇന്നിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊള്ളൂ എല്ലാവരും. ഒപ്പം നല്ല ഗോൾഡൻ സോങ്സ് കൂടി ആസ്വദിച്ചോളൂ. സ്വാഗതം കൊച്ചിയിൽ. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ഫ്രണ്ട്സ്. ബൈ ഫോർ നൗ. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്.

0: സ്പാ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും മിൻമിനിയും ചേർന്ന് പാടിയ ഗാനത്തോടെ നമ്മളിപ്പോൾ പ്രോഗ്രാം ഹൈലൈറ്റ്സിലേക്ക് എത്തുന്ന സമയമായിരിക്കുന്നു. 7 മണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളിലേക്ക് എത്തുമ്പോൾ രാവിലെ 8:30 സവാരി ടൈമാണ്. യാത്രാവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി എത്തുന്നു സവാരി ടൈം. 10 മണിക്ക് വാട്സപ്പ് ിലൂടെ ഇഷ്ടഗാനങ്ങൾ ആസ്വദിക്കാം. വാട്സപ്പ് 11 മണിക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളുമായി എത്തുന്നു വോയ്സ് യുവർ ചോയ്സ്. 12 യുവർ ചോയ്സ്. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകളാണ്. 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ. 3 മണിക്ക് വിവിധ് ഭാരതി റിലേ. 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. തൊഴിൽ സാധ്യതകളുമായി എത്തുന്നു കരിയർ കണക്ട്. 8 മണിക്ക് കരിയർ കണക്ട് കഴിഞ്ഞാൽ 9 മണിക്ക് രാഗവിസ്താരവും രാഗാധിഷ്ഠിത ഗാനങ്ങളുമായി എത്തുന്ന രാഗം സംഗീതം. അല്പസമയത്തിനകം കേൾക്കാം പാലക്കാട് നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് ഹരിനാരായണനെയും ചിറ്റിലഞ്ചേരി തിരഞ്ഞെടുത്ത ഒരു പിടി ഗാനങ്ങളുമായി ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: സ്വാഗതം.
0: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

ഹായ് ഹലോ നമസ്കാരം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇനി ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം. കൊച്ചി കൂടെയുണ്ട് റെയിൻബോ ആർജി രാജൻ സോമസുന്ദരം. അപ്പോൾ പൂക്കളുടെ പേര് വരുന്ന ഒരു പിടി ഗാനങ്ങളുമായിട്ടാണ് അന്നത്തെ ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി ഇന്ന് ഉണ്ടാകുക. പാലക്കാട് നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് ഹരി നാരായണൻ എം ചിറ്റിലഞ്ചേരിയെ തിരഞ്ഞെടുത്ത ഒരുപിടി ഗാനങ്ങൾ ആസ്വദിക്കാം. ആദ്യ ഗാനത്തിലേക്ക് എത്തുമ്പോൾ ധനികതയിൽ കഴിഞ്ഞു വന്നിരുന്ന ബേബിക്ക് അവരുടെ ഉടമസ്ഥതയിൽ നടത്തപ്പെടുന്ന പള്ളിക്കൂടത്തിലെ ടീച്ചർ ഓമനയെ വലിയ കാര്യമാണ്. അവളെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നും ആഗ്രഹമുണ്ട്. പണത്തിന്റെ അന്തരമുള്ളതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഓമന എതിർക്കുകയാണ്. എന്നാൽ ബേബി വീട്ടുകാരുടെ സമ്മതം ചോദിച്ച് അവളെ വിവാഹം കഴിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞാണ് കഥ മാറുന്നത്. ബേബി വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അങ്ങനെ ഓമനയും ബേബിയും ഒരു വീട്ടിൽ ഓമനയുടെ തന്നെ വരുമാനത്തിൽ ബേബി പഠനവും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിയുകയാണ്. ഒരു ദിവസം പരീക്ഷയും കോൺട്രാക്റ്റും തീർന്നുവെന്ന് ഏറെ സന്തോഷത്തോടെ ബേബി വന്ന് പറയുകയും ആവശ്യതയിൽ ഇരുന്ന ഓമനയെ അത് ശ്രദ്ധിക്കാതെ നിർബന്ധിച്ച് ഉദ്യാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഓമനയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ

സന്തോഷം പാടി അവതരിപ്പിക്കുകയാണ് നായകൻ. നായകനായി രവിചന്ദ്രൻ, ക്ഷീണിതയായ നായികയായി അഭിനയിച്ചിരിക്കുന്നത് ഷീലയും. ചിത്രം ഓമന 1972 വയലാർ രചന നിർവഹിച്ച് ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഗാനം.

1971 എറണാകുളം ജംഗ്ഷൻ എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചിച്ച് എം എസ് ബാബുരാജ് സംഗീതം പകർന്ന് പി ജയചന്ദ്രനും പി ലീലയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ ആസ്വദിച്ചത്. നീലപ്പട്ട് പോലെ കായൽ ഇങ്ങനെ പരന്നു കിടക്കുക കേട്ടോ. ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഒരു രണ്ട് ക്ലൂ പറഞ്ഞാൽ തന്നെ ഈ പാട്ട് ഏതാണെന്ന് മനസ്സിലാവും. കെട്ടുവള്ളങ്ങളിൽ വന്ന് താമസിച്ച് ആലുവപ്പുഴയ്ക്ക് അരികിലാണ് ഈ കഥ നടക്കുന്നത് അല്ലേ. ഇങ്ങനെ ഇത്രയും പറഞ്ഞാൽ തന്നെ നമുക്ക് ചിത്രം മനസ്സിലാവും, നദി എന്ന ചിത്രമാണല്ലേ. അപ്പോൾ ചുവന്ന ഷർട്ടും വെള്ളം മുണ്ടുമെടുത്ത് ഗിറ്റാറിൽ ഈണം ഇടുന്ന നായകൻ നസീറിനെ നമുക്ക് കാണാം. അയൽവക്കത്ത് കെട്ടിയിരിക്കുന്ന കെട്ടുവെള്ളത്തിൽ ചെറിയ ചിമ്മിണി വിളക്കിന്റെ വെട്ടത്തിലിരുന്ന നായിക ശാരദ ആ ഗാനത്തിന് കാതോർക്കുകയാണ്. നിലാവത്തും അവളുടെ കണ്ണുകളിൽ നിന്ന് ദുഃഖം പൊഴിയായി ഒഴുകുകയാണ്. പാട്ടിനിടയ്ക്കാണ് നായകന്റെ ഫോട്ടോ വള്ളത്തിൽ കിടന്ന് കിട്ടുന്നതും. ആ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് ആ പാട്ടിനെ വീണ്ടും കാതോർത്ത് കണ്ണുനീർ തുടയ്ക്കുന്നു, പുഞ്ചിരിക്കുന്നു. ഉറക്കിക്കിടത്തിയ കുഞ്ഞ് ഇടയ്ക്ക് ചാടി എഴുന്നേൽക്കുമ്പോൾ കയ്യിലുള്ള ഫോട്ടോ തലയിണയ്ക്കുള്ളിൽ ഒളിപ്പിച്ച് കുട്ടിയോട് ഉറങ്ങാനും പറയുന്നുണ്ട്. പുഴയോരത്തുള്ള യഥാർത്ഥ ഔട്ട്ഡോർ ഷൂട്ടും സെറ്റിൽ തീർത്തിരിക്കുന്ന രംഗപടം നിറഞ്ഞ കാഴ്ചകളും അതിമനോഹരമായി സമന്വയിപ്പിച്ചിരിക്കുന്നു. ചിത്രം നദി, ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്.

സ്റ്റേഷൻ മാസ്റ്റർ എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കൻ രചിച്ച ബി എച്ച് ചിദംബരനാഥ് സംഗീതം പകർന്ന് എസ് ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 തിരികെ എത്തും ലിസ്ണിംഗ് ചോയ്സ്. സ്വാഗതം ചെയ്യുന്നു.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷനാകും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് ഡിജിസിഎ. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ 1-ാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാഥുല ചുരത്തിൽ എത്തും. ഗാംഗ്ടോക്കിലെ സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും സംബന്ധിക്കും. വ്യാഴാഴ്ച സിക്കിം പോലീസിന് പ്രസിഡന്റ്സ് പോലീസ് കളർ പുരസ്കാരം സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സഹകരണം, നിലവിലുള്ള പദ്ധതികളുടെ പുരോഗതി എന്നിവ യോഗം ചർച്ച ചെയ്യും. ഇന്തോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങളും മറ്റ് അന്താരാഷ്ട്ര വിഷയങ്ങളും യോഗം വിലയിരുത്തും. ആഗോള അനിശ്ചിതാവസ്ഥയുടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെയും പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നടക്കുന്നത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യയിലെത്തിയ ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ജപ്പാനും തമ്മിൽ സവിശേഷ തന്ത്രപ്രധാന ആഗോള പങ്കാളിത്തമാണുള്ളതെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിന് ഏറെ പ്രാധാന്യവും സ്വാധീനവുമുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Between India and Japan, of course, we have a special strategic and global partnership, and that signals that our ties have a larger implication, importance, impact. Today, I look forward to discussing our bilateral cooperation, to discussing global and regional issues, particularly in this current situation, and West Asia is important.
0: എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ ഭേദഗതി പ്രകാരം എൽ പി ജി സിലിണ്ടറിനൊപ്പം പി എൻ ജി കണക്ഷനും സ്വന്തമാക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇനി പറയുന്ന 2 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാൻ അവസരമുണ്ടാകും. പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി ഉപഭോക്താക്കൾക്ക് അപേക്ഷിക്കാം. ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കും. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ അദ്ദേഹം സംബന്ധിക്കും. ഇന്നലെ രാത്രി രാജസ്ഥാനിലെ ബിക്കാനീറിലെത്തിയ ആഭ്യന്തരമന്ത്രി ഇന്ന് രാവിലെ ബി എസ് എഫിന്റെ സാഞ്ചു ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കും. ഉച്ചകഴിഞ്ഞ് ബിക്കാനീറിലെ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാസ്ഥിതി ശ്രീ അമിത്ഷാ അവലോകനം ചെയ്യും. വെള്ളിയാഴ്ച ഗുജറാത്തിലെ ഭുജിലെത്തുന്ന അദ്ദേഹം അടുത്ത മാസം 5-ന് ത്രിപുരയുടെ അതിർത്തി പ്രദേശങ്ങളും സന്ദർശിക്കും. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് ഇന്നലെയാണ് 300-ലധികം സഞ്ചാരികൾ റോപ്പ് വേയുടെ ക്യാബിനുള്ളിൽ കുടുങ്ങിയത്. 500 അടിക്ക് മുകളിൽ 65 ക്യാബിനുകളിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. NDRF, SDRF, ജമ്മുകശ്മീർ പോലീസ്, കരസേനയുടെ ചിനാർ കോർപ്സ് തുടങ്ങിയവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 7 മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തെ തുടർന്നാണ് എല്ലാവരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ സാധിച്ചത്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയിലും യുഗാണ്ടയിലും എബോള വൈറസ് പടർന്നതോടെ വിമാനക്കമ്പനികൾക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് DGCA. വിശദാംശങ്ങളിലേക്ക്.
2: യുഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാനക്കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ഫയൽ ചെയ്ത് ശേഖരിക്കുന്നത് ഉറപ്പാക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. നിലവിലെ എബോള ഭീഷണി കണക്കിലെടുത്ത് പനി, ക്ഷീണം, പേശിവേദന, തലവേദന, തൊണ്ടവേദന, ഛർദി, വയറിളക്കം തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണം. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായി

0: ഫലം യാത്രക്കാർ ആശുപത്രികളിൽ നിന്ന് വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസിനെ അറിയിക്കുകയും ചെയ്യണമെന്ന് DGCA അറിയിച്ചു. ട്രിപ്പിൾ ലെയർ മാസ്കുകൾ, ഡിസ്പോസിബിൾ ഗ്ലൗസുകൾ, PPE കിറ്റുകൾ, ഹാൻഡ് സാനിറ്റൈസറുകൾ, ബയോഹസാർഡ് ഡിസ്പോസൽ ബാഗുകൾ എന്നിവയുടെ മതിയായ സ്റ്റോക്ക് സൂക്ഷിക്കാനും വിമാന കമ്പനികൾക്ക് DGCA നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ കേന്ദ്രത്തിൽ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ സേവാ

0: തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. രാവിലെ സേവാതീർത്തിലാണ് കൂടിക്കാഴ്ച. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും സന്ദർശിക്കും. സംസ്ഥാനത്തെ ഉന്നത വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് തിരുവനന്തപുരം PMG വിജിലൻസ് ആസ്ഥാനത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിലാണ് യോഗം. SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണിത്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. 10 ജില്ലകളിൽ നിന്ന് മഴയുടെ ശക്തി കുറയും. ശക്തമായ തിരമാലയെ തുടർന്ന് നാളെ കടലാക്രമണം ഉണ്ടാകാനും സാധ്യത. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്നലെ മഞ്ഞ ജാഗ്രതയുണ്ടായിരുന്ന 9 ജില്ലകളിൽ എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രത തുടരും. അതിനു പുറമെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഇന്നും മഞ്ഞ ജാഗ്രതയായി. ചാലക്കുടി, അന്തിക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് 10 mm വർക്കലയിൽ 7 mm മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് കനത്ത കാറ്റിനുള്ള സാധ്യത കണക്കിലെടുത്ത് നാളെ വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
1: IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. 1 ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യൻമാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. കൊച്ചി തുറമുഖത്തിന്റെ 98 ദിനാഘോഷം ഇന്ന്. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. 1928 May 26 കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പലായ SS പത്മ എത്തിയ ചരിത്ര ദിവസത്തിന്റെ ഓർമ്മ പുതുക്കലാണ് തുറമുഖ ദിനം. ശബരിമലയിൽ ഇന്ന് പ്രതിഷ്ഠാ ദിനം. ഇടവമാസത്തിലെ അത്തം നാളായ ഇന്ന് രാവിലെ 5 മുതൽ സന്നിധാനത്ത് നട തുറന്ന് പൂജകൾ ആരംഭിച്ചു. പതിവ് പൂജകൾക്കൊപ്പം വിശേഷാൽ പൂജകളും നടക്കും. പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 നടയടയ്ക്കും. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് ഇന്ന് തുടക്കം. 20 ലക്ഷത്തോളം തീർത്ഥാടകർ ചടങ്ങിൽ പങ്കെടുക്കും. 1.25 ലക്ഷം ഇന്ത്യക്കാരടക്കം 20 ലക്ഷത്തിനടുത്ത് ഹാജിമാർ മിനായിലെത്തിയിട്ടുണ്ട്. ഇന്നുച്ചയ്ക്ക് മുൻപ് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. കേരളത്തിൽ 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 സമർപ്പിക്കാം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതൊരു കരാറിലും സൌദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയിൽ പങ്കാളികളാകണമെന്ന നിബന്ധന കൂടി ഉൾപ്പെടുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായുള്ള ചർച്ചകൾ നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. സൌദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ അബ്രഹാം ഉടമ്പടിയുടെ ഭാഗമാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അധ്യക്ഷനാകും. LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ജമ്മുകശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ 300-ലേറെ വിനോദസഞ്ചാരികളെ സുരക്ഷിതമായി തിരികെയെത്തിച്ചു. കോംഗോയിലെയും യുഗാണ്ടയിലെയും എബോള വൈറസ് വ്യാപനത്തെ തുടർന്ന് വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മറ്റ് ജില്ലകളിൽ മഴയുടെ ശക്തി കുറയും. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം. കൊച്ചി തുടരുകയാണ്. പാലക്കാട് നിന്നുമുള്ള റെയിൻബോ ശ്രോതാവ് ഹരിനാരായണനെയും ചിറ്റിലഞ്ചേരി തിരഞ്ഞെടുത്ത ഒരുപിടി ഗാനങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഗാനങ്ങളാണ് എല്ലാം.

റേഡിയോ എന്ന മാധ്യമം ഒരു കാലത്ത് എത്രത്തോളം വിസ്മയകരമായിരുന്നു എന്ന് നമുക്കറിയാം അല്ലേ. ശ്രോതാക്കൾ എങ്ങനെയാണ് അതിനെ കണ്ടിരുന്നതൊക്കെ. അപ്പം അങ്ങനെ ഇരിക്കെ മലയാള സിനിമയിൽ അഭ്രവാളിൽ റേഡിയോ സ്റ്റേഷൻ പശ്ചാത്തലമായ ഒരു ഗാനം വന്നിട്ടുണ്ട്. റേഡിയോ സ്റ്റേഷനിൽ നായകനും നായികയും ചേർന്ന് പാടുന്ന ഗാനം ഏതാണെന്ന് പിടികിട്ടിയോ? വേഷമിട്ട് മധു, ശാരദ, തിക്കുറിശി, കവിയൂർ പൊന്നമ്മ, ജൂനിയർ ഷീല എന്നിവരും ശങ്കരമേനോന്റെ ആശ്രയത്തിൽ കഴിയുന്ന മാധവൻ ശങ്കരമേനോന്റെ മകൾ മാലതിയെ പ്രണയിക്കുന്നത് മാധവനെയും. അപ്പോൾ മാധവനെ സ്വന്തമാക്കാൻ ചില നാടകീയ രംഗങ്ങളൊക്കെ മാലതി ഒരുക്കുന്നുണ്ട്. ആഭിജാത്യം എന്ന ചിത്രത്തിൽ പി ഭാസ്കരന്റെ വരികൾ കെ ടി ഉമ്മർ സംഗീതം നൽകി 1971 യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനം

0: രണ്ടിടങ്ങഴി എന്ന ചിത്രത്തിന് വേണ്ടി തിരുനയിനാർ കുറിച്ചി മാധവൻ നായർ ഗാനരചന നിർവഹിച്ച്, തൃശൂർ പി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന്, കമുകറ പുരുഷോത്തമനും കെ പി എസ് സി സുലോചനയും ചേർന്ന് രണ്ടിടങ്ങഴി എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഇന്നത്തെ ലിസണറിന്റെ കത്തിലേക്ക് പോകുമ്പോൾ, സ്വാഗതം കൊച്ചി എന്ന പരിപാടിയിലേക്ക് പാലക്കാട് ജില്ലയിൽ നിന്നും ഹരിനാരായണൻ എം ചിറ്റിലം ചേരിയെടുത്തുന്നു. ഞാനൊരു ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്റർ ഗസറ്റഡ് പോസ്റ്റ് എന്ന ബ്രാക്കറ്റിലുണ്ട്, റിട്ടയർ ആയ വ്യക്തിയാണ്. ചെറുപ്പം മുതൽ ഫിലിപ്സ് റേഡിയോ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്റെ അച്ഛൻ പരേതനായ അരവിന്ദാക്ഷൻ മാസ്റ്ററാണ് പഴയ ഗാനങ്ങളിലേക്ക് എന്നെ അടുപ്പിച്ചത്. എന്റെ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്. അതുപോലെ ഏതാനും പൂക്കളുടെ പേരുകൾ വരുന്ന പാട്ടുകളാണ് അയക്കുന്നത് എന്ന് എഴുതി കുറച്ചധികം പൂക്കളുടെ പാട്ടുകൾ എഴുതി അയച്ച ലിസണർ നമ്മളോടൊപ്പം ഉണ്ട്. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. പാട്ടുകളൊക്കെ കേട്ട് സന്തോഷമായിട്ടിരിക്കുകയാണോ?
1: ഓ, വളരെ സന്തോഷമായിട്ടിരിക്കുന്നു സാറേ.
0: കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ?
1: ഓ, കേൾക്കാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്.
0: അവിടെ നിന്ന് ഒരല്പം കുറച്ചായിട്ടാ കേൾക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാണ്, റിട്ടയർഡ് ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു?
1: ഓ, റിട്ടയർഡ് ജീവിതമൊക്കെ വളരെ സമാധാനപരമായിട്ട് പോണു സാർ.
0: നമ്മള് ഒരു ഹെഡ് മാസ്റ്റർ ഒക്കെ ആണ് അല്ലേ, അങ്ങനെ ഹെഡ് മാസ്റ്റർ ഒക്കെ ആയിട്ട് റിട്ടയർഡ് ആയി കഴിയുമ്പോൾ പ്രത്യേകിച്ച് സ്ട്രിക്റ്റ് ഒക്കെ ആയ ആളായിരുന്നോ ഹെഡ് മാസ്റ്റർ ആയിരുന്നപ്പോ?
1: ഇല്ല, വളരെ അധ്യാപകനായിരുന്ന സമയത്തും ഹെഡ് മാസ്റ്റർ ആയ സമയത്തൊക്കെ വളരെ സഹപ്രവർത്തകരോടും കുട്ടികളോടൊക്കെ വളരെ സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ്.
0: തീർച്ചയായിട്ടും സ്നേഹത്തിന് കാളും വലിയ ഒരു മറ്റു ആയുധം ഏതാണുള്ളതല്ലേ?
1: വേറെ ആയുധങ്ങളൊന്നും ഇല്ല.
0: ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
1: വീട്ടിൽ ഭാര്യയുണ്ട്, രണ്ട് ആമക്കളുണ്ട്.
0: വലിയ കുട്ടികളായിരിക്കുമല്ലോ അല്ലേ?
1: ആ, വലിയ കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത മകൻ വന്നിട്ട് 30 വയസ്സായി, അർജുൻ വി നായർ എന്നാണ് പേര്.
0: ശരി ശരി.
1: ആള് കഞ്ചിക്കോട് ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡിലാണ് ജോലി ചെയ്യുന്നത്.
0: ജോലി ചെയ്യുന്നു അല്ലേ? ഓക്കെ.
1: രണ്ടാമത്തെ മകൻ +2 അഭിനന്ദ് വി നായർ എന്ന് പറയും. +2 പാസ്സായിട്ടിരിക്കുകയാണ്, ഇനി ഉപരിപഠനത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ശരി ശരി. ഓക്കെ ഓക്കെ ഓക്കെ. CBSE ആയിരുന്നിരിക്കും അല്ലേ? CBSE ആയിരുന്നിരിക്കും.
1: അതെ അതെ.
0: ഓക്കെ.
1: പിന്നെ വൈഫിന്റെ പേര് മിനി എന്ന പേര്. റിട്ടയർഡ് ടീച്ചറാണ്.
0: അതെ അല്ലേ? ശരി ശരി. അപ്പൊ രണ്ടുപേരും അധ്യാപനത്തിലായിരുന്നു അല്ലേ?
1: അതെ അതെ, അധ്യാപകരായിരുന്നു.
0: ഓക്കെ. അപ്പോ പിന്നെ പാട്ടുകളിൽ എല്ലാവരും വീട്ടിൽ കേൾക്കുന്നുണ്ടോ?
1: പാട്ട് ഒരുമാതിരി എല്ലാവർക്കും താല്പര്യമുള്ളതാണ്.
0: അതെ,
1: അതിൽ കൂടുതൽ താല്പര്യം എനിക്കാണ്.
0: അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അപ്പൊ പിന്നെ മാനസികമായിട്ട് 1970s ജീവിക്കണത്, അതുകൊണ്ട് പഴയ പാട്ടുകൾ മാത്രമേ കേൾക്കുകയുള്ളൂ.
0: അതെ, കൂടുതലും 60s 70s പാട്ടുകളാണ് തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്.
1: അതെ അതെ അതെ. മാത്രമല്ല TV കാണുന്ന ശീലമില്ല.
0: അതെ അല്ലേ? ശരി ശരി. കൂടുതലും കേൾക്കുകയാണ് അല്ലേ?
1: അതെ അതെ, കേൾക്കുകയാണ് ചെയ്യണത്.
0: ഓക്കെ.
1: പിന്നെ ഇപ്പൊ സ്റ്റേഷൻസ് ഒക്കെ പറയുന്ന രീതിയിൽ ഇപ്പൊ റേഡിയോയിലൊന്നും ഇത്

0: സിഗ്നല് കയറി വരില്ല. അപ്പൊ മൊബൈൽ തന്നെയാണ് ആശ്രയം.
1: അതെ അല്ലേ, മൊബൈലിലാണ് കേൾക്കുന്നത് കൂടുതലും.
0: അതെ അതെ. ഓ
1: ഓ, പഴയ റേഡിയോ ഇപ്പോഴും ഉണ്ടോ?
0: ഓ, റേഡിയോ ഒക്കെ ഇപ്പോഴും ഉണ്ട് സാർ.
1: അതെ, ഇപ്പോഴും വർക്കിംഗ് ആണല്ലേ?
0: ആ, വാൾവോ റേഡിയോ തൊട്ടിട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള റേഡിയോ വരെയുള്ളതുണ്ട്.
1: അതെ അല്ലേ, ശരി ശരി.
0: കളക്ഷനിലുണ്ട്.
1: അത് കൊള്ളാം. കളക്ഷനൊക്കെ ഉള്ളത് വളരെ ഒരു കൗതുകം തന്നെയാണ് ഇപ്പോഴും.
0: അതെ അതെ. രണ്ടാമത്തെ മകനും ഇതിൽ വലിയ താല്പര്യമുള്ളതാണ്. പഴയ സാധനങ്ങൾ
1: കളക്ട് ചെയ്യാം.
0: ആ അതെ, കളക്ട് ചെയ്യാനും ആള് പഴയ DVDകളൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഗ്രാമഫോൺ പ്ലെയർ ഒന്ന് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ അല്ലേ. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു വലിയ കൗതുകമാവുന്നു, അല്ലെങ്കിൽ ഇതൊന്ന് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള ഒരു ശീലമൊന്നും പലർക്കും ഉണ്ടാവാറില്ല. അപ്പൊ അതൊരു പ്രത്യേകിച്ചൊരു നല്ല ശീലം തന്നെയാണ്. അത് കുറച്ചധികം നാളുകൾക്ക് ശേഷമാണ് നമുക്കത് മനസ്സിലാകുക.
0: ഓക്കെ.
1: അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ പൂക്കളിൽ ഏറ്റവും ഇഷ്ടമുള്ള പൂ ഏതായിരിക്കും? ആണല്ലേ. ഓക്കെ, പനിനീർ പൂ തന്നെയാണ് ഏറ്റവും ഇഷ്ടം അല്ലേ? അതെ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു നൈർമല്യത പാട്ടുകളിലും ഉണ്ട് എന്നൊക്കെയാണ് നമ്മുടെ മെസ്സേജുകളിലൊക്കെ നമുക്ക് വരുന്നത് റെയിൻബോ FM കൊച്ചിയുടെ ഫേസ്ബുക്ക് പേജിൽ കേട്ടോ. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് എല്ലാവരോടും അന്വേഷണമൊക്കെ പറയാം. ഓക്കെ, നമുക്ക് ബാക്കി പാട്ടുകൾ കൂടി ആസ്വദിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് പൂക്കളെല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ് അടുത്ത വരി വരിയായിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കും കേട്ടോ.
0: ഓക്കെ.

മാറി കണ്ണ അന്നൊരു പ്രണയ കാവ്യം ഞാൻ എഴുതും.

0: ton of the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: ആയിരത്തി തൊള്ളായിരത്തി 1967 കാവാലം ചുണ്ടൻ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രചിച്ച ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസും സംഘവും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ക്ലോക്കിൽ 7 മണി കഴിഞ്ഞ് 56 മിനിറ്റും 39 സെക്കൻഡ്. ശകുന്തളയുടെ ഛായാചിത്രത്തിനരികെ ദുഷ്യന്തൻ അരികെ ചേർന്ന് നിന്ന് പാടുകയാണ് കേട്ടോ. ശംഖുപുഷ്പവും ചിമ്മി തുറക്കുന്ന കൺമഷി എഴുതിയ കൺപീലികളും മാനത്തിലൂടെ തിന്നി നീങ്ങുന്ന മൺകുടമേന്തിയ ശകുന്തള, താമരയിലയിൽ കാമലേഖനം എഴുതിയിരുന്ന സുന്ദരിയുടെ പ്രതിമ, കൊട്ടാരത്തിൻ്റെ മനോഹരമായ അകത്തളം, സെറ്റിട്ടൊരുക്കിയ ദൃശ്യങ്ങൾ അങ്ങനെ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നു. ശംഖുപുഷ്പങ്ങൾ കണ്ണെഴുതുമ്പോൾ സന്ധ്യാനേരം മരവുരിഞ്ഞൊറിയുന്ന നേരം നില കാടുകളിൽ പൊഴിഞ്ഞു വീഴുന്ന മലരും മലർ വിരിക്കുന്ന മെത്തയും കാണുമ്പോൾ എങ്ങനെയാണ് പ്രിയതമയെ ഓർക്കാതിരിക്കുക. ചിത്രം ശകുന്തള, ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്, ദുഷ്യന്തനായി വേഷമിട്ട് പ്രേംനസീർ.

1973 ഭദ്രദീപം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജയകുമാർ രചന നിർവഹിച്ച എം എസ് ബാബുരാജ് സംഗീതം പകർന്ന യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇഷ്ടപ്പൂവിന്റെ പേര് ഏതാന്ന് നമ്മുടെ ലിസണറിനോട് ചോദിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. നമ്മുടെ ലിസണേഴ്സ് എല്ലാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളുടെ കൂടി ഇഷ്ടം അതുകൂടി അറിയാൻ റെയിൻബോയ്ക്ക് ഒരു കൗതുകമുണ്ട്. അപ്പോൾ റെയിൻബോ എഫ് എം കൊച്ചി ഫേസ്ബുക്ക് പേജിൽ കമൻസിൻ്റെ കൂടെ അതുകൂടി ചേർക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു കൗതുകം തന്നെയാണല്ലേ അത്. അപ്പോൾ അടുത്ത ഗാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ റേഡിയോ പശ്ചാത്തലമായിട്ടൊരു നായകനെ നായികയും കണ്ടിരുന്നു. അപ്പോൾ അവരുടെ കഥ എന്താണെന്ന് വെച്ചാൽ മാധവനും മാലതിയും ശങ്കരമേനോൻ്റെ മകളാണ് മാലതി. സംഗീത അക്കാഡമിയിൽ പരീക്ഷ പാസ്സാകാൻ സാധിച്ചതെല്ലാം ശങ്കരമേനോൻ്റെ സഹായം കൊണ്ടാണ്. അപ്പോൾ ആ നന്ദി മാധവന് അദ്ദേഹത്തിനോട് ഉണ്ട് തന്നെ. അതുകൊണ്ട് തന്നെയാണ് താൻ ഏറെ സ്നേഹിച്ചിട്ടും മാലതിയുടെ പ്രണയം വേണ്ടെന്ന് പറയാൻ മാധവൻ ശ്രമിക്കുന്നത്. എന്നാൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തൊരു ചെറിയ നാടകത്തിൻ്റെ ഫലമൊക്കെയായി മാധവന്റെയും മാലതിയുടെയും വിവാഹം നടക്കുന്നു. എന്നാൽ അവർക്ക് കല്യാണത്തിൻ്റെ അന്ന് തന്നെ ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വരികയാണ്. പട്ടണത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക് ചേക്കേറിയ അവർ ആ പ്രദേശത്തെ അങ്ങനെ തന്നെ ആത്മാവിലേക്ക് എടുക്കുകയാണ്. ഒരു വലിയ ആൽമര ചുവട്ടിലിരുന്ന് മാധവൻ കുരുന്നുകൾക്ക് പാട്ട് പാടി നൽകുകയാണ്. വെറും പാട്ടല്ല, കഥ തന്നെയാണ് പാടിക്കൊടുക്കുന്നത്. ആട്ടിൻകുട്ടികളുടെ പുറകെ ഓടുന്ന കുട്ടിക്കൂട്ടങ്ങളും മണ്ണിലേക്ക് ആഴത്തിൽ വേരിറക്കിയ ആ വലിയ ആൽമര ചുവടും ആ മരത്തിൽ

താഴെ കഥ കേൾക്കാൻ കൊതികൊണ്ടിരിക്കുന്ന കുരുന്നുകളും അവർക്ക് സ്നേഹത്തോടെ അത് പാടിപ്പകർന്നു നൽകുന്ന മാധവൻ എന്ന നായകനായി അധ്യാപകനായി നടൻ മധു. ശാരദ, മധു, താരചൗടികൾ എത്രയെ ചിത്രം ചിത്രം ആഭിജാത്യം. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എ ടി ഉമ്മർ, പാടിയത് യേശുദാസ്.

കൈതപ്പൂ വിശറിയുമായി ഇങ്ങനെ പേൾവ്യൂ എന്ന ചിത്രത്തിൽ നായകനും നായികയും ഇങ്ങനെ ഒരു പായ്വഞ്ചി കപ്പലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പായ്വഞ്ചിയിലാണ് പോകുന്നത്, കപ്പലല്ല കേട്ടോ. അപ്പോൾ 1970 വയലാർ ദേവരാജൻ ഗാനശില്പികൾ ഒരുക്കി യേശുദാസും പി മാധുരിയും ചേർന്ന് പാടിയ ഗാനമാണ് നമ്മളിപ്പോൾ ഒടിവിലായിട്ട് ആസ്വദിച്ചത്. ഇന്ന് ഹരിനാരായണനെയും ചിറ്റിലഞ്ചേരി പാലക്കാട് നിന്നുള്ള റെയിൻബോ ശ്രോതാവാണ് തിരഞ്ഞെടുത്ത ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടത്. അടുത്തത് നാളെ രാവിലെ 7 ആലുവയിൽ നിന്നുള്ള റെയിൻബോ ശ്രോതാവ് അഭിലാഷ് തിരഞ്ഞെടുത്ത ഒരുപിടി ഗാനങ്ങൾ ആസ്വദിക്കാം നാളെ രാവിലെ 7 ലിസണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചിയിൽ. 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. 8:30 തിരികെ എത്താം സവാരി ടൈമുമായി.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. Good morning, I'm Anuja Kumar. The headlines. Quad Foreign Ministers meeting to be held in New Delhi today. President Draupadi Murmu to embark on a 3-day visit to Sikkim beginning today. More than 300 tourists stranded in Gulmarg gondola in Jammu and Kashmir rescued after technical snag halted its operations. DGCA issues directives for airlines after Ebola outbreak declared health emergency.

0: നമസ്കാരം. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 24 സെക്കൻഡും. അപ്പോൾ നമുക്കൊരു അല്പം അപ്ഡേറ്റ്സ് ഉണ്ട്. പല്ലശന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടക്കുന്നുണ്ട്. 179 ദിവസത്തേക്കാണ് നിയമനം. ഡി സി എ ആണ് യോഗ്യത. പ്രായപരിധി വരുന്നത് 18-40 ഇടയിൽ. അപ്പോൾ താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം 28 May 11:30 പല്ലശന ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 04-9932-29622. മൊബൈൽ നമ്പർ 81981295438. ലാൻഡ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04-9932-29662. കേന്ദ്ര സർക്കാർ സംരംഭമായിട്ടുള്ള ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ നടത്തുന്ന ഒരു വർഷം ദൈർഘ്യമുള്ള പി ജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത ഡിഗ്രിയാണ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത പ്ലസ് ടു ആണ്. 6 മാസം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ യോഗ്യത വരുന്നത് SSLC ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓൺലൈൻ, റെഗുലർ, പാർട്ട് ടൈം ബാച്ചുകളും ഉണ്ട്. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 7994449314. 7994449314. കുസാറ്റ് വിവിധ വകുപ്പുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവുകൾ വന്നിട്ടുണ്ട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ 4 വകുപ്പുകളിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് വകുപ്പ്, മാത്തമാറ്റിക്സ് വകുപ്പ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, പോളിമർ സയൻസ് ആൻഡ് റബ്ബർ ടെക്നോളജി വകുപ്പ് എന്നിവിടങ്ങളിലാണ് ഒഴിവുകളുള്ളത്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ June 15 മുൻപായിട്ട് ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ പകർപ്പും ബയോഡാറ്റയും യോഗ്യത, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ രേഖകളും പകർപ്പുകളും June 22 മുൻപായിട്ട് രജിസ്ട്രാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിൽ ലഭിക്കത്തക്ക വിധം അയക്കേണ്ടതാണ്. അപേക്ഷ, യോഗ്യത, മറ്റ് വിശദ വിവരങ്ങൾ എന്നിവയ്ക്ക് recruit.cusat.ac.in സന്ദർശിക്കുക. recruit.cusat.ac.in ഫോൺ നമ്പറുണ്ട്, 04842862301. കെൽട്രോണിൽ 1 വർഷം ദൈർഘ്യമുള്ള വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് യോഗ്യത പ്ലസ് ടു ആണ്. PGDC യോഗ്യതാ ബിരുദമാണ്. ഗ്രാഫിക്സ് ആൻഡ് വിഷ്വൽ എഫക്ട്സ് യോഗ്യത SSLC. ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത +2. ഈ കോഴ്സുകളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകർ പാലക്കാട് മഞ്ഞക്കുളം റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ടെത്തണമെന്ന് കെൽട്രോൺ സെന്റർ മേധാവി അറിയിക്കുന്നു. ഫോൺ നമ്പർ 04912504599. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04912504599. ക്ലോക്കിൽ 8 മണി കഴിഞ്ഞ് 35 മിനിറ്റും 3 സെക്കൻഡും. ഇനി കേൾക്കാം
1: ബ്ലാസ്റ്റ് യുവർ മോർണിംഗ്സ് വിത്ത് ബ്ലിസ്റ്ററിംഗ് മ്യൂസിക്. സവാരി ടൈം.

ക്ലാക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 40:06. അപ്പോ 10 മണി വരെ നമുക്കിനി സവാരി ടൈമിന്റെ സമയമാണ്. കൂടെയുണ്ട് റെയിൻബോ ആർജി രാജൻ സോമസുന്ദരം. അപ്പോൾ യാത്രാ വിശേഷങ്ങൾ, യാത്രയ്ക്ക് പുറപ്പെടാൻ നിൽക്കുകയാണെങ്കിലും യാത്ര കഴിഞ്ഞു വന്നിട്ടുള്ള ആണെങ്കിലും നമുക്ക് യാത്രാ അപ്ഡേറ്റ്സ് ആണ് പ്രത്യേകിച്ച് റെയിൻബോ ചോദിക്കുന്നത്. അപ്പോൾ യാത്രാ വിശേഷങ്ങളോടൊപ്പം 1990s ശേഷമുള്ള ഇഷ്ട ഗാനങ്ങളും ആസ്വദിക്കാം. 10 മണി വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0484-242-8101 0484-242-8101. അപ്പോൾ 8 മണി കഴിഞ്ഞ് 40:46 ആയിട്ടുണ്ട്. 10 മണി വരെ ഇനി കേൾക്കാം സവാരി ടൈം ഓൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഇപ്പോൾ അത് കഴിഞ്ഞു, വെക്കേഷൻ സമയം കഴിഞ്ഞ്, ഇനി നമ്മൾ സ്കൂൾ ഡേയ്സിലേക്കും നമ്മുടെ മഴ ദിനങ്ങളിലേക്കൊക്കെ വരികയാണല്ലേ. അപ്പോൾ എന്തായാലും ഈ പാട്ട് നമ്മൾ ഒരുപാട് പിന്നിലേക്ക് കൊണ്ടുപോയി ബാല്യകാലത്തിലേക്ക്. അപ്പോൾ എന്തായാലും സവാരി ടൈം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കോളർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇത് ആരാണ്?
1: ഞാൻ മാളയെന്നാണ് വിളിക്കുന്നത്. ഇന്ദിര എന്നാണ് പേര്.
0: ഓക്കെ,
1: ചേട്ടന് വേണ്ടിയിട്ടാണ്.
0: ചേട്ടന് വേണ്ടിയിട്ടാണ് അല്ലേ വിളിച്ചത്?
1: നരസംഗത്തിലെ ഒരു അടിച്ചുപൊളി പാട്ട്.
0: പാട്ട് വേണം അല്ലേ? അപ്പൊ ഇന്ന്
1: ആള് വയ്യാണ്ട് എടുക്കാണ്, പാട്ട് കേൾക്കണം എന്നാണ് ഡോക്ടർമാര് പറഞ്ഞിരുന്നത്.
0: അത് ശരി.
1: ഇന്നലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ എടുത്തു. അപ്പൊ പാട്ട് പാടിയത് വളരെയധികം സന്തോഷം. ആൾക്ക് ഒരു ഉണർവ് പോലെ വരുന്നു.
0: അതെല്ലേ,
1: റേഡിയോ സ്ഥിരമായിട്ട് ഇതാണ്. പിന്നെ എനിക്ക് എന്തെങ്കിലും വിഷമമൊക്കെ വരുന്ന സമയത്ത് ഈ പാട്ട് കേട്ട് നിങ്ങളുടെ അവതരണവും നിങ്ങളുടെ പറയലൊക്കെ കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്.
0: തീർച്ചയായിട്ടും നമ്മൾ ഒറ്റയ്ക്കല്ല ഒരിക്കലും, എല്ലാവരും ഒരുമിച്ചാണ്. അങ്ങനെ തന്നെയാണ് ശ്രോതാക്കൾ എല്ലാം ചേർന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇപ്പോ യാത്ര എങ്ങോ അമ്പലത്തിൽ എന്തോ പോയി വന്നു എന്ന് പറഞ്ഞു അല്ലേ? ശരി ശരി ശരി. അതെ അല്ലേ. പേരൊന്നും കൂടി പറയൂ.
1: ശ്രീധരപ്രഭു.
0: ഓക്കെ, അപ്പൊ നമുക്ക് പേരിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ, പ്രഭുവാണ് അല്ലേ. അപ്പൊ ആ സമ്പന്നത ഉണ്ടാവട്ടെ, നമുക്ക് ഇത്രയും പെട്ടെന്ന് സുഖമാവട്ടെ കേട്ടോ, അത് സാധിക്കും. അപ്പൊ അതിനുള്ള ഒരു പാട്ടാണ് വരുന്നത്. അപ്പൊ ഈ അവിടെ പ്രദേശത്ത് മാളയിലൊക്കെ എങ്ങനെയാണ് ഇപ്പൊ അവസ്ഥ, കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട്?
1: ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്.
0: പെയ്യുണ്ട്,
1: അത്രേ ഉള്ളൂ. അല്ലാണ്ട് സ്ഥിരമായി ഇങ്ങനെ അടുപ്പിച്ചൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്.
0: അപ്പൊ പുറത്ത് പോയി വന്നപ്പോ മഴ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല ഇല്ല.
0: വഴിയൊക്കെ ക്ലിയർ ആയിരുന്നല്ലോ അല്ലേ? അപ്പോ അതെ അല്ലേ. അപ്പൊ ഈ പാട്ട് ആസ്വദിക്കണം കേട്ടോ, മനസ്സ് നിറഞ്ഞ് ആസ്വദിക്കാൻ പറയണം. പഴടി മലമുരുകിന് പള്ളി വെയിൽ ആയുധം എന്ന് തുടങ്ങുന്ന പാട്ടാണ് അല്ലേ, നരസിംഹത്തിലെ പാട്ടാണ് ചോദിച്ചേക്കണത്.
1: ഓക്കെ,
0: അതെ അല്ലേ. ഓക്കെ, അപ്പൊ സന്തോഷമായിട്ട് ഇരിക്കട്ടെ. ഈ പാട്ടൊന്ന് ഒരുമിച്ച് പാടാനൊന്ന് ശ്രമിച്ചു നോക്കാൻ പറ, ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ പറ കേട്ടോ.
1: പാടി കൊടുക്കുമ്പോ ചെലപ്പോ പറയും ആൾക്ക് ഒരു ഇങ്ങനെ ഓർമ്മ വരണം.
0: അതെ അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തെങ്കിലും എല്ലാം പെട്ടെന്ന് ശരിയാവട്ടെ
1: കേട്ടോ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, സംഗീതത്തെക്കാൾ മറ്റെന്ത് വലിയ ഔഷധമാണ് ഉള്ളതല്ലേ. അപ്പോ പാട്ട് വരുന്നു കേട്ടോ. ഓക്കെ.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: കാശിനെ കുറിച്ച് ചിന്തിനാശങ്ക ന്യായബന്ധുവാ പുള്ളപ്പോ.
3: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
4: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5. 107.5.

0: 5.5 ൽ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. നമുക്ക് അടുത്തതായിട്ട് ഒരു കോർണർ ലൈനിലുണ്ട്. ഹലോ,
1: ഹലോ,
0: ഇതാരാണ്? ഹലോ,
1: ഹലോ,
0: ആ ഇതാരാണ്? എവിടുന്നാണ്?
1: ആ,
0: അപ്പൊ നേരത്തെ വിളിച്ചതാരാ? ആണോ? ഉമ്മയുടെ പേരെന്തായിരുന്നു? ഓക്കെ. അപ്പൊ മാളയിലാണല്ലേ. ഓക്കെ, അവിടെ എന്താണ് റോഡിലൊക്കെ വിശേഷങ്ങൾ? വണ്ടികളൊക്കെ തിരക്കൊക്കെ ഉണ്ടോ? ആ റോഡൊക്കെ ക്ലിയർ ആണല്ലേ, ബ്ലോക്ക് ഒന്നും ഇല്ല അല്ലേ. ഹലോ,
1: ഹലോ,
0: ആ ബ്ലോക്കൊക്കെ ഉണ്ടോ?
1: ബ്ലോക്ക്
0: ഇല്ല അല്ലേ. അങ്ങനെ യാത്രയൊക്കെ അവിടെ സുഖകരമാണ്. ഓക്കെ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏഴാം ക്ലാസ്സിൽ. ഓക്കെ, ഇനി ഏഴിലേക്കാണോ? ഏഴിലേക്കായല്ലേ. ഓ, അപ്പൊ റിസൾട്ടൊക്കെ വന്ന് അങ്ങനെ ഏഴിലേക്ക് പോവുകയാണ്. ബാഗും ബുക്കുകളൊക്കെ വാങ്ങിയോ? കിട്ടിയിട്ടില്ല അല്ലേ. ടെക്സ്റ്റ് ബുക്കുകളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ നോട്ട്ബുക്കൊക്കെ വാങ്ങായിരുന്നു അല്ലേ. ആ, ഇനി സമയമുണ്ട്, ഒരാഴ്ച കൂടി സമയമുണ്ടല്ലേ. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ? നല്ല വിശേഷം അല്ലേ. പിന്നെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
1: ഉമ്മ, വാപ്പ, വല്യുമ്മ, പിന്നെ ഇക്കാക്ക, ഇക്കാത്ത, പിന്നെ ഞാൻ.
0: ആ, എല്ലാവരും ഉണ്ടോ വീട്ടിൽ ഇപ്പൊ? പിന്നെ എന്ത് വേണം അല്ലേ, അടിച്ചുപൊളിക്കുകയാണ് അവിടെ. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു പാട്ട് വരുന്നുണ്ട് കേട്ടോ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക. ആകാശവാണി കൊച്ചി FM റെയിൻബോ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, നല്ലൊരു പാട്ടു തന്നെ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 19:03. അങ്ങനെ സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോ സവാരി ടൈമിൽ ഒരാൾ കൂടി ചേരുന്നുണ്ട്. ഹലോ,
1: നമസ്കാരം.
0: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? സവാരി ടൈമിലേക്ക് സ്വാഗതം.
1: ഇത് ജിഷ ജോൺസൺ ആണ്, തിരുവനന്തപുരത്തുനിന്ന്.
0: ഓക്കെ, എന്താണ് വിശേഷങ്ങൾ?
1: വിശേഷം സുഖം എന്ന് പറയാൻ പറ്റാ. ഞങ്ങളൊരു മരിപ്പിന് പോകാൻ പോണ്.
0: ഓ, അത് ശരി. അങ്ങനെയുള്ള ഒരു യാത്രയിലാണ് അല്ലേ?
1: മരിപ്പിന് പോകാൻ പോണ്. പിന്നെ അത് കഴിഞ്ഞ് അത് ഒരു 11 വരെ 11.5 വരെ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഉടനെ തന്നെ ഞങ്ങക്ക് 30 ഉണ്ട് വരണം. അതിന് പോകും. അത് വരാപ്പുഴപ്പള്ളിയിലാണ്.
0: വരാപ്പുഴപ്പള്ളി
1: പോയിട്ട് വീണ്ടും ഇവിടെ മരിച്ചെടുക്കണത് 3 മണിക്കാണ്. അവിടേക്ക് വീണ്ടും 3 മണിക്ക് മുന്നേ തിരിച്ചെത്തണം.
0: ശരി ശരി. ഓക്കെ, എന്താണ് പ്രായമായി മരിച്ചതാണോ, എന്താണ് സംഭവിച്ചത്?
1: അത് ചേച്ചി, ഞങ്ങളുടെ ഒരു ബന്ധത്തിലെ ചേച്ചിയായിട്ട് വരും. 70 വയസ്സുണ്ട് ആൾക്ക്. പക്ഷേ അത് പെട്ടെന്ന് അസുഖമായി 1 മാസത്തോളം കിടന്നുള്ളൂ. 1 മാസം കിടപ്പായിരുന്നു.
0: ഓക്കെ,
1: ഇന്നലെ വൈകിട്ട്
0: ആണല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് അവിടെ?
1: നമ്മുടെ മാഗിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ്.
0: ആ, ശരി. ഓക്കെ ഓക്കെ. നമ്മുടെ സ്ഥിരം ലിസണർ.
1: ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ്.
0: അതെല്ലേ.
1: ഇനിയിപ്പോ വാട്സാപ്പിലും മറ്റേ യുവർ ചോയ്സിലും ഒന്നിലും വിളിക്കാൻ പറ്റില്ലല്ലോ. വിളിക്കോ, മെസ്സേജ് അയക്കാനൊന്നും പറ്റില്ല.
0: അതെല്ലേ.
1: അപ്പൊ ഈ പോണ വഴിയിൽ അങ്ങോട്ട് വിളിച്ചിട്ട്
0: ആ വഴിക്ക് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചല്ലേ.
1: അത്ര ഇഷ്ടമാണ് മാഗി. എനിക്ക് എപ്പോഴും എനിക്ക് വേണ്ടിയിട്ടാണെങ്കിലും മറ്റുള്ള ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് കൊടുക്കുന്ന ഒരാളാണ്.
0: അതെ അതെ അതെ. ഇങ്ങനെ ഈ ഒരു ശ്രോതാക്കൾ ഇങ്ങനെ പരസ്പരം അങ്ങനെ ഒരു പാട്ടിന് ചുറ്റും സൗഹൃദമായിട്ട് ഇങ്ങനെ കൂടി നിൽക്കണ കാണാൻ വളരെ സന്തോഷമാണ്. പരസ്പരമൊക്കെ പാട്ടുകളൊക്കെ, സാധാരണ പാട്ടുകൾ സ്വയം ഡെഡിക്കേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്വയം മേടിക്കാനുള്ള തിരക്കാണ് ഇത്. പക്ഷെ പരസ്പരം ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള അപൂർവമായിട്ടുള്ള സ്നേഹ ബന്ധങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ മഴവില്ലിന് താഴെ അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് നമ്മുടെ കടയിലേക്ക് കരയിലേക്ക് ഒരു കടൽ ദൂരം എന്നുള്ള

0: ക്ഷേത്രത്തില് നിന്ന് ഹൃദയത്തിൽ മധുപാത്രം നിറയുന്നു സഖിയെന്നുള്ള പാട്ട്.
1: അതെ അല്ലേ, ഓക്കെ ഓക്കെ. അവ നല്ല പാട്ടാണ്. ഒ എൻ വി എഴുതി, എം ജയചന്ദ്രൻ സംഗീതം പകർന്ന് 2010 പുറത്തിറങ്ങിയ പാട്ടല്ലേ. ഓക്കെ, അവിടെ എങ്ങനെയാണ് തിരുമൂപ്പത്ത്, വഴിയൊക്കെ എങ്ങനെ ക്ലിയർ ആണോ?
0: ഇപ്പോ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ഹൈവേ മോളില് കൂടെ പോകാലോ,
1: പോകാൻ സാധിക്കും.
0: രണ്ട് സൈഡിലൂടെ ബൈ റോഡ് ഉള്ളതുകൊണ്ട് അങ്ങനെ തിരുമുപ്പത്ത് സൈഡിൽ അവിടെ ഒരു ബ്ലോക്കും വരാറില്ല.
1: പിന്നെ
0: അങ്ങോട്ടേക്ക് നമ്മുടെ പാലം വരാപ്പുഴ പാലത്തിന്റെ അവിടെ പിന്നെ മഞ്ഞുമക്കാവിലേക്ക് എത്തുമ്പോഴാണ് ചെറിയ ബ്ലോക്കൊക്കെ കിട്ടാറ്. ബ്ലോക്കൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ അധികം സമയമൊന്നും എടുക്കില്ല, പോലെയുള്ളതൊന്നും കിട്ടില്ല.
1: ബൈ റോഡ് വലിയൊരു സഹായമായി.
0: അതെ അതെ അതെ, സഹായമായി.
1: ഓക്കെ, അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ നിറയാനായിട്ട് പാട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അപ്പൊ ആശംസകളായിട്ട് നമുക്ക് കൊടുക്കാം. സുഖമാണ്, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പൊ അവിടെയും എല്ലാവരോടും പ്രത്യേക അന്വേഷണമൊക്കെ പറയണം. ഓക്കെ, അപ്പൊ ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖി നീയൻ പാട്ട് വരുന്നു കേട്ടോ. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
1: You are listening to Rainbow FM 107.5, musically yours.
2: സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. 0484242810 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. സവാരി ടൈം 10 മണി വരെയാണ് നമുക്ക് സമയം, കൃത്യം അരമണിക്കൂർ കൂടി ബാക്കിയുണ്ട്. അപ്പൊ ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ,
3: ഹലോ,
2: നമസ്കാരം. ഇതാരാണ്? ഇതാരാണ് വിളിക്കുന്നത്? നീർക്കോട് അല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ?
3: നല്ല വിശേഷം.
2: യാത്രയിലാണോ?
3: ഓക്കെ,
2: അപ്പൊ ചായക്കടയിലേക്ക്
3: സാധനങ്ങളൊക്കെ
2: മേടിക്കാനായിട്ട് പോവാണല്ലേ. എന്തൊക്കെയാണ് രാവിലെ പലഹാരങ്ങളൊക്കെ ആയിട്ടാണോ തുടങ്ങുന്നേ? ഓക്കെ, അപ്പൊ രാവിലെ പോയി സെറ്റ് ചെയ്താലാണ് നമുക്ക് കൊടുക്കാൻ
3: പറ്റുള്ളൂ.
2: അതെ, എങ്ങനെയാണ് അവിടെ കാലാവസ്ഥ? എങ്ങനെയുണ്ട്
3: കാലാവസ്ഥ?
2: അതെല്ലേ, ഈ മഴ ശരിക്കും തടസ്സമല്ലേ? അതെ, മിക്കവാറും വൈകിട്ട് പലഹാരങ്ങൾക്ക് എല്ലാം ബാധിക്കുന്ന വലിയൊരു കാര്യമാണ് മഴ. അതെ, ഒരു മഴ അങ്ങ് പെയ്ത് കഴിഞ്ഞാൽ ഈ അലമാരിയിൽ ഇങ്ങനെ പലഹാരം ഇങ്ങനെ മഴയെ നോക്കിയിരിക്കണതാണ് എല്ലാ പലഹാരവും. ഓക്കെ, അപ്പൊ ഇന്ന് ഈ അതെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, ചായക്ക് ഒരു മഴയൊക്കെ ഇങ്ങനെ കണ്ട് ഒരു പാട്ടും കേട്ട് ചായ കുടിച്ചിരിക്കാൻ എന്താണ് ഒരു അന്തസ് എന്നൊക്കെ നമ്മള് സിനിമയിൽ പറയുന്ന പോലെ അല്ലേ. ഓക്കെ, അവിടെ യാത്രാ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വഴിയൊക്കെ ക്ലിയർ ആണോ? നല്ല റോഡാണ്, വലിയ തിരക്കൊന്നും ഇന്ന് രാവിലെ ഇല്ല അല്ലേ? തിരക്ക് കുറവാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഓക്കെ, റഫീഖ് അഹമ്മദ് എഴുതി, രമേശ് നാരായണ സംഗീതം പകർന്ന്, ശങ്കർ മഹാദേവന് രമേശ് നാരായണനും പാടിയ പാട്ട് അല്ലേ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ നീർക്കോടിന്റെ ഒരു ഫുൾ ഡെഡിക്കേഷൻ അല്ലേ. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ നാട്ടില്? ഇല്ല, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ആ പാട്ട് സ്പെഷ്യലായിട്ട് അവർക്ക് കൊടുക്കാം
3: കേട്ടോ.
2: ആ രണ്ടൊരു പാടിക്കോളൂ.
3: മംഗല്യത്താലിട്ടി മാനത്തെ അമ്പിളി തമ്പുരാട്ടി മണവാളനില്ലാത്ത മധുവിധുവാണോ നിന്റെ മണിയറയിൽ നീ തനിച്ചാണോ? മംഗല്യത്താലിട്ട മണവാട്ടി.
2: അപ്പൊ കലക്കിട്ടോ, പാട്ടൊക്കെ അടിപൊളിയായിട്ടോ. ഓക്കെ, അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരോടും അന്വേഷണം പറയണം
3: കേട്ടോ.
2: ഓക്കെ, അപ്പൊ എന്തായാലും രണ്ട് ലോകത്തിലെ പാട്ട് പാടി തന്നതിന് വലിയ സന്തോഷം. ഓക്കെ, അപ്പൊ പാട്ട് വരുന്നു കേട്ടോ. ശരി ശരി.

0: അനിയത്തി പ്രാവ് സിനിമയിലെ സൂപ്പർ ട്രാക്കാണ് നമ്മളെപ്പോഴും കേട്ടത്. 9 മണിക്ക് കഴിച്ച് 46 മിനിറ്റും 16 സെക്കൻഡുമായിട്ടുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് സവാരി ടൈം. അപ്പോ സവാരി ടൈമിൽ അടുത്ത ഒരു ആള് കൂടി ചേരുന്നു. ഹലോ,
1: ഹലോ,
0: സവാരി ടൈമിലേക്ക് സ്വാഗതം. ഇതാരാണ്? ഹലോ ഹലോ, ഒന്നും ക്ലിയർ ആയില്ല കേട്ടോ, ഒന്നുകൂടി പറയാമോ? പേര് അജിതയാണ്.
1: ഞാൻ കൊടുങ്ങുള്ളൂർ അമ്പലത്തിൽ.

0: കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ആ കരിമ്പാടത്ത് നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകുന്നു. ഓക്കെ. ആ പാട്ട് ഗുരുവായൂർ അമ്പലം നടയിലുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്.
1: ഗുരുവായൂർ അമ്പലം നടയില്. പിന്നെ എനിക്ക് രണ്ട് മൂന്നാല് കൂട്ടുകാരികളുണ്ട്. ഷീബ റേഡിയോ.
0: ആ
1: പിന്നെ ഷൈന, ഷൈന
0: ഷീബ സൈന. രണ്ടു പേർക്കും ഷീബയ്ക്കും സൈനയ്ക്കും ഹായ് റെയിൻബോ നൽകുന്നു കേട്ടോ.
1: എന്റെ വേണ്ടപ്പെട്ട കൂട്ടുകാർക്ക്
0: ശരി
1: അയ്യോ. അപ്പൊ അവർക്കും പ്രത്യേകിച്ച് ഒരു ഹായ് കൊടുത്തോ.
0: എല്ലാവർക്കും.
1: ബിന്ദു പുഷ്കല.
0: ആ ബിന്ദു പുഷ്കല, ഷീബ, ഷൈന. സൈന അല്ലേ?
1: ഷൈന.
0: ഷൈന ഓക്കെ.
1: എനിക്ക് മൂന്ന് പേര കുട്ടികളുണ്ട്. മോന്റെ കൊച്ചിന്റെ പേര് നന്ദികേശ്, മോൾഡ. മോൾക്ക് രണ്ടുപേരുണ്ട്, ശിവഗാമി, ഗോവർദ്ധൻ.
0: ഓഹോ, കൊള്ളാം.
1: എന്റെ ഹസ്ബൻഡ് ശിവദാസ്. പിന്നെ എനിക്ക് രണ്ട് മക്കളാണ്, ടീനു.
0: ഓക്കെ.
1: പിന്നെ മരുമോളുടെ പേര് കൃഷ്ണപ്രിയ.
0: ഓക്കെ.
1: അവള് കേൾക്കുന്നുണ്ടാവും ഇപ്പൊ റേഡിയോ. ഞാനിപ്പോ പറവക്ക് അമ്പലത്തിലോട്ട് പോകാനില്ല. അവള് പ്രത്യേകിച്ച് കേൾക്കുന്നുണ്ടാവും മരുമോള്. അവൾക്ക് ഇഷ്ടമുള്ള പാട്ട്.
0: ശരി ശരി ശരി.
1: അപ്പൊ മരുമോൾക്ക് കൃഷ്ണപ്രിയ. അവൾക്കും ഒരു കൈ കൊടുത്ത അവളും ഇത് കേൾക്കണതാണ്
0: എല്ലാവർക്കും. അപ്പൊ നമുക്ക് ആരെയും വിട്ടു വന്നാൽ എല്ലാവർക്കും വേണ്ടിട്ട് ഒരു ഹായ് നൽകുന്നു റെയിൻബോ.
1: നമുക്കിത് യാത്ര പോകുന്നതൊക്കെ നമുക്ക് ദിവസവും വിളിക്കണേനെങ്കിലും വിളിക്കാല്ലേ.
0: പിന്നെ യാത്ര വിശേഷങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. വഴിയൊക്കെ ക്ലിയർ ആണോ?
1: യാത്രക്ക് പോകുമ്പോൾ ഇപ്പൊ ഞാൻ അമ്പലത്തിലോട്ട് പോണേന്ന് കൊടുങ്ങുള്ളൂര്.
0: ആ വഴിയൊക്കെ ക്ലിയർ അല്ലേ?
1: എപ്പോഴും എല്ലാ ദിവസവും പോണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും.
0: അതെ അതെ അതെ. വഴി വഴിയെല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മള് വിളിക്കുമ്പോ എല്ലാ ദിവസവും വിളിക്കാനായിട്ട് ആണോ ചോദിച്ചേ?
1: നമ്മള് യാത്രയിൽ എവിടെയെങ്കിലും യാത്ര ടൈം ഇത്
0: ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും നമുക്ക് ഒരുപാട് പേരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഒരു ഇടവേള ഇടയ്ക്ക് ആവശ്യമാണ് കേട്ടോ. അതെ അതെ അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ഇഷ്ട പാട്ട് വരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യൂ. ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കട്ടോ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ക്ലോക്കിൽ നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 56 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ സവാരി ടൈമിന്റെ ദൂരം ഒരു പാട്ടകലെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതുവരെ കൂടി ഉണ്ടായിരുന്നു റെയിൻബോ അർജി രാജൻ സോമസുന്ദരം. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഇന്ത്യ അമൃത്കാലത്തിലൂടെ കടന്നുപോകുകയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. യുവാക്കളുടെ കഠിനാധ്വാനം 2047 ഒരു വികസിത ഭാരതം എന്ന സ്വപ്നത്തെ രൂപപ്പെടുത്തുമെന്ന് ഇംഗ്ലീഷ്

0: ദിനപത്രത്തിന് നൽകിയ ലേഖനത്തിൽ ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. കൊച്ചി തുറമുഖത്തിന്റെ 98th ദിനാഘോഷം ഇന്ന് വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിലെ ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യ അതിഥിയാകും. സപ്ലൈകോ വിൽപ്പനശാലകൾ നാളെ തുറന്നു പ്രവർത്തിക്കുമെന്നും 28th അവധിയായിരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. നാളെ സപ്ലൈകോ മെഡിക്കൽ സ്റ്റോറുകൾക്ക് അവധിയാണ്. ഭിന്നശേഷി പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് മുഖ്യമന്ത്രി വി ഡി സതീശന് നിവേദനം നൽകി. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി കെ എഫ് ബി ഭാരവാഹികൾ തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇന്ധന വില വർധനവിനെതിരെ കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ബസ് ഉടമകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തും. ബസ് വ്യവസായം പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് പ്രതിഷേധമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു. ഇടുക്കി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണിയെ തുടർന്ന് ജലനിരപ്പ് താഴുന്നതിനാൽ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരനിവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്നു മുതൽ 3 ആഴ്ചത്തേക്ക് ഡാമിലെ ജലനിരപ്പ് 36.90 മീറ്ററിലേക്ക് താഴ്ത്താനാണ് തീരുമാനം. പത്തനംതിട്ട ഉള്ളന്നൂർ പുന്നംകുളഞ്ഞി കുരിശിൻമൂട് ജംഗ്ഷന് സമീപം ഷോക്കേറ്റ് യുവാവ് മരിച്ചു. പന്തളം, തിരുവല്ല, കുന്നന്താനം, ചെങ്ങരൂർ ചിറ, മുണ്ടപ്ലാക്കിൽ രാജന്റെയും ലീലയുടെയും മകൻ രാഹുൽ എം രാജനാണ് മരിച്ചത്. എലൻറ്റു ഡിവിഷൻ ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം മലപ്പുറം കൊണ്ടാട്ടി EMEA കോളേജിന്. കൊട്ടപ്പടി സ്റ്റേഡിയത്തിന് സോക്കർ ക്ലബ് മലപ്പുറത്തെ മറുപടിയില്ലാത്ത 4 ഗോളിനാണ് അവർ പരാജയപ്പെടുത്തിയത്. റെയിൻബോ വാർത്തകൾ ഇനി 11 മണിക്ക്.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

0: ഞങ്ങൾ പണ്ടേ കൂട്ടാണ്. ആരാണെന്നല്ലേ? ആരാണ്?
1: തീർച്ചയായിട്ടും പണ്ടേ ഞങ്ങൾ കൂട്ടാണ്.
0: യെസ്, ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഒരു പാർട്സപ്പിന്റെ നേരത്തെ വന്നെത്തിയിരിക്കുന്നത് ആർജെ ധന്യ ആൻഡ് യെസ് അപ്പൊ സമയം 10 മണി കഴിഞ്ഞിട്ട് 9:23 ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. യെസ്, ഇത് പാർട്സപ്പിന്റെ സമയമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ കേൾക്കാനുള്ള ഒരു നേരമാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് വാട്സപ്പിലേക്കാണ് നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ സെൻഡ് ചെയ്യേണ്ടത്. വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075 8547341075.
1: 1075 അതിങ്ങനെ ഓർത്തിരിക്കാനുള്ള ഒരു എളുപ്പം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാം കേട്ടോ. നമ്മുടെ 107.5 ഓർത്താൽ മതി. അപ്പൊ ബാക്കിയുള്ള നമ്പർ 8547344.
0: അതെങ്ങനെ ഓർത്തിരിക്കും?
1: അത് 85 47. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ 85 47 34 ഓർത്ത് വെച്ചു കഴിഞ്ഞാൽ 1075 പിന്നെ ഓർത്താൽ മതി.
0: പക്ഷെ അത്രയും ആദ്യം നമ്പർ നമ്മൾ ബൈഹാർട്ട് ചെയ്യണം.
1: തീർച്ചയായിട്ടും ഒരു 85 വയസ്സുള്ള ഒരാളെ, 47 വയസ്സുള്ള ഒരാളെ, 34 വയസ്സുള്ള ഒരാളെ ഓർത്ത് വെച്ചാൽ മതി.
0: തീർച്ചയായിട്ടും വളരെ
1: എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്.
0: അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചിട്ട് ഈ ഒരു നമ്പറിലേക്ക് അങ്ങ് വാട്സ്ആപ്പ് ചെയ്തോളൂ. എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങളാണ് വാട്സ്ആപ്പ് ചെയ്യേണ്ടത്. ഇഷ്ടഗാനം എന്ന് പറയുമ്പോൾ ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ ചോദിക്കാട്ടോ. അപ്പൊ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ പെട്ടെന്ന് പെട്ടെന്നായിക്കോളൂ. ഒരിക്കൽ കൂടി സമയം 10 മണി കഴിഞ്ഞ് 10:42.

0: യെസ്, അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. വാട്സപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: യെസ്, അപ്പൊ വാട്സപ്പിലേക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഇനിയും അയക്കാനുള്ളവർക്ക് അയക്കാനുള്ള ഒരു നമ്പർ എന്ന് പറഞ്ഞാലോ,
0: 8547340075, 8547341075. ഇത് എങ്ങനെയെങ്കിലും ഇതൊന്ന് വായിച്ചെന്ന് എത്തിക്കാന്ന് വിചാരിച്ചപ്പോഴേ ഇനിയും അയക്കാനുള്ള കൊള്ളാം. അത് മാത്രമല്ല, ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്ക് വാട്സപ്പ് മെസ്സേജുകൾ മാത്രമാണ് അയക്കേണ്ടത്. ദയവ് ചെയ്തിട്ട്
1: വിളിച്ചുകൊണ്ടിരിക്കരുത്.
0: അതെ,
1: കാരണം ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു.
0: അതെ, ഹായ് റെയിൻബോ, കണ്ണാൻ തുമ്പി പോരാമോ, എന്നോട് ഇഷ്ടം കൂടാമോ, പാട്ട് വെച്ച് തരാമോ, എല്ലാ കൂട്ടുകാർക്കും വേണ്ടി, അങ്കമാലിയിൽ നിന്ന് രേണു സ്കൂളിൽ പോകാൻ തുടങ്ങുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും വേണ്ടി ഇത് വെച്ച് തരണം പ്ലീസ് എന്നാണ്.
1: എല്ലാ കുഞ്ഞുമക്കളും കേട്ട് കാണോ
0: അല്ലേ, എല്ലാവരും റെഡി ആയിട്ട് സ്കൂളിൽ പോയിക്കോ അടുത്ത ആഴ്ച.
1: ഓക്കെ, അതുപോലെ തന്നെ നമസ്കാരം വാട്സപ്പ് എന്റെ ഷുട്ടുകുട്ടന് വേണ്ടിയിട്ട് മീശാ മാധവൻ മൂവിയില്
0: കായലിന്റെ പാട്ട് ഇവിടെ ഉണ്ടോ എന്നുള്ള
1: സംശയമാണ് അല്ലെ. നമ്മൾ ഉറച്ചു നോക്കിയതാണ്, സോങ് വെച്ച് തരാമെന്ന് ചോദിച്ചിട്ട് സീതാരമേശ് ആണ് കടക്കരപ്പള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഹായ് ഗുഡ് മോർണിംഗ് റെയിൻബോ, ഇന്ന് എന്റെ അനിയത്തി സെറയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അവർക്ക് വേണ്ടിയിട്ട് ആശംസയോടൊപ്പം ഒരു പാട്ട് കൂടി കേൾപ്പിക്കണേ. സോങ് മഞ്ഞിൻ വെള്ളി തൂവൽ ചുറ്റി, മൂവി പാപ്പി അപ്പച്ച.
1: യെസ്, അപ്പൊ സീറയ്ക്ക് ദ ഹാപ്പി വെഡിങ്.

0: ആനിവേഴ്സറി.
1: അയച്ചിരിക്കുന്നത് സെബ ബക്കർ പെരുമ്പാവൂരിനാണ്.
0: പാട്ട് വരുന്നുണ്ട് കേട്ടോ.
1: ചിത്രം നീലഗിരി, 1991. ഗാനം മേലെ മാനത്തെ, രചന പി കെ ഗോപി, സംഗീതം എം എം കീരവാണി, പാടി ദേശുദാസ്, ടി അഷ്റഫ്, വെസ്റ്റ് കൈപ്പുറത്തുനിന്നാണ് ഈ ഫുൾ ഡീറ്റെയിൽസ്
0: സഹിതം മെസ്സേജ് അയച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് റെയിൻബോ, പ്രിയ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് പായുന്ന എന്ന്
1: ആകാശം ഞാൻ,
0: ആഹാ, ഇന്ദ്രജാലത്തിലെ പാട്ട് അല്ലെങ്കിൽ കൈതപ്പൂവിൻ എന്ന് തുടങ്ങുന്ന കണ്ണെഴുതി പൊട്ടുന്നിട്ട് എന്ന മൂവിയിലെ പാട്ട് കേൾപ്പിക്കാമെന്ന് ചോദിച്ചിട്ട് കണ്ണനാണ് കാഞ്ഞിരി പറ്റുന്ന മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ്. ഇന്ന് അർഫ ദിനം, മക്കയിൽ എത്തിയ നമ്മുടെ എല്ലാ ഭക്തർക്കും വേണ്ടി അദമിന്റെ മകൻ അബു സിനിമയിൽ മക്ക മദീനത്ത് എന്ന ഗാനം കേൾപ്പിക്കുമോ? പി വി മുഹമ്മദ് വടക്കുമാവിനാണ് നമ്മൾ ഈ പാട്ട് ഒരല്പം മുമ്പ് ആസ്വദിച്ച്
0: കഴിഞ്ഞുകൊടുത്തത്.
1: അത് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഗുഡ് മോർണിംഗ്, നീ ഒരു പുഴയായി ചിത്രം തിളക്കം, ഈ പാട്ട് കേൾപ്പിക്കുമോ? ഇന്ദു വൈക്കം, ഡെഡിക്കേഷൻ ടു ഡിയർ ബീനാരാജ്.
0: ബീനാരാജ്, ഗുഡ് മോർണിംഗ് വാട്സ്ആപ്പ്. ഇന്ന് അർഫ ദിനമാണ്, ഇരുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ജാസ്മിനെ എന്റെ കൽബിലെ വെണ്ണിലാവ് എന്ന പാട്ട് തരാമോ? അപ്പൊ പാട്ട് മാത്രമല്ല, 25th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജാസ്മിനെ ഞങ്ങളുടെ വകത എല്ലാവിധ ആശംസകളും. യെസ്, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇന്ന് എടയാറിൽ നിന്ന് ജാസ്മിയുടെ സുഹൃത്തുക്കൾ ഞങ്ങളുടെ കമ്പനിയിലെ റിസിയയ്ക്ക് കൂടെ പാട്ട് തരാമോ? യെസ്, ഓക്കെ, വരുന്നുണ്ട് കേട്ടോ പാട്ട്.
1: ഹലോ ധന്യ രാജൻജി, ഏതോ മഴയിൽ നനവോടെ മൂവി വിജയ് സൂപ്പറും പൗർണമിയും, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ തുമ്മിപ്പെണ്ണെ കൊതിയിലെ നേരിൽ കാണാൻ.
0: അത്രയും കൊതി ഉണ്ടായിരുന്നു നേരിൽ കാണാൻ, അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സോങ് ആയിട്ട് വന്നത് ആ ഒരു സോങ് തന്നെയായിരുന്നു.
1: ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മാഗി ജോർജിനും ചേട്ടനും സ്നേഹത്തോടെ സമ്മാനിക്കുന്നു.
0: ആരാണ്
1: സമ്മാനിക്കുന്നത്?
0: അപ്പൊ ഏതായാലും നമ്മുടെ വകയുണ്ട് കേട്ടോ മാഗി ജോർജിനും,
1: തീർച്ചയായിട്ടും ആശംസകൾ അറിയിക്കുന്നു.
0: വെഡിങ് ആനിവേഴ്സറി വിഷസ്.
1: ഹായ് പ്രിയരെ, ഞാൻ അശ്വിൻ പാഞ്ഞാൾ. ഇന്ന് ഞങ്ങളുടെ കോളേജ് ടീച്ചറും നൃത്ത അധ്യാപികയും ഗായികയും വോയിസ് ആർട്ടിസ്റ്റുമായിട്ടുള്ള ജീന ടീച്ചറുടെ ജന്മദിനമാണ്. ആയതിനാൽ ടീച്ചർക്ക് ജന്മദിനാശംസ നേർന്നതിനോടൊപ്പം നമ്മൾ സിനിമയിലെ കാത്തു കാത്തൊരു മഴയത്ത് എന്ന ഗാനം ഡെഡിക്കേറ്റ്
0: ചെയ്യും. ഹാപ്പി ബർത്ത്ഡേ ജീന ടീച്ചർ.
1: ഓക്കെ, അപ്പൊ നമുക്കിനി എനിക്ക് തോന്നുന്നു
0: കുറച്ച് മെസ്സേജുകൾ ബ്രേക്കിന് ശേഷം, ഒരു സോങ് ബ്രേക്കിന് ശേഷം വായിക്കാം അല്ലെ. സമയം പറയണ്ടേ? 10 കഴിഞ്ഞ് 24:16 കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടപ്പാണ്. ഓൾ ഓൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: എ ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി
1: ക്ലാസ്മേറ്റ്.
0: യെസ്, സമയം 10:34:59 കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്സപ്പ് ആണ്. കൂടെ ഞങ്ങളുണ്ട് അജയ്, ധന്യ ആൻഡ്
1: അജയ്.
0: അപ്പൊ ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് മെസ്സേജിലേക്ക് പോയാലോ?
1: തീർച്ചയായിട്ടും.
0: ഹലോ റെയിൻബോ, എടയാർ ബോഡി ഗിയറിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സൂപ്പർവൈസറിന്റെ ബർത്ത്ഡേ ആയിരുന്നു
1: ഇന്നലെ.
0: ബർത്ത്ഡേ വിഷസ് പറഞ്ഞില്ല, മെസ്സേജ് അയച്ചിട്ടും ഇതും പറയാതെ പോകരുത്. ഞങ്ങളുടെ റസിയയ്ക്കും നിതയ്ക്കും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഒന്ന് വിഷ് ചെയ്യാമോ? ഹാപ്പി കാതലൻ മൂവിയിലെ മലർക്കളെ മലർക്കളെ എന്ന പാട്ടാണ് വെച്ചു തരുന്നത്. അപ്പൊ
1: കാതലൻ മൂവിയിലെ പാട്ടല്ല മലർക്കളെ മലർക്കളെ, ലവ് ബേഡ്സിന്റെ പാട്ടാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്.
0: ആർക്കാണ് പേര്
1: നോക്കിയേ? നമ്മുടെ സൂപ്പർവൈസറിന്റെ
0: റസിയക്കും നിതയ്ക്കും ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ റസിയക്കും നിതയ്ക്കും
1: ഹാപ്പി ബിലേറ്റഡ് ബർത്ത്ഡേ. നമസ്തേ തിരുമണ മലർകൾ, സോങ് ഫ്രം ദ പൂവെല്ലാം ഉൻവാസം ഓർ സോങ് പാപ്പോ കാൻ ഡാൻസ് ഫിലിം ജാനേ തു യാ ജാനേ നാ പ്ലീസ് പ്ലേ. വൈഷ്ണവി തൃപ്പൂണിത്തുറയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹലോ വാട്സപ്പ്, എല്ലാവർക്കും നന്മ നേരുന്നു. ഇത്തവണ എനിക്ക് തൂക്കണം കുരുവിയോ ചിത്രം, ഒരു കുടയും കുഞ്ഞു പെങ്ങളും, ആലാപുരം ചിത്രം എന്ന പാട്ട് വെച്ചു തരുമോ എന്ന് സ്നേഹപൂർവ്വം വാഗീശ്വരി സി ആർ പള്ളൂരുത്തിയിൽ നിന്നാണ്.
0: ഓക്കേ, ഹായ് രാജൻ, ധന്യ, ഹായ് സുനിത ഉണ്ണികൃഷ്ണനാണ് പറവൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഷാർജ ടു ഷാർജ എന്ന സിനിമയിലെ 14 രാവിന്റെ എന്ന പാട്ട് വെച്ചു തരാമോ? വെച്ചു തന്നല്ലോ, അല്ലെങ്കിൽ വായിക്കണില്ല കേട്ടോ, ഒരു പാട്ട് കിട്ടിയല്ലോ. എല്ലാവർക്കും അഡ്വാൻസ് ബക്രീദ് ആശംസകൾ പാട്ട് തരണേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ.
1: ഓക്കേ, ഗുഡ് മോർണിംഗ് പാട്സ്, ഐ ആം ശ്രീകുമാർ ഫ്രം കൊടുങ്ങല്ലൂർ. പ്ലീസ് പ്ലേ ദ സോങ് ശ്രീരാഗമോ തേടുന്നു ഫ്രം ദ മൂവി പവിത്രം, ഡെഡിക്കേറ്റഡ് ടു ഓൾ റേഡിയോ ഫ്രണ്ട്സ്.
0: അപ്പൊ നെക്സ്റ്റ് ഒരു ഒരുപാട് പേരുകളുള്ള ഒരു മെസ്സേജാണ് കേട്ടോ. ഹലോ റെയിൻബോ, ഗുഡ് മോർണിംഗ്, ഞങ്ങൾ പുല്ലൂർ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികളാണ്. കുറച്ച് പേരുടെ പേരുകൾ ഒന്ന് വായിക്കാമോ?
1: സിന്ധു, ലെനിൻ, അജിത, സുരേന്ദ്രൻ, മോളി, കമല, ബിന്ദു, സന്ധ്യ, ഗിരീഷ്, സന്ധ്യ, ജിഷ, അജിത, അഭയൻ, സനില, സിന്ധു, ബിജു, രാധാമണി, ലത, മായ, സിന്ധു, അജിത്, ഷൈനി, ഡേവിസ്, ലീന, നിരന്തരം ഈ പ്രോഗ്രാം കേൾക്കുന്ന
0: തൊഴിലാളികളായ ഞങ്ങൾക്ക് അമര മൂവിയിലെ അഴകി എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു പാട്ടാണ്, നമ്മൾ എപ്പോഴും വെക്കുന്ന ഒരു പാട്ടാണ്.
1: രജിസ്റ്റർ കൂടി തരാണെ നമുക്ക് ഇവിടെ ഹാജർ വിളിക്കായിരുന്നു.
0: അപ്പൊ ഹാജർ വിളിച്ച പോലെ ആയി. ഇന്നിപ്പോ ആ ഫാക്ടറിയിൽ ഇത്ര പേര് ഇവിടെ ഹാജരായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയാം.
1: നമുക്ക് ഇവിടെ തന്നെ ഒരു രജിസ്റ്റർ സൂക്ഷിക്കാൻ തോന്നുന്നു.
0: അതെ അതെ. ഹായ് റെയിൻബോ, നമസ്കാരം. വാട്സ്ആപ്പ്

0: നോർത്ത് പറവൂരിൽ നിന്നും സിനിയാണ്. എനിക്ക് സുലൈഖ മനസ്സിൽ എന്ന മൂവിയിലെ ആരാരും മനസ്സിലെന്ന
1: മനസ്സിലെന്ന സോങ്
0: സോങ്
1: കേട്ട്.
0: കേൾപ്പിക്കാമോ? സുലൈഖ മനസ്സിലെ ഒരു പാട്ട് വരുന്നുണ്ട്,
1: ഹൈ
0: ഓക്കെ.
1: പാർട്സ് ഓഫ് രാജ ധനിയ, ഞാൻ ഷെർലി ജെറോം പനായിക്കുളം. ഫിലിം 916 സോങ് നാട്ടുമാവിലൊരു മൈന. ഈ പാട്ട് ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന മാഗി ജോർജ് ഇവർക്ക് വേണ്ടിയിട്ട്
0: വെച്ചു
1: വച്ചു
0: തരാം. ഓ,
1: തരുമോ എന്നുള്ളതാണ്.
0: പിന്നെ ഹലോ റെയിൻബോ പാർട്സ് ഓഫ് ഇഷ്ടം മൂവിയിലെ കണ്ടു
1: കണ്ടു
0: കണ്ടു കണ്ടില്ല
1: കണ്ടില്ല
0: എന്ന പാട്ട് വെച്ചു തരാമോ? പിന്നെ
1: മുളന്തുരുത്തിയിൽ നിന്നും
0: രചിത
1: രചിത
0: ഡെഡിക്കേറ്റ് ടു വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന
1: രഞ്ജി ആൻഡ് ഗോപൻ ചേട്ടൻ.
0: ഓക്കെ, അപ്പൊ നമുക്കും അറിയാലേ രഞ്ജി ആൻഡ് ഗോപൻ ചേട്ടന് ഹാപ്പി
1: അതെ, ഹാപ്പി
0: വെഡിങ്
1: ആനിവേഴ്സറി.
0: ആനിവേഴ്സറി. ഓക്കെ,
1: ധനിയ രാജൻ, ഗുഡ് മോർണിംഗ്. പുള്ളത്തെ ഹള്ളിത്ത ഫിലിമിലെ അഴകിയല്ല ഇല്ല ആ പാട്ട് വെച്ച് തരുമോ? ദിവ്യ സന്തോഷ് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഹാപ്പി പാർട്സ് ഓഫ് ഹാപ്പി പാർട്സ് ഓഫ് ഇന്ന് 35 വിവാഹ വാർഷികം ആഘോഷിക്കുന്ന അനിയത്തി മിനിക്കും ആൽബിക്കുമായിട്ട്
1: സാജൻ
0: സാജൻ മൂവിയിലെ ഒരു
1: മൂവിയിലെ
0: ഗാനം
1: ഗാനം
0: വെക്കാമോ?
1: വെച്ച്
0: ആശംസകൾ പറയണേ. തീർച്ചയായിട്ടും ആശംസകളുണ്ട്. ആർക്കാണ്? അനിയത്തി മിനിക്കും ആൽബിക്കും.
1: അയച്ചിരിക്കുന്നത് റാനി ഫ്രാൻസിസ്
0: ഓക്കെ, ഹാപ്പി
1: പ്രേംപിള്ളിയാണ്.
0: വെഡിങ് ആനിവേഴ്സറി കേട്ടോ. ഇനി ഒരുപാട് കാലം സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ.
1: ഗുഡ് മോർണിംഗ് രാജൻജി എൻ ധനിജി. പൂവുള്ള മേട കാണാൻ പൂതുള്ളും മീടു
0: വീട്
1: കാണാൻ.
0: കാണാൻ
1: ചിത്രം
0: ചിത്രം
1: പണ്ട് പണ്ടൊരു രാജകുമാരി.
0: അല്ലെങ്കിലുണ്ടല്ലോ ഒരു പാട്ട്,
1: പാർട്സ് കൊണ്ട് ചോദിച്ചു
0: കണ്ണാടിക്കയ്യിൽ കല്യാണം കണ്ടോ?
1: ചിത്രം പാവം പാവം രാജകുമാരൻ.
0: ഓക്കെ
1: ലീബ പുരുഷോത്തമനാണ് തിരുവാങ്കുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഓക്കെ, നെക്സ്റ്റ്.
1: ഗുഡ് മോർണിംഗ് പാർട്സ് ഓഫ്. ഛത്തീസ്ഗഡിൽ നിന്നും രവിയാണ്. എന്റെ ഭാര്യ ശാരിക രവിക്ക് വേണ്ടിയിട്ട് ഇഷ്ടമാണ് 100 വട്ടം മൂവിയിലെ പൊന്നും പൂവും വാരി ചൂടാം
0: എല്ലാം
1: എന്ന
0: നല്ല
1: സോങ്.
0: നല്ല സോങ് ആണ് അല്ലേ. ഇനി നമുക്ക് ഫോട്ടോ എടുത്തിട്ട് ഒരു പിക് അയച്ചു തന്നിട്ടുണ്ട്.
1: നമസ്കാരം പാർട്സ് ഓഫ്. എന്റെ പേര് സുനി. എനിക്ക് ഒരു കുടക്കീഴിൽ എന്ന സിനിമയിലെ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ഗാനം വെച്ച് തരുമോ? ഈ പാട്ട് മാഗി ജോർജിനും ഭർത്താവിനുമായിട്ട് സമർപ്പിക്കുന്നു.
0: ഓക്കെ, ഹായ് ഗുഡ്
1: ഓക്കെ,
0: മോർണിംഗ്. ഞങ്ങൾ ഡോണ മരിയ എബ്രഹാം, ഡിയോൺ എബ്രഹാം. ഞങ്ങൾക്ക് ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന മൂവിയിലെ വാഴപ്പൂങ്കിളികൾ എന്ന സോങ് വെച്ച് തരാമോ? ഞങ്ങൾ ആലുവ ദേശത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ട് പാട്ടുകൾക്ക് ശേഷം കുറച്ച് ഒരുപാട് മെസ്സേജുകളും വായിക്കാനുണ്ട്. അപ്പൊ ഇനിയും മെസ്സേജ് അയക്കാൻ ഞാൻ നമ്പർ പറയാണ്ട്. രാജനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. നമ്പർ ഇതാണ്, 8547341705.
1: 8547341705.
0: അതന്നെയല്ലേ ഞാൻ പറഞ്ഞേ.
1: ഇനി ഞാൻ പറഞ്ഞില്ലെന്ന് വെച്ചാൽ എല്ലാവരും കൂടി എന്നെ വെക്കട്ടെ.
0: 8547341075. മെസ്സേജുകൾ പോകുന്നോട്ടെ. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളാണ്, ഇഷ്ടഗാനങ്ങൾ എന്ന് പറയുമ്പോൾ ഹിന്ദി തമിഴ് മലയാളം ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് പാർട്സ് ഓഫ് ഓൾ യോൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്.
1: ദിസ് ഇസ്
0: റെയിൻബോ എഫ് എം 107.5. മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്സപ്പ് ആണ്. സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 10 മണി കഴിഞ്ഞ് 50 മിനിറ്റും 47 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ റീഡ് ചെയ്യാനുണ്ട്. തുടങ്ങിയാലോ?
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് തുടങ്ങാം.
0: യെസ്. അപ്പൊ ഒരു മെസ്സേജിലേക്ക് പോവാണ്. ഫസ്റ്റ് മെസ്സേജ് ഇനി വായിക്കാനുള്ളത്, ഹായ്, ഞാൻ സുൽഫത്താണ്. സുൽഫത്താണ്. എന്റെ വീട് പെരിഞ്ഞനത്താണ്. ഞാൻ സൂര്യയുടെ വലിയൊരു ഫാനാണ്. ഒരുപാട് ആഗ്രഹമുണ്ട് സൂര്യയെ കാണാനായിട്ട്. അപ്പൊ ആ ആഗ്രഹമൊക്കെ സാധിക്കട്ടെ കേട്ടോ. എനിക്ക് സൂര്യയുടെ കാക്ക കാക്ക ഫിലിമിലെ
1: ഒൻട്രാശകൾ
0: എന്ന പാട്ട് വെച്ച് തരാമോ?
1: പ്രിയപ്പെട്ട വാട്സപ്പ്, ഞാൻ ശ്രീകരി കെ വി ചേർത്തലയിൽ അന്ധകാരനാഴിയിൽ നിന്ന് ആവശ്യപ്പെടുന്നു. എനിക്ക് സുറുമ എഴുതിയ മിഴികളെ, പ്രണയം അതിർ തേൻ തുളുമ്പം സൂര്യകാന്തി പൂക്കൾ എന്ന പാട്ട് വേണം. എന്റെ പ്രിയ സുഹൃത്ത് ഷീജ സാമുവിൽ ഇറ്റലിയിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ വാട്സപ്പിൽ ഈ പാട്ട് ചോദിക്കുന്നത്.
0: ഓക്കെ. മെയ് 24 ഞങ്ങളുടെ വാപ്പയുടെ പിറന്നാളായിരുന്നു. വാപ്പയ്ക്ക് ഇഷ്ടമുള്ള പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിലെ ഒരു ഗാനം വെച്ച് തരാമോ? മക്കൾ തനു നുനു തൃശൂരിൽ നിന്നാണ് കേട്ടോ. ഓക്കെ.
1: ഗുഡ് മോർണിംഗ് റെയിൻബോ. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന നിതയ്ക്കും ഞങ്ങളുടെ സൂപ്പർവൈസറുമായിട്ടുള്ള റസിയയ്ക്കും
0: ഒരുപാട് മെസ്സേജുകൾ നമ്മൾ അല്ല ഒരുപാട് പേരുകൾ വായിച്ച ഒരു മെസ്സേജിൽ ഒരു പേര് വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും വായിച്ചിട്ടുണ്ട്. രാധാരാജൻ എന്ന പേരാണ് വിട്ടുപോയത്. ഒക്കെ ഞങ്ങൾ അത് വീണ്ടും പറഞ്ഞിട്ടുണ്ട്.
1: പക്ഷ്യ സിനിമയിലെ സൂര്യാംശു
0: ഓരോ വൽപ്പൂവിൽ എന്ന പാട്ട് വെച്ച് തരാമെന്ന് ചോദിച്ചിട്ട് സീന ബിനുവാണ് പെരുവയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: സീന ശിവദാസ് ഗുഡ് മോർണിംഗ് പറയുന്നു. കോതപ്പറമ്പ്, ഇന്ന് എന്റെ മോൾ ശീതളിന്റെ +2 പരീക്ഷ റിസൾട്ട് വരും. അവൾക്ക് വേണ്ടി ആട്ടുതൊട്ടിൽ ഫ്രം
0: അതിരൻ മൂവിയിലെ ഈ പാട്ട് ഒരുപാട്

0: ഇഷ്ടമാണ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ശീതളിന് നല്ലൊരു മാർക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലേ?
1: അതെ.
0: അപ്പൊ
1: ഗുഡ്
0: അത്
1: മോർണിംഗ് കൂട്ടുകാരെ, കുറച്ച് ദിവസമായി മെസ്സേജ് അയക്കാറില്ല, എന്നാലും പാട്ട് കേട്ട് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. മാമ്പറയിൽ നിന്ന് സിന്ധു നാരായണാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
0: ഹാഡ് ഇയേഴ്സ് അശ്വതി അനിലാണ്. നോർത്ത് പറവൂരിൽ നിന്ന് എനിക്ക് മിന്നാര മൂവിയിലെ നിലാവേ മായുമോ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്, ഞാൻ ആനി ബിജുവാണ് കൊരട്ടിയിൽ നിന്ന്. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എനിക്ക് നിറക്കൂട്ടിലെ പൂമാനമേ എന്ന സോങ് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ആനി ബിജു നമുക്കായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഞാൻ സുമാ രാജേന്ദ്രനാണ്, തൃക്കാരിയൂർ. എന്റെ ഹസ്ബൻഡ് രാജേന്ദ്രന് വേണ്ടിയിട്ട് കണ്ണോട് കണ്ണോരം നോക്കിയിരുന്നാലും എന്ന പാട്ട് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഹൈ വാട്സപ്പ്, ആലുവയിൽ നിന്ന് വിനീതയാണ്, ഒരു പാട്ട് വെച്ച് തരാമോ? കളിയൂഞ്ഞാൽ മൂവിയിലെ മണിക്കുട്ടിക്കുറുമ്പുള്ള, ആഹാ നല്ലൊരു പാട്ടല്ലേ. അല്ലെങ്കിൽ എസ്ര മൂവിയിലെ പാടുന്നു പ്രിയ ഗാനങ്ങൾ, അത് രണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. നല്ല സോങ് സെലക്ഷൻ. പിന്നെ ഹലോ, എന്റെ മകൻ ആക്നിക്ക് വേണ്ടിയിട്ട് വാഴാട്ടു സോങ് എന്ന് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഫ്രം അയച്ചിരിക്കുന്നത് അച്ഛനാണ്, ഡിവിനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത് വാഴ ടു മൂവിയിലെ പാട്ടിന് വേണ്ടിയിട്ട്. പിന്നെ ഹായ് ഗുഡ് മോർണിംഗ്, ബീനാരാജ് ആയിക്കാടാണ്. പുതിയ തീരങ്ങൾ സിനിമയിലെ രാജഗോപുരം കടന്ന് എന്ന ഗാനം വെച്ച് തരണം.
1: എന്റെ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. 24 ഞങ്ങളുടെ വാപ്പയുടെ പിറന്നാളായിരുന്നു. ആ പാട്ട് നമ്മൾ ചോദിച്ചിട്ടില്ലേ. ഹലോ, ഇപ്പോഴാണ് ട്യൂൺ ചെയ്തത്. ധന്യ രാജൻ, നമസ്കാരം. എല്ലാ നല്ല ഗാനങ്ങൾ കേട്ടുകൊണ്ട് സുരേഷ് സി ജി. ദീപ ഇടത്തലയിൽ
0: മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ പിന്നെ
1: പിന്നെ ഒരു മെസ്സേജ് എന്തായാലും.
0: ഗുഡ് മോർണിംഗ്, ഓർക്കുവാൻ എളുപ്പം എന്ന് പറഞ്ഞില്ലേ, 8 അങ്ങനൊരു മാർഗമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. 8, 5, 1 + 4 അപ്പോൾ 854 8 കഴിഞ്ഞുള്ള 7 പിന്നെ 3, 1 + 4 ആയി. എനിക്ക് നല്ല മനസ്സിലായി,
1: പ്രത്യേകം
0: അങ്ങനെ മെസ്സേജ്. ഏതായാലും അങ്ങനെ കണക്കൂട്ടി നമുക്ക് വേണ്ടി അയച്ചു തന്നല്ലോ കേട്ടോ. അപ്പൊ ഏതായാലും ഹായ് നമസ്കാരം, ഒരു തമിഴ് ഗാനം തരാമോ? കാതൽ കവിതകൾ, ഫിലിം ഗോപുരവാസിലെ. ഒത്തിരി സ്നേഹത്തോടെ ജോഷി അങ്കമാലിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മാഗി ജോർജിന് ആശംസകൾ നേരുന്നു. സൽമ ജമാലുദ്ദീനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മെസ്സേജുകൾ നോക്കുമ്പോൾ, ഹായ് ഞാൻ രാജൻ തന്നെ. ഗുഡ് മോർണിംഗ്, വിനോദ് കെ കെ തൃശ്ശൂരിൽ നിന്ന്
0: മെസ്സേജ് ഉണ്ടല്ലോ.
1: അതിനു മുമ്പ് വന്ന മെസ്സേജ്. ഓക്കെ, ഹായ് വാട്സപ്പ്, ഗുഡ് മോർണിംഗ്. ഞാൻ സിൽഫ നെട്ടൂരിൽ നിന്നാണ്, വാട്സപ്പിന്റെ സ്ഥിരം ലിസണറാണ്. ഇന്ന് എനിക്ക് ഒരു ബ്യൂട്ടിഫുൾ സോങ്, മെലഡി സോങ് വെച്ച് തരുമോ? ഡെഡിക്കേഷൻ ഓൾ ആർ ജെസ് ഓഫ് റെയിൻബോ ഫാമിലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഏകദേശം നമ്മള്
0: ഒരുവിധം മെസ്സേജുകളൊക്കെ വായിച്ചു കഴിഞ്ഞല്ലേ. ഹായ്, എന്റെ പേര് മുരളീകൃഷ്ണൻ, കോട്ടയം പള്ളിക്കത്തോട് നിന്നാണ്. എന്റെ മകൻ ശിവകാർത്തിക്ക് വേണ്ടിയിട്ട് ഒരു ചെമ്പനീർ പൂവിരുത്തു ഞാൻ ഓമലി എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
1: മാഗി ജോർജ് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഹായ് രാജൻ, തന്നെ ആശംസകൾ അറിയിച്ചു എല്ലാവർക്കും. എന്റെ താങ്ക്സ് പറഞ്ഞേക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: ഓക്കെ, അതുപോലെ തന്നെ ഇന്ന് വിവാഹ വർഷികാഘോഷിക്കുന്ന മാഗി ജോർജിന് ആശംസകൾ നേതുകൊണ്ട് സൽമ ജമാലുദ്ദീൻ
1: വായിച്ചു. എന്റെ ഫ്രണ്ട് ലോകേഷിന് വേണ്ടിയിട്ട് ഒന്നാം രാഗം പാടി സോങ് വെക്കുമോ? അമ്മു കുറുമ്പശ്ശേരിയിൽ നിന്നാണ്.
0: ഓക്കെ, ഹായ് വാട്സപ്പ്, സിബി ചേർത്തല കളവങ്കോടൻ, നല്ലൊരു ശുഭദിനം നേരുന്നു. പാട്ട് ചോദിക്കുന്നില്ല, പാട്ട് കേട്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അതൊന്നും വേറെ തന്നെയാണല്ലേ. നമ്മുടെ കൂടെ പാട്ട് കേട്ട് നമ്മുടെ മെസ്സേജുകളിലൊക്കെ വായിക്കുന്ന എല്ലാ കേട്ട് കേട്ട് കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. അപ്പോ അങ്ങനെ ആ സന്തോഷത്തിന് ഇപ്പോ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം
1: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് കൊടുക്കാം.
0: അതിനുള്ള കാരണം എന്താ? 10:56 യെസ്. അപ്പൊ നമുക്ക് ഈ കേട്ടുകൊണ്ടിരുന്ന പാട്ട് കേട്ട് ഞങ്ങളുടെ കൂടെ കൂട്ടുകൂടിയ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അടുത്ത സോങ് വരുന്നത്. അപ്പോ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർജെ ധന്യ.
1: ആൻഡ്
0: യെസ്, ടാറ്റാ, ബൈ ബൈ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. ഗുൽമാർഗിൽ കേബിൾ കാറുകളിൽ കുടുങ്ങിയ 300 വിനോദസഞ്ചാരികളെ രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത. പ്രൊഫഷണലിസം, ധൈര്യം, ഏകോപനം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കാര്യക്ഷമതയോടെയും ദൃഢനിശ്ചയത്തോടെയും നടത്തിയ സേനകളുടെ ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ലാഭവിഹിതമായ 142 കോടി രൂപ മുഖ്യമന്ത്രി വി ഡി സതീശനെ കൈമാറി. സംസ്ഥാന ഗവൺമെന്റിന് കോർപ്പറേഷനിൽ 0.86% ഓഹരി പങ്കാളിത്തമുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത് 10 ദിവസമായപ്പോഴേക്കും

0: മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മുഖം മൂടി അഴിഞ്ഞു വീണെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ 10 മിനിറ്റ് കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കുമെന്ന വാഗ്ദാനം തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമായിരുന്നുവെന്ന് സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഹജ്ജ് തീർത്ഥാടനത്തിലെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്ന്. മക്കയിലെ ജബലു റഹ്മയിൽ പ്രാർത്ഥനകളോടെ 1,800,000-ത്തിലധികം തീർത്ഥാടകർ ഒത്തുചേരും. കൊട്ടിയൂർ ദേവസ്വം മന്ദഞ്ചേരിയിൽ നിർമ്മിച്ച പാലം അല്പസമയത്തിനകം മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. നവീകരിച്ച പാർക്കിംഗ് ഗ്രൌണ്ട് വൈദ്യുത മന്ത്രി സണ്ണി ജോസഫും അക്കരെ നടപ്പന്തൽ മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒ കെ വാസുവും ഉദ്ഘാടനം ചെയ്യും. താമരശ്ശേരി ചുരത്തിൽ 8-ാം വളവിന് സമീപം ലോറി നിയന്ത്രണം വിട്ട് ഓവുചാലിലേക്ക് മറിഞ്ഞു. ചുരത്തിൽ ഭാഗിക ഗതാഗത തടസ്സമുണ്ട്. സ്വർണ്ണവില കുറഞ്ഞു. പവനെ 360 രൂപ കുറഞ്ഞ് 1,16,520 രൂപയായി. 14,565 രൂപയാണ് ഗ്രാമിന്. പയ്യന്നൂരിൽ 22-ാമത് സംസ്ഥാന മിനി ഹാൻഡ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ മലപ്പുറത്തിന് കിരീടം. കാസർഗോഡിനെയാണ് മലപ്പുറം തോൽപ്പിച്ചത്.
1: News Rainbow. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: വോയ്സ് യുവർ ചോയ്സ്. Voice your choice.
3: ഹായ് എവ്രി വൺ, ഞാൻ ബിനു രാജീവ്. വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയാണ് ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് ഗാനങ്ങൾ അയച്ച എല്ലാവർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് കടക്കാം. നിങ്ങൾ ആവശ്യപ്പെട്ട് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. വോയിസ് യുവർ ചോയ്സിലൂടെ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. വോയിസ് യുവർ ചോയ്സ്.
4: ഹലോ, വോയിസ് യുവർ ചോയ്സ്. എന്റെ പേര് ആന. ഞാൻ കാനഡയിൽ നിന്നാണ്. എന്റെ അപ്പാപ്പ ജെറോമിന്റെ ബർത്ത്ഡേ ആണ് May 27. എന്റെ ധന്യ മമ്മിയുടെ ബർത്ത്ഡേ ആണ് June 1. അവർക്ക് ഓരോ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാവോ? കണ്ണാൻ തുമ്പി പോരാമോ, എന്നോ ഇഷ്ടം കൂടാമോ? താങ്ക് യു.

വോയിസ് യുവർ ചോയ്സ് എന്ന പ്രോഗ്രാമിലേക്ക് മാളിൽ നിന്ന് വിജയശ്രീ. എൻ്റെ മകളുടെ 13-ാം വിവാഹ വർഷമാണ് ഇന്ന്. മകളുടെ പേര് നിസ, മരുമകൻ ലിജോ. അവർക്കായിട്ട് ഹലോ മദ്രാസ് ഗേൾ എന്ന സിനിമയിലെ ആശംസകൾ, 100 100 ആശംസകൾ എന്ന് ഗാനം വെച്ച് തരുമോ?

ഹലോ സാർ, എൻ്റെ പേര് ഹരിദാസൻ. സ്ഥലം പെരിഞ്ഞനം, തൃശ്ശൂർ ജില്ലയിൽ. ഞാൻ ജോലി ചെയ്യുന്നത് വെള്ളാങ്കല്ലൂർ. എനിക്ക് ദിലീപ് അഭിനയിച്ച പൊന്നിൽ കുളിച്ച് ചന്ദ്രികാ വസന്തം എന്ന പാട്ടാണ് വേണ്ടത്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ പെരിഞ്ഞനം പഞ്ചായത്തിലെ രവീന്ദ്രൻ, പഞ്ചായത്തിലെ മെമ്പർ കൂടിയായിട്ടുള്ള രവീന്ദ്രനും ഫാമിലിക്കും, പിന്നെ വേറൊരു കൂട്ടുകാരൻ സുരേഷ് ഫാമിലിക്കും 3/5/26 വിവാഹം കഴിഞ്ഞ അവരുടെ മകൻ നവനീത്, മരുമകൾ അനക, അവർക്ക് വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ SSLC പരീക്ഷയിൽ മുഴുവൻ വിജയം കരസ്ഥമാക്കിയ എല്ലാ കുഞ്ഞുങ്ങൾക്കും, തോറ്റവർക്കും ജയിച്ചവർക്കെല്ലാവർക്കും ആശംസകൾ നേർന്നു. ഇവർക്കെല്ലാവർക്കും കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ഞാൻ മീന കൊച്ചിയിൽ നിന്നാണ്. വോയിസ് ഓഫ് ദി ചോയ്സിൽ ഞാൻ ഇന്ന് ആവശ്യപ്പെടുന്നതാണ് തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ ടൈറ്റിൽ സോങ് ആയ എല്ലാ പൊങ്കലായാലും ആ പാട്ട്. എനിക്കത് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മ്യൂസിക്കും കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഗാനം. അത് ഞാൻ വോയിസ് ഓഫ് ദി ചോയ്സിലൂടെ ആവശ്യപ്പെടും. എല്ലാ പൊങ്കലായല്ലോ.

ഹലോ വോയിസ് യുവർ ചോയ്സ്. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എൻ്റെ സിസ്റ്റർ സഫീറ നജീബിന് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം എനിക്ക് വോയിസ് യുവർ ചോയ്സിലൂടെ പ്ലേ ചെയ്ത് തരാമോ? ഞാൻ തൻസില ഫ്രം ഫോർട്ട് കൊച്ചി.

ഹാ, യുവർ ചോയ്സ്. ഞാൻ എറണാകുളത്തു നിന്ന് സീനിയാണ്. എനിക്ക് പറന്ന് പറന്ന് പറന്ന് മൂവിയിലെ കരിമിഴി കുരുവികൾ കവിത മുളു എന്ന സോങ് കേൾപ്പിച്ചു തരാവോ?

വോയിസ് ഓഫ് ദ വീക്കിലേക്ക് ഞാൻ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് അങ്ങാടി എന്ന സിനിമയിലെ കണ്ണും കണ്ണും എന്ന പാട്ട്, അത് വെച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു.

നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയാണ്. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട് അവരുടെ ശബ്ദത്തിലൂടെ തന്നെ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ, അതാണ് ഇതുവരെ കേട്ടത്. വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടി ഇനി അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് ഗാനങ്ങൾ അയച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ബിനു.

0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
2: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
3: Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Shiva, Shiva, Shiva, Shiva.

യെസ് രസികൻ എന്ന മൂവിയിലെ ഒരു രസികൻ സോങ്ങിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യുവർ ചോയ്സിന്റെ തുടക്കം. കേൾക്കുന്ന ഗാനങ്ങൾ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമായിരിക്കും. എന്നാൽ നമ്മുടെ മനസ്സിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടഗാനത്തോളം ആവില്ല മറ്റൊന്നും. എങ്കിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഇഷ്ടഗാനത്തിന് വേണ്ടിയിട്ട് വിളിക്കാനുള്ള സമയമാണിത്. യുവർ ചോയ്സിന്റെ നേരമാണ്. പ്രിയ ഗാനത്തിന് വേണ്ടിയിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242810104 0484242810108. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഹിന്ദി, തമിഴ്, മലയാളം സോങ്സ്. 1980 ശേഷമുള്ള സോങ് ആയിരിക്കണമെന്നും മാത്രം. ഒപ്പം പങ്കുവയ്ക്കാം നിങ്ങളുടെ വിശേഷങ്ങളും. ഇനി 2 മണിവരെ യുവർ ചോയ്സുമായി കൂടെ ചേരുന്നു ഞാൻ ആർജി ധന്യ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. സമയം 12 മണി കഴിഞ്ഞ് 12 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മുടെ യുവർ ചോയ്സിന്റെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് വിളിക്കുന്നേ?
1: ഞാൻ ഷേലി ജെറോം, പാനായിക്കുളം.
0: പാനായിക്കുളത്തല്ലേ?
1: അതെ.
0: ഓക്കെ, എന്തുണ്ട് ഇന്ന് വിശേഷം?
1: നല്ല വിശേഷം, ഇപ്പൊ നല്ല വെയിലാണ് ഇവിടെ.
0: ആഹാ, നല്ല വെയിലാണ്. മഴയും വെയിലൊക്കെ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയാണല്ലേ. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: എനിക്ക് യുവജനോത്സവം സിനിമയിലെ ആമുഖം കണ്ടനാളെന്നുള്ള പാട്ട്. നാളെ എന്റെ

0: ജെറോമിന്റെ ബർത്ത്ഡേ.
1: ഓക്കെ.
0: പിന്നെ മെയ് 1st ജൂൺ 1st എന്റെ മൂത്ത മകൾ ധന്യ രോഷന്റെ ബർത്ത്ഡേ. അപ്പൊ രണ്ടുപേർക്കും കൂടി ഈ ഒരു പാട്ട് ബർത്ത്ഡേ ആയിട്ട് വെച്ചുതരാം.
1: ഓക്കെ, അപ്പൊ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ആണ് വിഷയം അല്ലേ? അതാണ്. അപ്പൊ ഏതായാലും സമാധാനമായി. റെയിൻബോയുടെ വിശ്വസത നേരത്തെ കൂട്ടി അറിയിച്ചിരിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇതുപോലെ ഇനിയും ഞങ്ങൾക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ ബർത്ത്ഡേ വിഷസുകള്. ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ എല്ലാവരും, രണ്ടുപേരും അതിന്റെ കൂടെ നിങ്ങളും. അപ്പൊ ഹാപ്പി ആയില്ലേ? ആ, ഇന്ന് ഫസ്റ്റ് കോളർ ആണ് നമ്മുടെ, യുവർ ചോയ്സിന്റെ ഫസ്റ്റ് കോൾ ആണ്. ആ പറഞ്ഞോളൂ. ഹലോ. ആ ആ ഓക്കെ. അപ്പൊ ഈ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആ, അപ്പൊ ഇന്ന് നമുക്ക് നല്ലൊരു ദിവസമാണ്, എല്ലാം വിളിച്ച് എല്ലാം പോസിറ്റീവ് ആണ്. ഏത് സിനിമയാണ്? ദൃശ്യം 3 അല്ലേ? അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് പോയി കണ്ടിട്ട് വരൂ, നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ
0: ഓക്കെ,
1: താങ്ക് യു. ഇതാ വരുന്നു കേട്ടോ സോങ്. ഇതുപോലെ വിശേഷങ്ങൾ പങ്കുവെക്കാം, ഒപ്പം തന്നെ പ്രിയ ഗാനവും ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242801. 0484242801. കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ് ഹോളിയോൺ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും
1: ദേഷ്യപ്പെടുമായിരുന്നു.
0: പക്ഷേ ഇന്നെല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
2: കുറിച്ച്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: You are listening to Your Choice only on Agashwani Kochi FM Rainbow 107.5. Your Choice-ile next caller edittund. Hello.
3: Hi, hello.
2: Hello, namaskaram, aarana?
3: നമസ്കാരം, ഷനു പ്രം ആലുവ.
2: ഓക്കെ, ആലുവയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
3: ആലുവയില് മഴയില്ല, ചൂടാണ്.
2: ഓക്കെ, പ്രോപ്പർ ആലുവയാണോ, ടൗണിൽ തന്നെയാണോ?
3: ആലുവ പറഞ്ഞില്ലേ, മുട്ട മെട്രോ സ്റ്റേഷൻ, നിയർ മുട്ട മെട്രോ സ്റ്റേഷൻ.
2: ഓക്കെ, വർക്ക് ചെയ്യുന്ന ആളാണോ, ഇപ്പൊ വീട്ടിൽ നിന്നാണോ?
3: ഇല്ല, തൽക്കാലം ഇപ്പൊ ജോലിയൊന്നും ഇല്ല, ചുമ്മാ ഇരിക്കുകയാണ്.
2: ചുമ്മാ ഇരിക്കുന്ന നേരത്തെ ഒരു ചുമ്മാ പാട്ട് കേൾക്കാന്ന് വിചാരിച്ച് വിളിച്ചല്ലേ.
3: സ്ഥിരമായിട്ട് നിങ്ങളുടെ പ്രോഗ്രാംസ്, സംഗീതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോഗ്രാമുകളും കേൾക്കാറുണ്ട്. അപ്പോ ഇന്ന് കുറെ ട്രൈ ചെയ്യാറുണ്ട്. ഇന്നാണ് കിട്ടിയത്, ലൈനിൽ കിട്ടിയത്, സെക്കൻഡ് ടൈം ഒരേ ഉള്ള കിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ്. അന്നൊരു പാട്ട് ഇന്ന് ഇപ്പൊ കിട്ടിയപ്പോ സന്തോഷം.
2: അടുത്ത ഗാനം കേൾക്കാനുള്ള സമയമായി, അതാണല്ലേ.
3: അവതരിപ്പിക്കുന്ന രീതി നല്ലതാണ്, ആളുകൾ ചൂസ് ചെയ്യണ പാട്ട് നല്ലതാണ്, അതുകൊണ്ട് തന്നെ സ്ഥിരം കേൾക്കാറുണ്ട്.
2: കേൾക്കാറുണ്ട്. ഓക്കെ, നല്ല നല്ല വാക്കുകൾ കേട്ടതിൽ ഒരുപാട് സന്തോഷവതിയായി ഞാൻ. ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
3: ഇന്നിപ്പോ പവിത്ര മൂവിയിലെ ആ പാട്ട്.
2: ഓക്കെ, ലാലേട്ടൻ ഫാനാണോ പവിത്ര മൂവിയിലെ പാട്ട് ചോദിച്ചോണ്ട് ചോദിച്ചതാണ്?
3: ലാലേട്ടൻ സംഗീതം ബേസ് ചെയ്തിട്ടുള്ള എല്ലാം, അത് ലാലേട്ടനാണെങ്കിലും മമ്മൂക്കി ആണെങ്കിലും, പാട്ട് റിലേറ്റഡ് ആണ്.
2: റിലേറ്റഡ് ഇഷ്ടമാണ് അല്ലേ. ഓക്കെ,
3: പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്, മാഡത്തിന് വേണ്ടിട്ട്, എന്റെ സ്പെഷ്യൽ പേഴ്സൺ, ഇന്നിപ്പോ ഇന്റർനാഷണൽ ഫേവറേറ്റ് പേഴ്സൺ ഡേ ആണെന്ന് തോന്നുന്നു.
2: ഓക്കെ,
3: എന്റെ ഫേവറേറ്റ് പേഴ്സൺ ഉണ്ട്, അവർക്ക്
2: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, ഫേവറേറ്റ് പേഴ്സൺ എക്സ്പെഷ്യലി അല്ലേ. ഓക്കെ, നമുക്ക് കൊടുത്താലോ പാട്ട്?
3: തീർച്ചയായിട്ടും.
2: ഓക്കെ, താങ്ക് യു. അപ്പൊ വീണ്ടും വിളിക്കണം.
3: സംസാരിക്കാൻ കഴിഞ്ഞാൽ സന്തോഷം.
2: തീർച്ചയായിട്ടും, എനിക്കും സന്തോഷം, നല്ല നല്ല വാക്കുകൾ കേട്ടല്ലോ.
3: ഓക്കെ,
2: താങ്ക് യു. ഇതാ വരുന്നു കേട്ടോ സോങ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ആകാശവാണി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
2: സമയം 12 മണി കഴിഞ്ഞ് 27 മിനിറ്റും 17 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനം ചോദിച്ചുകൊണ്ട് മറ്റൊരാൾ കൂടി എത്തിയിട്ടുണ്ട്. ഹലോ,
3: ഹലോ,
2: ഗുഡ് ആഫ്റ്റർനൂൺ.
3: നമസ്കാരം.
2: ആരാണ് വിളിക്കുന്നത്? ഒറ്റപ്പാലത്ത് നിന്ന്. ഇപ്പൊ ഒരുപാട് നാളായി ഒറ്റപ്പാലത്ത് നിന്ന് ഇങ്ങോട്ട് ഒരു കോള് വന്നിട്ട്. അതെ, ധന്യയാണ് സംസാരിക്കുന്നത്.

0: ഒരുപാട് കാലത്തിന് ശേഷമാണല്ലേ.
1: അതെ അതെ,
0: ഓക്കെ, ആ ഇന്നിപ്പോ എന്താണ് സ്പെഷ്യൽ ഡേ വല്ലതും ആണോ നമുക്ക് വിളിക്കാനായിട്ട്?
1: നമുക്ക് എല്ലാ ദിവസവും സ്പെഷ്യൽ തന്നെയാണ്,
0: അതാണ്
1: മെയിനായിട്ടുള്ള പരിപാടി.
0: പരിപാടി അല്ലേ. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: ഇന്ന് സ്വർഗം മൂവിയിലെ ദാസേട്ടൻ പാടിയ ഏഴു നിറങ്ങളിലേതു നിറം, ഏഴു സ്വരങ്ങളിലേത് സ്വരം, അങ്ങനെ പാട്ടുണ്ട്.
0: ഓക്കെ, ആ ഒരു പാട്ടാണ് കേൾക്കേണ്ടത്. എന്താണ് ഈ ഒരു പാട്ട് തിരഞ്ഞെടുക്കാൻ കാരണം വല്ലതും ഉണ്ടോ?
1: അങ്ങനെ പ്രത്യേകിച്ച് കാരണം, ദാസേട്ടന്റെ പാട്ട് എല്ലാം ഇഷ്ടമാണ്,
0: എല്ലാം ഇഷ്ടമാണ്, പുതിയ സോങ്സ് ഇഷ്ടമാണ്. പതങ്ങ് സെലക്ട് ചെയ്തു അല്ലേ.
1: എനിക്ക് ഏറ്റവും പഴയ പാട്ട് ഇഷ്ടം.
0: ഓക്കെ, ഈ ഒരു മൂവി കണ്ടിട്ടിരുന്നോ? 1987 ഇറങ്ങിയ ഒരു ഫിലിമാണ്, കണ്ടിരുന്നോ ഈ ഒരു മൂവി?
1: ഓർമ്മയില്ല,
0: ഓർമ്മയില്ല. ഇപ്പോഴെങ്ങനെയാണ് മൂവിക്കൊക്കെ പോവാറുണ്ടോ?
1: ഇപ്പോഴത്തെ മൂവിയോട് വലിയ താല്പര്യമില്ല, വല്ലപ്പോഴും അതിങ്ങനെ ഒടിടി അതിൽ കാണും, അത്രേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂ അല്ലേ.
1: സുഖമില്ല പടങ്ങളൊന്നും കാണാനേ.
0: ഓക്കെ ഓക്കെ,
1: ഇപ്പൊ ഇടയ്ക്ക് കണ്ട പടം കണിമംഗലം കോവിലെ എന്നൊരു കോമഡി ഹൊറർ ഒരു ഫിലിം ഉണ്ട്,
0: ഫിലിം ഉണ്ട്, അത് കണ്ടു.
1: അത് സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യണം, പാട്ടുണ്ടല്ലോ.
0: ഓക്കെ, അപ്പൊ സിനിമകളൊക്കെ കാണാം, നമുക്ക് പുതിയതിലും നല്ലതുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാലോ. നമുക്ക് പാട്ടിലേക്ക് പോയാലോ.
1: ആയിക്കോട്ടെ,
0: ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
1: എല്ലാ റെയിൻബോ ശ്രോതാക്കൾക്കും.
0: ഓക്കെ, വെരി ഗുഡ്.
1: ആയിക്കോട്ടെ,
0: ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇതാ വരുന്നു കേട്ടോ സോങ്, നമുക്ക് കേൾക്കാം. അപ്പോ ഇതുപോലെ വിളിച്ചിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കണോ, ഇഷ്ടഗാനം ചോദിക്കണോ എന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ 0484242810 1. 0 1 0 4 8 4 2 4 2 8 1.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമയം 12 മണി കഴിഞ്ഞ 34 മിനിറ്റും 27 സെക്കൻഡും ആയിട്ടുണ്ട്. യുവർ ചോയ്സിലേക്ക് നെക്സ്റ്റ് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആരാണ്?
2: സന്ധ്യ.
1: സന്ധ്യ, എന്താണ് ഉഷാറില്ലാത്ത?
2: സന്ധ്യ
1: എന്നാണോ തനൂജ എന്നാണോ പറഞ്ഞേ?
2: സനൂജ.
1: ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു സനൂജ? മട്ടാഞ്ചേരിയിൽ നിന്ന് വിളിക്കുന്നു. എന്തുണ്ട് മട്ടാഞ്ചേരിയിലെ വിശേഷങ്ങളൊക്കെ? എല്ലാരും സുഖമായിട്ടിരിക്കണം. വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടിലെ ഹസ്ബൻഡ്, 3 മക്കള്, പിന്നെ 3 പേരെയും കെട്ടിച്ചതാണ്.
1: ഓക്കെ,
2: ഒരാളെയും കെട്ടിച്ചതാണ്.
1: ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്നിപ്പോ പാട്ടൊക്കെ കേട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ? ജോലിയുണ്ട്, അതാണ് ആ ക്ഷീണം അല്ലേ? സംസാരത്തിൽ ആ ക്ഷീണം വന്നത് അതുകൊണ്ടാണ്. മനസ്സിൽ ജോലിഭാരം ഓർത്തുകൊണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? അത് കേട്ടാ മതി. അപ്പൊ എന്നോട് പറഞ്ഞത് അതാണല്ലോ. ഗുരുവായൂരപ്പ നമുക്ക് രാവിലെ പോയൊരു പാട്ടാണ്. നമുക്ക് നേരത്തെ ചോദിച്ച പാട്ട് കൊടുക്കാം. ഓക്കെ, അതാണ് അതാണ്. ആകെ കൂടി ഒരു ടെൻഷനിലാണല്ലേ സനൂജ? പലവിധ കാര്യങ്ങളാണോ ചിന്തയിലെ? അതൊക്കെ ഉണ്ടാവല്ലേ, ലൈഫല്ലേ, ഒരുപാട് ചിന്തകൾ ഉണ്ടാവല്ലേ. ചിന്തകളുണ്ട്. അപ്പൊ എല്ലാ ചിന്തകൾക്കും പരിഹാരം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. അതാണ്, സമാധാനത്തോടെ ഇനി ഒരു കോള് വിളിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് പാട്ടിലേക്ക്. ഇത് നമുക്ക് കിട്ടിയതിലുള്ള സന്തോഷത്തിന്റെ ടെൻഷനാണ്. എന്തൊക്കെ ടെൻഷനാണല്ലേ, സന്തോഷം വന്നാ ടെൻഷൻ, ഓരോ കാര്യങ്ങൾ ആലോചിച്ച ടെൻഷൻ, സങ്കടം വന്ന ടെൻഷൻ, അങ്ങനെയായി പോയി. അങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കണ കേട്ടാ. അതാണ്, ഓക്കെ. അപ്പൊ നമുക്കൊരു പാട്ടൊക്കെ കേട്ട് കഴിയുമ്പോൾ ആ ഒരു ടെൻഷനൊക്കെ അങ്ങ് പോവും. അത് തന്നെ. അപ്പൊ ആ ഒരു പാട്ടൊക്കെ ഇഷ്ട ഗാനമൊക്കെ വരുന്നുണ്ട്. അപ്പൊ കേട്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാപ്പി ആയിട്ടിരിക്കാം. താങ്ക് യു.

0: You are listening to 107.5 Rainbow FM Kochi. Musically yours.
1: വാട്സപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒളിയോൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ സമയം 12 മണി കഴിഞ്ഞ് 43 മിനിറ്റും 4 സെക്കൻഡും ആയിട്ടുണ്ട്. യുവർ ചോയ്സിലേക്ക് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? വൈപ്പിൽ നിന്ന് വിളിക്കുന്നു. എന്താ, എന്തോ ഒരു വിശേഷമുള്ള ദിവസമല്ലേ ഇന്ന്? എന്താണ് ആ വിശേഷം? ഞങ്ങളുടെ എന്ന് പറയുമ്പോ ആരുടെയാ പേര് പറയൂ?
2: ഹസ്ബൻഡ് ആൽബി ജോസഫ്.

0: ആൽബി. അപ്പൊ മാഗിയുടെയും ആൽബിയുടെയും എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്? 35 35-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ രാവിലെ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകളൊക്കെ വന്നിരുന്നു, അതാണ് ഞാൻ അറിഞ്ഞത്, ചോദിച്ചത്. അപ്പൊ നന്ദി പറയാൻ വേണ്ടി വിളിച്ചപ്പോ ഏതായാലും കിട്ടിയല്ലോ അല്ലേ? ഏതായാലും ഇന്നും കിട്ടാതിരിക്കില്ല, ഇന്ന് നല്ലൊരു ദിവസമല്ലേ. അപ്പൊ ദാ റെയിൻബോയുടെയും എല്ലാവിധ ആശംസകളും, 35-ാമത്തെ വിവാഹ വാർഷിക ദിനാശംസകൾ. ഇനിയും ഇനിയും ഒരുപാട് വിവാഹ വാർഷിക ദിനാശംസകൾ പറയാം, ഞങ്ങൾക്കും ഭാഗ്യമുണ്ടാവട്ടെ. ഇതുപോലെ എല്ലാം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ കേട്ടോ. ഓക്കെ, ഏത് സോങ് ആണ് എന്നിട്ട് സ്വന്തമായിട്ട് സെലക്ട് ചെയ്തത്?
1: സാജൻ മൂവിയിലെ പാട്ട്.
0: ആ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ.
1: ഓക്കെ
0: ഓക്കെ, താങ്ക് യു.

0: അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. കോംഗോയിലും യുഗാണ്ടയിലും പടരുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഡിജിസിഎ. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. മൂന്ന് ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാംഗ്ടോക്കിലെത്തി. ഗവർണർ ഓംപ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാംഗ്ടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാദുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
2: We have seen encouraging progress on many initiatives as maritime democracies, pluralistic societies and market economies. We share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today through our deliberations, which I'm confident will be useful and productive.
1: ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷി മിത്സു മൊട്ടേഗി, യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിനുശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവർണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും രണ്ടംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായികരംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. എൽ പി ജി സിലിണ്ടറുകളിൽ നിന്ന് പി എൻ ജി കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവുകൾ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് പി എൻ ജി കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ എൽ പി ജി കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ പി എൻ ജി സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ

0: അല്ലെങ്കിൽ എൽ പി ജി കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൌച്ചർ വാങ്ങി സൂക്ഷിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്പ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് US സൈന്യം ആക്രമണം നടത്തി. വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും US സൈന്യത്തിന്റെ ഏകീകൃത കോംബാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള $12 ബില്യൺ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: എബോളോ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉഗാണ്ട, കോംഗോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമനെയും അദ്ദേഹം സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
2: കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും May 10 ശേഷം തുടർച്ചയായ 2 ദിവസം 2.5 mm മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമ്മളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 mm മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോ 15 mm മഴയും 40 km വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ രേഖപ്പെടുത്തിയത്.
0: ഐ പി എൽ പ്ലേ

മത്സരങ്ങൾക്ക് ഇന്ന് ധർമ്മശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30 മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്കെത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

0: நா ஷண்முகம். ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യെസ്, അപ്പോ നെക്സ്റ്റ് യുവർ ചോയ്സിലേക്ക് നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ നിന്നൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ആരാണ്
0: ഫോർട്ട് കൊച്ചിന്ന് ഞാൻ പറഞ്ഞു കേട്ടോ.
1: ഫോർട്ട് കൊച്ചിന്ന് തൻസില.
0: തൻസിലയാണ് വിളിക്കുന്നത്. എന്ത് ചെയ്യുന്നു?
1: ഹൗസ് വൈഫാണ്.
0: ഓക്കെ, നമ്മളെ സ്ഥിരം വിളിക്കുന്ന ആളാണല്ലേ. ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: എനിക്ക് എക് നമ്പർ എന്ന എന്നുള്ള മൂവിയിലെ
0: ഏതെങ്കിലും ഒരു പാട്ട്. അപ്പൊ നമ്മളൊരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ,
0: എന്താണ് ഇന്ന് സവിശേഷതയുള്ള വല്ല ദിവസമാണോ? ആരെങ്കിലും ബർത്ത്ഡേ ആണോ?
1: വലിയ പെരുന്നാളല്ലേ വരുന്നത്, അതിന്റെ എല്ലാ തിരക്കുകളും ഉണ്ട്.
0: എല്ലാ തിരക്കും ഉണ്ട്. അപ്പൊ തിരക്കിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ജോലികളിലേക്കൊക്കെ കടന്നുകൊണ്ടിരിക്കുകയാണല്ലേ.
1: അതെ അതെ, ഒരു രക്ഷയില്ലാത്ത പണികളിലാണ്.
0: എന്ന് തുടങ്ങി ഈ പണി?
1: വീടൊതുക്കല് മെയിൻ ആയിട്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങള്.
0: ഓക്കെ, ഡീപ് ക്ലീനിങ് ആണല്ലേ.
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഒരുപാട് ദിവസം എടുക്കോ? പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്ന ആളാണോ?
1: ഇന്നൊരു ദിവസം കൊണ്ട് തീർക്കണോന്നാണ് ഞാൻ വിചാരിച്ചത്, നടക്കുമെന്ന് അറിയില്ല.
0: അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ഇന്ന ജോലികളൊക്കെ നമുക്ക് തീർക്കണം എന്ന് വിചാരിച്ച് ഷെഡ്യൂൾ ചെയ്യാറുണ്ടോ മനസ്സില്?
1: ചെയ്യാറുണ്ട്, പക്ഷെ നടക്കാറില്ല.
0: നടക്കാറില്ല, അതിന്റെ പകുതിയെങ്കിലും ചെയ്യാറില്ലേ.
1: അതെ അതെ,
0: അത് മതി, ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് അല്ലേ. പോയിക്കൊണ്ട്, എന്നാലും അങ്ങനെ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് പടപെടാന്ന് പണികളൊക്കെ തീരട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം, ഒരു ഷാർ വരട്ടെ.
1: ഓക്കെ,
0: താ വരുന്നു കേട്ടോ സോങ്. ഓക്കെ, താങ്ക് യു.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിനോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए. और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
3: Musically yours, FM Rainbow 107.5. Stay tuned.
4: യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൾ യൂൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. യുവർ ചോയ്സിലേക്ക് പ്രിയ ഗാനത്തിനായിട്ട് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242810 0484242810. യെസ്, നമ്മുടെ നെക്സ്റ്റ് കോളറോടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ.
5: ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ആരാണ്? ഇന്ദിര. എവിടെ നിന്ന് വിളിക്കുന്നു? മാള, അത്ര അറിയാ. മാള സ്വദേശിയാണ്. ഒരുപാട് നാളായോ മാളയിൽ സ്ഥിരതാമസാക്കിയിട്ട്? അത്
5: കൊള്ളാം,
4: നാടാണ്. ഓക്കെ, അപ്പൊ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ നാടിനെ. അതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെ നമ്മൾ പിന്നെ സ്നേഹിക്കണ്ടേ അല്ലേ?
5: പിന്നെ നമ്മുടെ ഈ മാള തന്നെ.
4: മാള? ഓ, മനസ്സിലായി.
5: തറവാടിന്റെ അടുത്തേക്ക് പോകുന്നു.
4: ഓക്കെ, രണ്ട് സ്ഥലമായാലും അത്യാവശ്യം ഗ്രാമഭംഗി ഉൾപ്പെടുന്നതല്ലേ? അതാണ് മാളയുടെ സവിശേഷത. ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? പ്രിയത്തിലെ പാട്ട്.
5: അതായത് എനിക്ക് രണ്ട് ചെറിയ മക്കളുണ്ട്, എന്റെ ആങ്ങളുടെ. മൂത്ത മോളുടെ മോന്റെ പേര് ആര്യൻ.
4: ആര്യൻ?
5: ആര്യൻ. രണ്ടാമത്തെ മോളുടെ മോന്റെ പേര് ധീരവ്.
4: ധീരവ്?
5: ധീരവ്.
4: ധീരവ്. ധീരവ്.
5: ആര്യന്റെ പിറന്നാളാണ് ഈ മാസം 31.
4: ഓക്കെ.
5: അപ്പൊ അവർക്ക് രണ്ടു പേർക്കും, പിന്നെ എനിക്ക് അംഗനവാടിയിലായിരുന്നു ജോലി. ഞാൻ പഠിപ്പിച്ച എല്ലാ കുഞ്ഞു മക്കൾക്കും എന്റെ ഭർത്താവിനും വേണ്ടിയിട്ട് ഈ പാട്ട് ഇട്ടു തരണം.
4: തീർച്ചയായിട്ടും ഇട്ടു തരുന്നതായിരിക്കും.
5: എന്റെ ചേട്ടൻ സിനിമാ തിയേറ്ററിലായിരുന്നു ജോലി. ആൾക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, ആള് പാടും. പക്ഷെ ഇപ്പൊ പാടാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പാട്ട് കേട്ട് ആള്
4: സന്തോഷം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ആ പേരൊന്ന് പറഞ്ഞേ.
5: ശ്രീധരപ്രഭു.
4: ശ്രീധരപ്രഭു. ഓക്കെ, അപ്പൊ ശ്രീധരപ്രഭുവിനും അത് ശരി. ഓക്കെ, അപ്പൊ ആ സന്തോഷമുള്ള നമുക്കും വലുതല്ലേ. അതാണ്. അപ്പൊ ഏതായാലും ഇന്നത്തെ സോങ് എന്ന് പറയുന്നത് പ്രിയം എന്ന മൂവിയിലെ ഒരു പാട്ടാണ്. അപ്പൊ ശ്രീധര പ്രഭുവിനും ആര്യനും ധീരവിനും പിന്നെ അംഗൻവാടിയിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും അല്ലേ ആ വരുന്നുണ്ട് കേട്ടോ സോങ്. ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കാം, സന്തോഷമൊക്കെ അങ്ങനെ തന്നെ നിലനിർത്താട്ടോ. ഓക്കെ, താങ്ക് യു.

0: സോങ് ഫ്രം ദ മൂവി പ്രിയം. കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്, ഓൺലി ഓൺ ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. അപ്പോൾ ഇതുപോലെ വിളിച്ചിട്ട് ഇഷ്ടഗാനങ്ങൾ ചോദിക്കാനായിട്ടുള്ള ഒരു അവസരമാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-2428-101, 0484-2428-101. അങ്ങനെ വിളിച്ച് നമ്മളോട് സംസാരിക്കാൻ ഒരാളെത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ, ആരാണ്?
1: ഞാൻ തൃശ്ശൂര് കേരളത്തിൽ നിന്നാണ്.
0: ആരാണ്?
1: കൃഷ്ണൻ, എന്റെ പേര് കൃഷ്ണനുണ്ണി.
0: കൃഷ്ണനുണ്ണിയാണ് വിളിക്കുന്നത്.
1: ഞാൻ എയർഫോഴ്സിലായിരുന്നു,
0: റിട്ടയർഡ് ആയതാണല്ലേ.
1: റിട്ടയർ ചെയ്ത് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്നു.
0: റിട്ടയർഡ് ആയിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കുന്നു, എത്ര നാളായി റിട്ടയർഡ് ആയിട്ട്? അതിനുശേഷം നാട്ടിൽ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ?
1: ഗവൺമെന്റ്
0: പറ്റില്ല, അത് സാരല്ലേ, നമ്മൾ ഇത്രയും വലിയൊരു സർവീസ് ഇന്ന് പോകുന്നതല്ലേ.

0: അതെ. ഞാൻ
1: ഓക്കെ.
0: എന്റെ വൈഫും ഭവാനിയും കൂടിയാണ് ഇപ്പൊ എന്റെ വീട്ടിലുള്ളത്. എനിക്ക് രണ്ട് മക്കളുണ്ട്. മക്കള് മൂത്ത മകൻ ശ്രീജിത്ത് വൈദ്യരത്നം ഔഷധ സ്റ്റാലയിൽ വർക്ക് ചെയ്യുന്നു.
1: ഓക്കെ.
0: ഭാര്യ ധന്യ പഞ്ചായത്തിൽ വർക്ക് ചെയ്യുന്നു.
1: സെയിം നെയിം ആണല്ലോ, എന്റെ പേരാണല്ലോ.
0: മോള് ഇക്കൊല്ലം 12th ലേക്കായി.
1: 12th ലേക്കായി. ഓക്കെ.
0: രണ്ടാമത്തെ മകൻ ശ്രീജിത്ത് നേവിയിലായിരുന്നു, ഇപ്പൊ FBI യിൽ വർക്ക് ചെയ്യുന്നു.
1: ഓക്കെ. ഇന്ത്യൻ നേവി ആണോ മറിച്ച് നേവി ആണോ?
0: ഇന്ത്യൻ നേവി.
1: ഇന്ത്യൻ നേവിയിലായിരുന്നു.
0: അവൻ 15 years കഴിഞ്ഞ് സർവീസ് വിട്ടു വന്ന് FBI.
1: എല്ലാവരും ഓരോരോ സ്റ്റാൻഡിലാണ് അല്ലേ?
0: രണ്ടുപേരും സർവീസിലായിരുന്നു,
1: പലവിധ മേഖലകളിൽ വർക്ക് ചെയ്തവരാണ്.
0: അതെ അതെ അതെ. അവന്റെ ഭാര്യ രേഖ. രേഖയുടെ ബർത്ത്ഡേ ആണ്
1: ഇന്ന്.
0: ഇന്ന് ബർത്ത്ഡേയും നാളും രണ്ടും കൂടി ഒന്നാണ്.
1: ഒരു ദിവസം ഒത്തു വന്ന ദിവസമാണ് അല്ലേ?
0: അതെ, അപ്പം നാളും 26th തീയതി
1: ആണ്.
0: ഒത്തു
1: അത് അപൂർവമായിട്ടാണ് അങ്ങനെ നമുക്ക് കിട്ടുന്നത്.
0: അങ്ങനെ അതന്നെ, ഓഫ് കോഴ്സ് അതന്നെ അതന്നെ. അവർക്ക് രണ്ട് മക്കളുണ്ട്. ദേവനായൻ, അവൻ ഇപ്പൊ 12th റിസൾട്ട് ഇപ്പൊ 3 മണിക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നു.
1: ടെൻഷനാണ്.
0: ടെൻഷൻ ഇല്ല, അവൻ നന്നായി പഠിക്കുന്ന ആളായതുകൊണ്ട്. അവന്റെ അനിയൻ 9th ഇക്കൊല്ലായി, ദേവദർശ്.
1: ദേവദർശ്.
0: ഞങ്ങളിപ്പോ ഞാനും വൈഫാണ് എന്റെ വീട്ടില്
1: വീട്ടിലുള്ളത്.
0: മൂത്ത മകൻ നേരെ പിന്നിലുണ്ട്, അതിന്റെ നേരെ പിന്നില് രണ്ടാമത്തെ മകനുമുണ്ട്. ഒരൊറ്റ ലൈനില് ഞങ്ങളുടെ 3 വീട്. അപ്പൊ അവര് ഞങ്ങളെ ജോലിക്ക് പോകുമ്പോ ഞങ്ങളുടെ വീടിനുള്ളിൽ കൂടെ തന്നെ
1: കേറി പോവുക.
0: അതെ അതെ.
1: ഇപ്പൊ ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഇപ്പൊ എനിക്ക് മാത്രമല്ല, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ഒരു വീട്, അതിന് പിന്നിലായിട്ട് ഒരു മകന്റെ വീട്, മുന്നിലായിട്ട് മറ്റൊരു വീട്, ഇതെല്ലാം ഇങ്ങനെ ഒരു ഇമാജിൻ ആണല്ലോ. സാങ്കല്പികമായിട്ട് നമ്മുടെ എല്ലാവരുടെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളുടെ മനസ്സിലും ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ടാവും.
0: ഞങ്ങളൊരു ഒരൊറ്റ വീട്ടിൽ താമസിക്കുന്ന പോലെയാണ്.
1: അതാണ്
0: അതായത് അങ്ങനെയാണ് അവരുടെ, അതായത് എന്റെ വീടിന്റെ ഉള്ളിൽ കൂടെയാണ് അവര് മക്കള് സ്കൂളിലേക്ക് പോണെ, മക്കള് രണ്ടുപേരും ജോലിക്ക് പോണതൊക്കെ എന്റെ വീടിന്റെ ഉള്ളിൽ കൂടെ.
1: അപ്പൊ നമുക്ക് വേറെയാണ് എന്ന് നമുക്കൊരു തോന്നലുണ്ടാവില്ല.
0: തോന്നലുണ്ടാവില്ല. എന്റെ തൊട്ട് തന്നെ ഞങ്ങളുടെ എന്റെ വൈഫിന്റെ ഭവാനിയുടെ അനിയത്തി ഉഷ, തൊട്ട് തന്നെ തൊട്ട വീട്ടില്, അവരുടെ ഹസ്ബൻഡ് ചന്ദാമരാശൻ അങ്ങ് ഒരു ആർമിയിലായിരുന്നു. അങ്ങ് അവർക്ക് ഒരു മോനുണ്ട്, പ്രശാന്ത് സി നായർ, ഭാര്യ അനിത. അവർ രണ്ടുപേരും ബാംഗ്ലൂരാണ്.
1: അപ്പൊ ഏതായാലും ഒരു കൂട്ടുകുടുംബം പോലെ കുറെ കുടുംബാംഗങ്ങളുടെ പേരും കഥകളും ഒക്കെ കേട്ട പോലെ തോന്നാണ്.
0: ഞങ്ങളുടെ പണ്ടത്തെ ആ കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന ആ വീട് പൊളിച്ചു മാറ്റിയിട്ടാണ് പുഷ വീട് പോണത്. അതിന്റെ അപ്പുറത്താണ് ഞങ്ങൾ 3 പേരുടെ ഒറ്റ ലൈനെ കൂടെയുള്ള വീട്.
1: വീട് വന്നത്
0: അങ്ങനെ, അതായത് ഒരു ഒരു ഏക്കർ സ്ഥലത്ത് ഒരു വീടുണ്ടായിരുന്ന അടുത്ത് ഇപ്പൊ 9 വീടുണ്ട്.
1: അതാണ്, വ്യാപിച്ചു കിടക്കാണ്.
0: മറ്റൊരൊറ്റ വീടായിരുന്നു സെന്ററിൽ,
1: ഒറ്റ മനസ്സോടെ പല ബിൽഡിങ്ങുകളിലായിട്ട് അല്ലെ? അങ്ങനെ പറയുന്നത് തന്നെ ശരി. അതാണ്, അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. കേൾക്കുമ്പോ എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമായിരിക്കില്ല, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ആ ഒരു നന്മയും സന്തോഷവും തോന്നുന്നുണ്ടാവും.
0: ഇന്നിപ്പോ ബർത്ത്ഡേ ആണ്, അപ്പൊ ഞങ്ങൾ ഒന്നുകിൽ ഹോട്ടലിൽ പോകും, അത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചു. ഞങ്ങൾ 13 പേരുണ്ട് ഞങ്ങൾ.
1: അതും വ്യത്യസ്ത മേഖലയിലുള്ളവര്, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടാവും.
0: ഞങ്ങൾ ഒന്നിൽ ഞങ്ങളുടെ വീട്ടില് സെലിബ്രേറ്റ് ചെയ്യും, അതല്ലെ ഞങ്ങൾ തൃശ്ശൂർ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കുറച്ച് ഭക്ഷണം കഴിച്ച് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ച് വരും. അതങ്ങനെ എന്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങനെ മുമ്പ് ഓണം, വിഷു, തിരുവാതിര. അപ്പൊ ഓണം വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഞങ്ങൾ എന്റെ തറവാട്ടിൽ വരും. ഞങ്ങൾ ഉച്ചയ്ക്ക് എല്ലാവരും ഒന്നിച്ചിരുന്നു ഭക്ഷണം കഴിച്ച്, അത് കഴിഞ്ഞ് അവരെല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോകും, സ്വന്തം വീടുകളിലേക്ക്.
1: മനസ്സിലായി.
0: അവരുടെ ഒറിജിനൽ വീട്,
1: ഓക്കെ ഓക്കെ,
0: കല്യാണം കഴിച്ചോണ വീടല്ല. അങ്ങനെ ലൈഫാണ് ഞങ്ങള്.
1: അപ്പൊ ഇന്നിപ്പോ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ, അത്ത നാളുകാരിയായ രേഖയ്ക്കും ഇന്നിപ്പോ റിസൾട്ട് വരാനിരിക്കുന്ന ഒരാളുണ്ടല്ലോ, ഇത് രണ്ടല്ലേ ഇന്നത്തെ സവിശേഷതയായിട്ട് വരാൻ പോണേ? ആ ദേവനായൻ. അപ്പൊ ഇവരെ രണ്ടുപേരുടെയാണ് ഇന്ന് സ്റ്റാർ അല്ലെ? ഇവർ രണ്ടുപേരാണ് ഇന്നത്തെ സ്റ്റാർ. അപ്പൊ ഇന്നിപ്പോ ഡിന്നർ പുറത്തായിരിക്കും. അതാണ് ഞാൻ ഊഹിച്ചു.
0: കേക്ക് മുറിക്കും, കേക്കൊക്കെ ഓർഡർ കൊടുത്തു കൊടുത്തിരിക്കുകയാണ് അവൻ.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും നല്ല നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് നടക്കട്ടെ, ഒരുപാട് ആഘോഷങ്ങൾ ഇനിയും വന്നു ചേരട്ടെ.
0: അപ്പോൾ രേഖയ്ക്ക് എല്ലാവിധ ആശംസ.

തീർച്ചയായിട്ടും റെയിൻബോയുടെ ഹാപ്പി ബർത്ത്ഡേയും കൂടി ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ കൂടി അഡ്വാൻസ് കൺഗ്രാറ്റ്സ്. ഓ വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഏതായാലും ബർത്ത്ഡേ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പാട്ടിലേക്ക് പോവാം. വൺസ് അഗൈൻ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ആൻഡ് അഡ്വാൻസ് കൺഗ്രാറ്റ്സ്. ഓക്കെ, താങ്ക് യു.

ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും

0: സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: to your hot content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: നിങ്ങളുടെ ഇഷ്ടഗാനവുമായി യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏർലിയോൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനം ചോദിക്കാനായിട്ട് മറ്റൊരാൾ കൂടി എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം.
1: ആരാണ് വിളിക്കുന്നത്?
2: ആരാണ്
1: ഷോർണൂരിൽ നിന്ന് വിളിക്കുന്നത്?
2: ദാസ്
1: എന്ന് പറയും. ആര് പറയും? ഞാനാണോ? എല്ലാവരും പറയും അല്ലേ?
2: എല്ലാവരും
1: ദാസ് എന്ന് മാത്രമേ ഉള്ളോ പേര്? മീൻസ് ബാക്കി പൊറോട്ട ഒന്നുമില്ല? മുന്നോട്ടും പൊറോട്ട ഒന്നുമില്ല, ഓൺലി ദാസ്. ചെറിയൊരു പേരാണല്ലേ, എഴുതാനും എളുപ്പം. പറയാനും എളുപ്പം, വിളി കേൾക്കാനും
2: എളുപ്പം.
1: ഓക്കെ, അപ്പൊ ദാസ് ഇന്നിപ്പോ എവിടുന്നാ വിളിക്കുന്നത്? അവിടെ തന്നെയാണോ, ഷൊർണൂരിൽ നിന്ന് തന്നെയാണോ വിളിക്കുന്നേ? ഒറ്റപ്പാലം. ഒറ്റപ്പാലത്തു നിന്നാണ് വിളിക്കുന്നത് അല്ലേ. ഓക്കെ, എവിടെയാ വർക്ക് ചെയ്യുന്നത്? എന്ത് ഏത് ഫീൽഡാ? അതിന്റെ പ്രൊഡക്ഷൻ ആണോ? പ്രൊഡക്ഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ, നല്ല ഡിമാൻഡ് ആയിരിക്കും അല്ലേ? നമ്മള് ഹോസ്പിറ്റൽ കേസൊക്കെ കൂടിക്കൂടി വരുന്ന ഒരു കാലഘട്ടം അല്ലേ. അതാണ്. ആരാണ് സെലക്ട് ചെയ്തത്? നമ്മുടെ സ്വന്തം ഇഷ്ടത്തിലാണോ ഈ ഒരു ഫീൽഡിൽ എത്തിയത്?
2: പല മേഖലയും തിരഞ്ഞെടുത്തിട്ട് സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഇതുണ്ടായിരുന്നു, പിന്നെ പല മേഖലകളും നോക്കി ശരിയായില്ല.
1: ഇതിലെത്തി
2: എത്തി
1: ക്ലച്ച് പിടിച്ചു, അങ്ങനെ പറയാം അല്ലേ. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ്ങാ കേൾക്കേണ്ടത്?
2: എനിക്ക് ഇടവേളക്ക് ശേഷം ഉള്ള പടത്തിലെ മാനം പൊന്മാനം കതിർ ചൂട് എന്നുള്ള ഗാനമുണ്ട്.
1: ഓക്കെ, 1984 റിലീസായ ഒരു മൂവി അല്ലേ. യേശുദാസ് പാടിയ പാട്ട്. ഓക്കെ, കേട്ടാലോ നമുക്ക്?
2: ശരി. ഓക്കെ,
1: ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
2: എല്ലാ ശ്രോതാക്കൾക്കും.
1: താങ്ക് യു. അപ്പൊ കേൾക്കാം നമുക്ക്.
2: ശരി.
1: ഓക്കെ, താങ്ക് യു.

0: ഇഷ്ടഗാനങ്ങൾ അങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒഴുകി വരാനായിട്ട് വിളിക്കുന്ന വിളിക്കേണ്ട നമ്പർ പറഞ്ഞുതരാം. 0404-248-1401. അങ്ങനെ വിളിച്ചിട്ട് സംസാരിക്കാനായിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
1: ഞാൻ കുറേ കാലമായി ട്രൈ ചെയ്യുന്നു മാഡം. ഞാൻ സുഖമില്ലാത്ത ഒരു വ്യക്തിയാണ്. ആൻസറാണ്.
0: ആരാണ്?
1: റെയിൻബോ വിളിച്ചോടൊരു പ്രധാന ആളുകളെ ഇന്ന കിട്ടിയത്.
0: അപ്പൊ എന്നോട് സംസാരിക്കാനാണ് യോഗം? അതെ അതെ, തന്നെയാണ്.
1: ഞാൻ ദിവസം ഞാൻ 36 വർഷമായിട്ട് ആളാണ്. ഇപ്പൊ സുഖമില്ലാണ്ടിപ്പം 3 വർഷമായി.
0: ഓക്കെ, അപ്പൊ ഈ 36 വർഷമായിട്ട് ഇന്നാണോ ലൈവില് സംസാരിക്കാൻ പറ്റിയത്?
1: അല്ല, നമ്മുടെ റെയിൻബോ തുടങ്ങിയിട്ട് 89
0: ഓക്കെ അവിടെ കിട്ടാറുണ്ടെന്ന്. ഓക്കെ, നമ്മുടെ റെയിൻബോയിലേക്ക് ഫസ്റ്റ് ടൈം ആണെന്ന് അല്ലേ? നിറയെ പാട്ടുള്ളത് കൊണ്ടാണ്. വാട്സപ്പ് ഉണ്ട്. പേര് പറഞ്ഞില്ലല്ലോ ചേട്ടന്റെ. അശോകനാണ് വിളിക്കുന്നത്, തൃശ്ശൂർ നിന്നല്ലേ? ടോൾ പ്ലാസയുടെ അടുത്താണ്. മൂന്ന് കൊല്ലായി. ചികിത്സയിലൊക്കെ നടക്കുന്നില്ലേ? ഓക്കെ. ഓക്കെ, വൈഫിന്റെ പേരെന്താ? ശാന്ത. അപ്പൊ അശോകൻ ചേട്ടനും ശാന്ത ചേച്ചിയും കൂടിയാണ് അല്ലേ പാട്ടൊക്കെ കേൾക്കുന്നത്? ആയിരിക്കും, നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് ചോദിച്ചത് നന്ദനത്തിലെ പാട്ടല്ലേ? നന്ദനത്തില് നമ്മുടെ പുതിയ മൂവിയിലെ പാട്ടാണ്. കണ്ടിട്ടുണ്ടോ നന്ദനം മൂവി? കണ്ടിട്ടുണ്ടോ നന്ദനം? അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മൂവിയാണല്ലേ, നമ്മുടെ പ്രാർത്ഥന കൊണ്ട്. അതെ, കണ്ടിരിക്കാൻ നല്ല ഇമ്പമുള്ളൊരു ചിത്രമല്ലേ? പോവാറുണ്ടോ എന്നിട്ട്? ഓക്കെ, എങ്കിൽ നമുക്ക് കേട്ടാലോ നന്ദനത്തിലെ പാട്ട്. നേരം കളയണ്ടെന്നില്ല. ഓക്കെ, നമ്മൾ ഏതാണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചില്ലേ, ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് പോവാം. സുഖമായിട്ടിരിക്കാം കേട്ടോ, പ്രാർത്ഥനയോടെ ഇരിക്കുക. നല്ല

0: അത്രമേൽ അലിഞ്ഞ് കണ്ണടച്ചൊന്ന് പാട്ട് കേട്ടിരുന്നാൽ, ഈ ഒരു സോങ് കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ മൊയിലിയിൽ മയിൽപ്പീലി ചാർത്തിയിട്ട് അങ്ങ് ഗുരുവായൂരപ്പൻ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീൽ കിട്ടുന്ന ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ അത്രമേൽ മനോഹരമായ വരികളായിരുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. 1 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യുവർ ചോയ്സിലേക്ക് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്? ചാലക്കുടിയിൽ നിന്ന്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചാലക്കുടിയിൽ നിന്ന് സ്ഥിരം കോളേഴ്സ് ഒക്കെ വരാറുള്ളതാണ്. ഇന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല, അതാ ഇപ്പൊ എത്തി. അല്ലേ, ഞാൻ പറഞ്ഞ സത്യമല്ലേ, നമുക്ക് ചാലക്കുടിയിൽ നിന്ന് ഒരുപാട് കോളേഴ്സ് ഉണ്ടാവാറുണ്ട്. അതാണ്, ഇന്നിപ്പോ അതിനെ പ്രതിനിധീകരിച്ച്, ചാലക്കുടിയെ പ്രതിനിധീകരിച്ച് ദീപയാണ് അതെ വിളിച്ചിരിക്കുന്നത്. ഓക്കേ, എന്താണ്, ഹൗസ് വൈഫ് ആണോ?
1: ഞാൻ ഇൻഷുറൻസ് ഏജന്റ് ആണ്. ഇപ്പൊ 2 വർഷമായിട്ട് റെസ്റ്റിലാണ്. ഡയാലിസിസ് പേഷ്യന്റ് ആണ് മാഡം.
0: ഓക്കേ ഓക്കേ. അപ്പൊ 2 വർഷമായിട്ട് അതില് നടക്കാൻ പറ്റുന്നില്ല അല്ലേ? ഞങ്ങൾ ഉണ്ടല്ലോ കൂട്ട് പാട്ടായിട്ട്.
1: തീർച്ചയായിട്ടും
0: പിരിയാത്ത കൂട്ട്.
1: 6 മണിക്ക് തുടങ്ങി കഴിഞ്ഞിരക്കാട് സാറിന്റെ മോട്ടിവേഷൻ തുടങ്ങി എല്ലാരും കേൾക്കുമ്പോ രാത്രി 11 മണി വരെ.
0: അതാണ് അതാണ് സ്വാഗതം. നമ്മുടെ ബെഡ് കോഫിയിലെ മോട്ടിവേഷൻ മതിയല്ലോ, നമ്മളൊരു നൈറ്റ് വരെ. ബെഡ് കോഫിക്കൊപ്പം അത് മതി. നമ്മള് സംസാരിച്ചിട്ടുണ്ടല്ലേ, അപ്പൊ വീണ്ടും സംസാരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും സന്തോഷം. ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കണ്ടേ?
1: വളരെ സ്വാധീനമാണ് ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ.
0: പാട്ടും ഞങ്ങളും എല്ലാം.
1: അതെ അതെ, പാട്ടും നിങ്ങളും നിങ്ങളുടെ സംസാരവും മോട്ടിവേഷനും എല്ലാം.
0: അത് കേൾക്കുമ്പോ ഞങ്ങൾക്കും സന്തോഷം കേട്ടോ.
1: അത് ഹാപ്പിനെസ് തരുന്നതാണ്. എനിക്ക് 9 സഹോദരന്മാരാണ് ഞങ്ങളതിൽ. ഒരാള് മരിച്ചുപോയി, ബാക്കി 8 സഹോദരങ്ങളും.
0: അവകാശം പറഞ്ഞാ മതി, ടെൻഷൻ അടിക്കണ്ട.
1: ഹസ്ബൻഡ് പിന്നെ സുരേഷ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെൻഷൻ പറ്റി. മക്കള് 3 പേര്, 3 മരുമക്കള്, 4 പേരക്കുട്ടികള്. അങ്ങനെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോണു
0: കഴിഞ്ഞു പോകുന്നു. ഈ സന്തോഷം ഇന്നും നിലനിൽക്കട്ടെ.
1: അതെ അതെ, രോഗം തളർത്തുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല,
0: സാരില്ല, നമ്മുടെ മനസ്സ് ശക്തമായിട്ടിരുന്നാ മതി.
1: അതെ, മക്കളും ഹസ്ബൻഡ് ഒക്കെ പൊന്നു പോലെ നോക്കും.
0: അത് പോരെ.
1: എന്റെ സഹോദരങ്ങള് അങ്ങനെ, പ്രത്യേകിച്ച് സിന്ധു സുമ.
0: അപ്പൊ സിന്ധു സുമയൊക്കെ എന്നും കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ.
1: എന്റെ മോളിന്ന് ലീവ് കഴിഞ്ഞ് മാൾട്ടയിലേക്ക് പോവാണ്, നൈസാണ്. അപ്പൊ മോളുണ്ട്, മരുമോനുണ്ട്. മോനൊരാള് ഷാർജയില്, മരുമോൾ അവിടെ ഷാർജയിലാണ്. മോനൊരാള് പോലീസില്. 4 പേരക്കുട്ടികള്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോകണം മാഡം.
0: ഓക്കേ, ഹാപ്പി ആയിട്ട്, ഹാപ്പി ആയിട്ട് എന്നെ പോട്ടെ. നമുക്കിപ്പോ ഹാപ്പി ആയിട്ട് കേൾക്കേണ്ട പാട്ട് ഏതാണ്?
1: ഹാപ്പി ആയിട്ട് എനിക്ക് ദാസേട്ടൻ പാടിയ ഇനിയും മിഴികൾ നിറയെത്തുന്നുണ്ട്.
0: അതാണ് ദാസേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഇനിയും മിഴികൾ നിറയരുതെന്ന്. അപ്പൊ പിന്നെ എന്തിനാ മിഴികൾ നിറയ്ക്കുന്നേ? നിറയ്ക്കണ്ട, നമ്മുടെ മിഴികൾ നിറയണ്ട, പകരം നമ്മുടെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞാ മതി. അപ്പൊ ഏതായാലും സന്തോഷം കൊണ്ട് പുഞ്ചിരി വിടരട്ടെ ഹൃദയത്തിലും ചുണ്ടിലും ഒക്കെ. ഹലോ, ഇഷ്ടപ്പെട്ട പാട്ട് വരുന്നുണ്ട് കേട്ടോ. പേര് പറഞ്ഞേ, പേര്? ശ്രീലോക്. ഓക്കേ, വെരി ഗുഡ്. നമുക്ക് സോങ് കേൾക്കാം കേട്ടോ.

0: ഹൃദിക്ക്. വെരി ഗുഡ്, നല്ലൊരു പേരാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് സോങ്ങിലേക്ക് പോയാലോ.
1: ഓക്കെ മാഡം.
0: ഓക്കെ, താങ്ക് യു. ദാ സോങ് വരുന്നു.
1: ഓക്കെ ഓക്കെ ഓക്കെ.

സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള കോളുകളായിരുന്നു ഇന്ന് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ പല സന്തോഷവും പല സങ്കടവും പങ്കുവച്ച ഒരു യുവർ ചോയ്സ് ആണ് നമ്മളിപ്പോൾ ഇതുവരെ കേട്ടത്. ഒരു മണി കഴിഞ്ഞ് 57:36 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ യുവർ ചോയ്സിന്റെ സമയം ഇവിടെ തീരുകയാണ്. കൂട്ടായി കൂടെ കൂടിയവർക്ക്, വിളിച്ചവർക്ക്, വിളിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർക്ക്, ഏവർക്കും പാട്ട് കേട്ട് കൂടെ കൂടിയവർക്കും ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ നിർത്തുന്നു. സ്നേഹത്തോടെ, ഇറ്റ്സ് മീ ആർ ജെ ധന്യ.

യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്. Rainbow FM presents

0: सखी सहेली।
1: कार्यक्रम की प्रस्तुतकर्ता अनुश्री पाठक।

ന്യൂസ് റെയിൻബോ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. സംസ്ഥാനത്തെ പ്ലസ് ടു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 75.97 ആണ്. സേ പരീക്ഷ ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമവാർഷിക ദിനം നാളെ ദിനാചരണത്തിന്റെ ഭാഗമായി നാളെ രാവിലെ നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പാലങ്ങളുടെയും ജംഗ്ഷനുകളുടെയും സൌന്ദര്യവൽക്കരണത്തിനായി പുതിയ സ്പോൺസർഷിപ്പ് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ.

0: കേരള സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിലെ വിജയാഹ്ലാദ പ്രകടനത്തിനിടെ ഉണ്ടായ കെഎസ്യു ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എസ്എഫ്ഐ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. വേനലവധിക്കാലം പരിഗണിച്ച് നിബന്ധനകൾക്ക് വിധേയമായി ഇടുക്കി. ചെറുതോണി ഡാമുകൾ പൊതുജനങ്ങൾക്ക് മെയ് 31 വരെ സന്ദർശിക്കാൻ അനുമതി നൽകി. ജോലികൾക്ക് തടസ്സമുണ്ടാകാത്ത തരത്തിൽ പൊതുജനങ്ങൾക്ക് കാൽനടയായി മാത്രമേ സന്ദർശനം അനുവദിക്കൂ. മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം. ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തമിഴ്നാട്ടിൽ വേദാരണ്യത്തിന് സമീപം അപകടത്തിൽപ്പെട്ട 3 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. കടൽ പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത്. കാണാതായ മറ്റൊരു മത്സ്യത്തൊഴിലാളിക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണ്.
1: ന്യൂസ് റെയിൻബോ.

0: ഹായ് ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ദിസ് ഇസ് ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. ഡിയേഴ്സ്, ഞങ്ങൾ എത്തിക്കഴിഞ്ഞു.
1: ഇറ്റ്സ് മീ ദൃശ്യ സന്തോഷ്, ആൻഡ് എന്റെ കൂടെ ഉണ്ട് റീന ചേച്ചി. നമ്മളിങ്ങനെ മഴയുടെയും ഇന്നലത്തെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു സെനാരിയോ വെച്ചിട്ടുള്ള കുറച്ച് കൺസേൺസ് ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. മഴ, ബ്ലോക്ക്, അതല്ലാതുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ഈ ഒരു 5 മണി സമയമായിട്ടും നമ്മുടെ ഈ പരിസരമൊക്കെ കുറച്ചൊന്ന് കാമായിട്ടാണ് പോകുന്നത്. ഇനി നമുക്കപ്പുറത്ത്, നമ്മുടെ തൊട്ടപ്പുറത്ത് വള്ളത്തോള ആ ഏരിയയിലൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഒന്നും അറിയില്ല കേട്ടോ. മഴയുടെ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഈ ബ്ലോക്കിന്റെ ഇഷ്യൂസ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഇന്നലത്തെ ഒരു അവസ്ഥ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഞാനൊരു 6:30 സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞ നേരത്ത് നമ്മുടെ HMT ഉണ്ടല്ലോ, HMT തൊട്ട് എനിക്ക് ഏകദേശം ഒരു എന്റെ കണ്ണെത്താ ദൂരവും കഴിഞ്ഞിട്ട് ബ്ലോക്ക് ആയിരുന്നു എന്നൊരു ഇത് കിട്ടി, ഒരു സെൻസ് കിട്ടിയിട്ട് ഞാൻ അപ്പം തന്നെ യു ടേൺ എടുത്ത് തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ കാര്യമായൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്, പക്ഷെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്റർ ഉണ്ട് എന്റെ വീട്ടിലേക്ക്. എന്നാലും ഞാൻ ആ റിസ്ക് എടുത്തു. ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു 8:30 കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. കാരണം അപ്പോഴാണ് റോഡ് ഒന്ന് ഫ്രീ ആയത് എന്ന് പറയാം.
0: സാധാരണ 8:30 ആയാലും ഞങ്ങളുടെ അവിടെ ഒന്നും റോഡ്
1: ഫ്രീ ആവില്ല. നിങ്ങൾ ഇടപ്പള്ളിക്കാര് ബ്ലോക്കിലാണല്ലോ നിങ്ങളുടെ ഫുൾ ടൈം ജീവിതം.
0: രക്ഷയില്ല. ഈവനിങ് ടൈം ഒന്ന് പുറത്തേക്കൊന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങാന്ന് വെച്ചാൽ എനിക്ക് മടിയാണ്. ഈവനിങ് ടൈമില് കാരണം അത്രമാത്രം ബ്ലോക്കാണ്, വണ്ടികളെല്ലാം മേത്ത് മുട്ടി ഇങ്ങനെ
1: നമ്മുടെ കൊച്ചി ഏകദേശം ഒരു ബാംഗ്ലൂർ അല്ലെങ്കിൽ ഒരു ഭാവിയിലെ മുംബൈ ആയി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു വിഷമമാണ്.
0: ഇപ്പോഴും അങ്ങനെ തന്നെയാണ്.
1: പറയാൻ പറ്റാത്ത അവസ്ഥയാണോ ദൈവമേ എന്ന് ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിച്ച്, ഇങ്ങനെ പോയാൽ എങ്ങനെ ഇവിടെ നമ്മൾ സർവൈവ് ചെയ്യും. കാരണം ഇപ്പൊ ബാംഗ്ലൂർ ഒക്കെ ഉള്ള എന്റെ ഫ്രണ്ട്സ് പറയണത് ഒരു 1/2 മണിക്കൂർ അപ്പുറത്തേക്കുള്ള ഒരു സ്ഥലമൊക്കെ ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഒരു 2 മണിക്കൂർ മുന്നേ ഇറങ്ങിയാലാണ് ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്തുള്ളൂ എന്നുള്ളതാ. അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിങ് മുഴുവൻ തെറ്റും, നമ്മുടെ റുട്ടീൻ അത് ബാധിക്കും. ഇല്ലേ, നമ്മൾ 2 മണിക്കൂറടുത്ത് എത്തേണ്ടതിന് നമ്മൾ ഏകദേശം ഒരു 11 മണിക്ക് റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങണം. അത്രയും സമയം നമ്മുടെ വേസ്റ്റ് ആവാണ്. എന്താണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്നൊന്നും നമ്മൾ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ.

0: വളരെ തിരക്ക് പിടിച്ച് നമുക്ക് വളരെ കറക്റ്റ് സമയത്ത് കൃത്യസമയത്ത് എത്തേണ്ട പല സ്ഥലങ്ങളിലും കൃത്യമായിട്ട് നമുക്ക് എത്താനാകുന്നില്ല.
1: അപ്പൊ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മുടെ കൊച്ചി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലൂടെ മഴയുണ്ട്, മഴയുടെ മനോഹാരിതയുണ്ട്, ഒപ്പം തന്നെ മഴയുടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പൊ ഈ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല, ഇനിയും കുറെ കുറെ അടിപൊളി വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാനുണ്ട്. ഏതായാലും ഒരു സോങ് ബ്രേക്ക് എടുക്കാം അല്ലേ?
0: യെസ്.
1: ഓക്കേ.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ സോളാർ പവർ സേ ബിജ്ലി ബീൽ

0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
1: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in.
2: ആകാശവാണി FM റെയിൻബോ 107.5.
3: എസ്ട്രാക്ലാ 2012 എന്ന മൂവിയിലെ ട്രാക്ക് കേട്ടിട്ടാണ് നമ്മൾ തിരിച്ചെത്തിയിട്ടുള്ളത്. സമയം 5 മണി കഴിഞ്ഞ് 21:31 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
4: പാട്ടല്ലേ,
3: സമയത്ത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ.
4: ഇന്നത്തെ ദിവസം വെച്ച് നോക്കുകയാണെങ്കിൽ കേൾക്കാൻ പറ്റിയ പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്.
3: അതെ അതെ. അപ്പൊ നമുക്കറിയാം ഇന്നത്തെ ദിവസമാണ് വേൾഡ് ഡ്രാക്കുള ഡേ ആണ് ഈ 2026 ഈ ഒരു ദിനം നമ്മൾ ആഘോഷിക്കുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് ഈ ഒരു ദിനം ആഘോഷിക്കുന്നത് അറിയാമോ?
4: എന്തുകൊണ്ടാണ് എന്നതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്തിനാണ് ഈ ദിനം ആഘോഷിക്കുന്നത് എന്നതാണ്.
3: നമ്മൾ അങ്ങനെയും ചിന്തിക്കല്ലേ. ഓരോ ദിവസം
4: നമ്മുടെ ചൈൽഡ്ഹുഡിലൊക്കെ പീഡിപ്പിച്ച ഒരാളാണ്, എന്തിനാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരു ദിനം എന്നെനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല.
3: അപ്പൊ കാരണം എന്താ വെച്ചാൽ ബ്രാം സ്റ്റോക്കർ ഉണ്ട്, അപ്പൊ അദ്ദേഹത്തിന്റെ ഇതിഹാസ നോവലാണ് ക്രൗൺ ഡ്രാക്കുള എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം ഉണ്ടായിരുന്നു. May 26 ഇത് ചെയ്ത്. അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിൽ നമ്മള് ഈ ഒരു ദിനം, കേരളത്തിൽ വെച്ചാൽ ലോകമെമ്പാടും ഈ ഒരു ദിനം പ്രസിദ്ധീകരണ ദിനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ ആഘോഷിക്കുന്നത് കേട്ടോ. എന്തായാലും കേരളത്തിലെ ഒരുപാട് സാഹിത്യപ്രേമികളും ഇതിനോട് ഇഷ്ടമുള്ള സിനിമകളൊക്കെ ആസ്വദിക്കുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട്.
4: തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മുടെ യങ് ഏജിൽ നമ്മൾ വായിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് എന്റെ ഒരു ഓർമ്മ ഡ്രാക്കുളയായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത് നമ്മുടെ ബാലരമ വഴിയാണ്. ബാലരമ വായിച്ചിട്ടുള്ള എല്ലാവർക്കും ഇപ്പൊ ആ ഒരു ഡ്രാക്കുളയെ ഓർമ്മ വന്നിട്ടുണ്ടാവുമായിരിക്കും. ഒരു കോട്ട ഉണ്ടായിരുന്നു എപ്പോഴും ബാലരമയിൽ. ആ ഒരു ഈ ഡ്രാക്കുള നോവല് തുടങ്ങുന്ന ആ ഒരു ഭാഗത്തായിട്ട് എപ്പോഴും ഒരു ഡ്രാക്കുള കോട്ട ഇങ്ങനെ വരച്ചു വെക്കും. അതിങ്ങനെ നമ്മുടെ രാത്രികളിലൊക്കെ ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ആ കോട്ടയും അതിന്റെ അന്തരീക്ഷമൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്.
3: നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും അല്ലേ ഡ്രാക്കുള എന്നൊക്കെ പറയുമ്പോൾ. എന്തിനാണ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഓരോ ദിവസത്തിന് അതിന്റേതായ പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ആ അദ്ദേഹത്തിന്റെ ആ ഒരു നോവലിനെ, ബ്രാം സ്റ്റോക്കർ വേൾഡ് ഫേമസ് ആണല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ നോവലിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഒരു പ്രസിദ്ധീകരണത്തിന്റെ ദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു.
4: പുസ്തകത്തിന്റെ അത്രയും ആ പുസ്തകത്തിനൊരു എന്താ പറയാ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈവൻ ഈ ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ പോലും ഡ്രാക്കുള എന്ന് പറയുമ്പോൾ പേടിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ലെവല് സാധനം പുള്ളിക്കാരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ക്യാരക്ടറിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം
3: നമ്മൾ ഈ ഡ്രാക്കുള ചിത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യ ഒരു ഹൊറർ മൂവിയിലേക്ക് നമുക്കങ്ങ് പോവാം കേട്ടോ. ഈ ഹൊറർ മൂവി എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഹൊറർ മൂവി എന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ദ ഹൗസ് ഓഫ് ദി ഡെവിൾ, അതായത് ഇംഗ്ലീഷിൽ പരിവർത്തനം ചെയ്താണ് ദ ഹൗസ് ഓഫ് ദി ഡെവിൾ അല്ലെങ്കിൽ ദ ഹോണ്ടഡ് കാസിൽ എന്നാണ്
4: ഹോണ്ടഡ് കാസിൽ
3: എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നിർമ്മിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് മെല്ലിസ് ആണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചത്. അതെന്താണെന്നറിയോ? 1896 എന്ന് ആലോചിച്ചു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ
4: എന്നാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു പേടിപ്പെടുത്തുന്ന സിനിമ വരുന്നത്.
3: അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൊറർ മൂവി ഡ്രാക്കുള എന്നല്ല പറയാം, ശരിക്കും ഒരു ഹൊറർ മൂവി ലെവൽ നമുക്ക് അവിടെ തുടങ്ങാന്ന് വെച്ചിട്ടാട്ടോ ദൃശ്യ. അപ്പൊ 1896 ഫ്രഞ്ച് സംവിധായകൻ ഇത് ചെയ്തു. അപ്പൊ ജസ്റ്റ് ഒരു 3 മിനിറ്റ് ഒരു 18 സെക്കൻഡോളം ഞാൻ ആ മൂവി പണ്ട് മുതലേ ഇട്ട് കാണാറുണ്ട്, ഇടയ്ക്കിട്ട് കാണാറുണ്ട് കേട്ടോ. കാരണം ഫിലിം മിനിസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു മൂവിയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാനത് വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ്. അപ്പൊ ഇതിന് ഫ്രഞ്ചിൽ പറയുന്ന പേരേ ലെ മാനയുഡു ഡാബിൾ എന്നാണ് ഫ്രഞ്ചിലെ പേര്, ഇംഗ്ലീഷിലെ പേരാണിത്. പക്ഷെ ഈ ഒരു സിനിമ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ വവ്വാലുകള്, അതിനകത്ത് അസ്ഥികൂടങ്ങള്, പ്രേതങ്ങള്, ഇങ്ങനെ എന്താ പറയാ ഒരു വലിയൊരു കലമാണ്. കലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലിയ കലം, വലിയ കലമല്ലോ, ഭയങ്കര സൈസ് ആയിട്ടുള്ള കലം. അതിലിങ്ങനെ ആവി ഇങ്ങനെ തിളച്ചു മറിയുന്ന ആ ഒരു കലശം, അതുപോലെ തന്നെ സാത്താൻ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ 3 മിനിറ്റിന്റെ ഭാഗത്ത് കാണാൻ പറ്റുന്നത് കേട്ടോ. അത് മാത്രല്ല, ഇപ്പൊ മനസ്സിൽ ഇങ്ങനെ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കാനല്ല ഒരു ഡെവിള് കേട്ടോ. ഡെവിളിന്റെ ആ കൊട്ടാരം എങ്ങനെ ഇരിക്കും? ആ കൊട്ടാരത്തിലേക്ക് രണ്ടുപേരും അങ്ങോട്ട് വരുവാണ്. ഈ ഒരു കൊട്ടാരത്തിലേക്ക് അവര് വരുന്ന ഒരാ നേരത്ത് ഭയങ്കര ഭീകരമായ അനുഭവങ്ങളാണ് അത്. കാരണം വെച്ചാൽ അതാണ് അതിനകത്ത് കാണിക്കുന്നത്. അന്ന് ഭയങ്കര പേടിപ്പെടുത്തുന്ന രീതിയൊക്കെ ആയിരിക്കാം, പക്ഷെ നമുക്ക് അത് ഇപ്പൊ കാണുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാന്ത്രികവിദ്യ പോലെയൊക്കെ ആട്ടോ നമുക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. കാരണം അക്കാലത്ത് വിസ്മയിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ആ മാന്ത്രികവിദ്യകളുടെ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ക്യാമറ ട്രിക്കാണ്, ആ എഡിറ്റിംഗിന്റെ ട്രിക്ക് ഉണ്ടല്ലോ, ക്യാമറ ട്രിക്ക്, അതാണ് അതിൽ ആ ഒരു 3.5 മിനിറ്റിൽ 3.5 മിനിറ്റ് തികച്ചില്ല അതിൽ കാണുന്ന ദൃശ്യം. അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിക്കണം.
4: തീർച്ചയായിട്ടും ഞാൻ കാണാം.
3: കാരണം
4: എനിക്ക് റീനക്ക് എങ്ങനെയാണ് പേടിപ്പെടുത്തുന്ന സിനിമകളോടുള്ള താല്പര്യം? പൊതുവെ
3: എനിക്ക്
4: ഒഴിവാക്കുമോ?
3: എനിക്ക് ഇഷ്ടമാണ് കാണുന്നത്.
4: ഒറ്റയ്ക്കിരുന്ന് കാണുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത് പറയൂ.
3: ഒറ്റയ്ക്കിരുന്ന് കാണാറില്ല
4: തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ ഒരു ധൈര്യമൊക്കെ വെച്ചിട്ട് ഇന്നത്തെ സമയത്ത് നമുക്ക് ഏജ് കൂടി കൂടി വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി യങ് ഏജിൽ നിന്ന് ഈ ഒരു ലേറ്റ് ട്വന്റീസ് ഈ ഒരു സമയത്തെത്തി നിൽക്കുമ്പോൾ എനിക്ക് പേടി കൂടിയാണ് വരുന്നത്. പക്ഷെ ഇതിനെ അപേക്ഷിച്ച് പണ്ടൊക്കെ ദൂരദർശനിൽ സംഭവങ്ങൾ

0: എന്ന് പറഞ്ഞിട്ട് ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ഓർമ്മ വരുന്നില്ലേ?
1: പുനർജന്മത്തിന്റെയാണോ?
0: പുനർജന്മം അല്ല, ഇതുപോലെ ഒരു ഒരു ഒരാള് മരിക്കുന്നു, പിന്നീട് അവരൊരു പ്രേതമായി വരുന്നു, എന്നിട്ട് പകരം വീട്ടുന്നു. ഇതാണ് ഈ ഒരു സ്റ്റോറി ലൈൻ എല്ലാത്തിലും ഉള്ളതെങ്കിൽ പോലും ഒരു 9 മണി 9:30 സമയത്ത് എന്തോ അപ്പോ ഇത് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമായിരുന്നു. ഞാൻ ഒരു 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന ഒരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. ആരും കൂട്ട് വേണമെന്നുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്നും ഇന്ന് എനിക്ക് ഒരു ഹൊറർ സിനിമ കാണുമ്പോ നല്ല പേടി വരുന്നുണ്ട്.
2: സാധാരണ നമ്മൾ ആ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയുമല്ലോ,
0: ഓക്കെ ഇങ്ങനെ ഒന്നും ഇല്ല, ഇതൊക്കെ വെറുതെ സിനിമയാണ് സിനിമയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രായമാണ് നിൽക്കുന്നതെങ്കിൽ പോലും എന്തോ എനിക്കത് പറ്റാറില്ല. അതിന്റെ ഒരു ആ വ്യത്യസ്തത എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല.
1: എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്ത്
0: എന്താണ് പേടി എന്നാണ്, പേടിക്കാൻ ഒരു ബോധം വേണം എന്നുള്ളതാണ്.
1: നമ്മൾ വളർന്നു വന്ന് കാണിക്കുന്നതാണ് ആ ഒരു പേടി വരുന്നത്,
0: മനസ്സിലായിരിക്കും.
1: അതൊക്കെയാണ് ആ ഒരു പേടി. നമുക്ക് കുറിച്ചുള്ള സിനിമകളും വാമ്പയർ മൂവീസും മറ്റു പല കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പാട്ട് കേൾക്കേണ്ട സമയം.
0: അതെ അതെ, ആളുകൾ വിചാരിക്കും പാട്ടിന്റെ സമയമാണ് ഇവരിങ്ങനെ സംസാരിച്ച് കളയുന്നത് എന്ന്. അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക്
1: പോകാം. ചോദ്യം ചോദിച്ചാലോ
0: ചോദിക്കാലോ
1: അവർക്ക് വേണ്ടത്, അവരോട് ചോദിക്കാം ഈ ഇതുപോലുള്ള മൂവീസ്, ഹൊറർ മൂവീസ് അല്ലെങ്കിൽ വാമ്പയർ മൂവീസ് എന്തോ ആയിക്കോട്ടെ, ഇതുപോലുള്ള പേടിപ്പെടുത്തുന്ന ഭയാനകമായ സിനിമകൾ കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
0: അതെ, ഇഷ്ടമാണോ അല്ലയോ, നിങ്ങളതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് ചോദിക്കാം.
1: ദൃശ്യക്ക് കാണുന്നത് ഇഷ്ടമാണോ?
0: ഞാൻ എന്റെ അവസ്ഥ പറഞ്ഞല്ലോ, എന്റെ കൂടെ ഒരാളുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ ആരെങ്കിലും ഉണ്ട്, വീട്ടുകാരൊക്കെ ഉണ്ട് എന്നൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെയും കുറച്ചു നേരം കണ്ടിരിക്കും. പക്ഷെ എന്നാലും എന്നെ ആ സീൻസ് ഒക്കെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും കിടക്കാൻ നേരത്തൊക്കെ. ഉറങ്ങുന്ന സമയത്ത് ഞാൻ മറന്ന് ഇതെല്ലാം മറക്കണം എന്ന് വിചാരിച്ച് കിടന്ന് ഉറങ്ങിയാലും ഞാൻ എപ്പോഴെങ്കിലൊക്കെ സ്വപ്നം കണ്ട് പേടിച്ചൊക്കെ എണീക്കാറുണ്ട്. കൂടുതൽ അതങ്ങനെ പ്രിഫർ ചെയ്യാറില്ല,
1: ചെയ്യുന്നില്ല.
0: എന്താണ് ലിസണേഴ്സ് പറയുന്നത് നമുക്ക് നോക്കാം.
1: വേഗം മെസ്സേജസ് അയച്ചോളൂ കേട്ടോ, വാട്സ്ആപ്പിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. വാട്സ്ആപ്പിലേക്ക് അയക്കേണ്ട നമ്പർ ഇതാണ്,
0: 8547341075 8547341075.
1: യെസ്, നമ്മളെ പേടിപ്പെടുത്തിയ ആ സിനിമ ഏതാണ്? വേഗം തന്നെ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ ദാ നെക്സ്റ്റ് ട്രാക്കിലേക്ക് നമ്മൾ പോവുകയാണ്.

0: 107.5 FM റെയിൻബോ.
1: യെസ്, അപ്പൊ ആ രണ്ട് പാട്ട് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയില്ലേ?
2: അതെ, നമ്മൾ വിശേഷങ്ങളിലേക്ക്, ബാക്ക് ടു ഹൊറർ സ്റ്റോറീസിലേക്ക് കടക്കുകയാണ്.
1: അതെ അതെ. ഇപ്പോ സിനിമ നമ്മൾ പറഞ്ഞു, ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമാണ്, ചിലർക്ക് പേടിയാണ്. ഇപ്പൊ ദൃശ്യമടക്കം പറഞ്ഞു, ഇപ്പൊ വലുതായിപ്പോ കാണാൻ പേടിയാണെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് ഇപ്പോഴും കാണാൻ ഇഷ്ടമാണ്. പേടിയൊക്കെ ഉണ്ടെങ്കിലും കാണാൻ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ധാരാളം മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്, ആ മെസ്സേജസ് ഒന്ന് പറഞ്ഞു.
2: ഓക്കെ, മിഥുൻ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹൊറർ സിനിമ കണ്ടിട്ട് രാത്രി പുറത്ത് ബൈക്ക് ഓടിച്ചു പോയപ്പോ ഉണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത്. അത് ആള് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഒരു നീണ്ട കഥയാണ്, അത് ഫുള്ള് വായിക്കാനുള്ള സമയം നമുക്കില്ല. പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു ബ്രീഫ് ഞാൻ പറയാം. ഏതോ ഒരു റോഡിലൂടെ ആളിങ്ങനെ പോവായിരുന്നു, ചുറ്റും റബ്ബർ മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലം ഒന്നുമായിരുന്നു. അപ്പൊ അറ്റത്തുനിന്ന് ഒരു ചെറിയ രീതിയിൽ ഒരു ലൈറ്റ് കണ്ടിട്ട്, അത് ഈ ഒരു ഹൊറർ സിനിമ കാണുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഇത് കണ്ടപ്പോൾ ആൾക്ക് പെട്ടെന്നൊരു ഭീകരജീവി നടന്നു പോകുന്നതായിട്ടാണ് തോന്നിയത്. പെട്ടെന്ന് ബൈക്ക് നിർത്തി, ആള് ഇറങ്ങി ഓടണോ എന്ത് ചെയ്യണം എന്ന് അറിയാനായിട്ട് കുറച്ചു നേരം പതറി അവിടെ നിന്നു എന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു സ്വബോധം മെയിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി അതൊരു ലൈറ്റ് എന്തോ ആയിരുന്നു എന്ന് മനസ്സിലായി. പക്ഷെ എന്നാൽ പോലും വീട്ടിലേക്ക് തിരിച്ചെത്തിയത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് വലിയൊരു കഥ പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു, സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് വായിച്ചേനെ.
1: കൺജറിംഗ് എന്ന മൂവി എനിക്ക് വളരെ പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മീനൂട്ടി എഴുതിയിട്ടുണ്ട് കേട്ടോ.
2: കൺജറിംഗിനെ പേടിക്കാത്ത ആളുകളില്ല എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും കൺജറിംഗിനെ കുറിച്ച് പറഞ്ഞ് കേൾക്കുമ്പോ തന്നെ നമ്മളോ ഈ ഹൊറർ മൂവികളിൽ ഏത് നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളെ ഭയപ്പെടുത്തിയിട്ടുള്ള ഏതാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം വരുന്നത് മനസ്സിലേക്ക് അതായിരിക്കും. പക്ഷെ വേറെ സിനിമകളും ഉണ്ടാവും കേട്ടോ, നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത സിനിമകളും ഉണ്ടാവും
1: ഒരുപാട് ഒരുപാട്. ഇപ്പോഴത്തെ പുതിയ കുട്ടികളോട് ചോദിക്കുമ്പോഴാണ് ആ ഒരു പേര് പറഞ്ഞത്. പഴയ തലമുറയോട് ചോദിക്കുമ്പോ മറ്റു പല പേരും, ഡ്രാക്കുള എന്ന പേരിൽ തന്നെയുള്ള സിനിമകൾ ഉണ്ടല്ലോ,
2: അതിലേക്ക് എവിടുന്നായിരിക്കും ഈ ഡ്രാക്കുള എന്നുള്ളൊരു പേര് വന്നത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്തായിരിക്കും ആ പേരിന്റെ പിന്നിലുള്ള ഒരു ചേതോവികാരം കിട്ടിയ പേര്?
1: അതിനേക്കുള്ള ഈ ഡ്രാക്കുള എന്ന പേര് സിനിമയിൽ നമ്മൾ ഉൾപ്പെടുത്തിയ ചിത്രം ഏതെന്ന് പറയാമോ?
2: എനിക്കറിയില്ല.
1: അത് 1921 പുറത്തിറങ്ങിയ ഒരു ഹംഗേറിയൻ സൈലന്റ് മൂവിയാണ്. ആദ്യകാലത്തൊക്കെ സൈലന്റ് മൂവി ആണല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ സൈലന്റ് മൂവിയുടെ പേരാണ് ഡ്രാക്കുള ഹലാല കേട്ടോ. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആ ഒരു സിനിമ നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ബ്രാം സ്റ്റോക്കറുടെ കാര്യം നമ്മൾ തുടക്കം പറഞ്ഞല്ലേ, ഈ ഡ്രാക്കുള നോവൽസ് ഒക്കെ എഴുതുന്ന ആള്. ഈ നോവലിന്റെ ആദ്യത്തെ ഒരു വിജയ സക്സസ്ഫുൾ ആയ ഒരു ഫീച്ചർ ലെങ്ത് മൂവി എന്ന് പറയുന്നത് 1922, അതായത് 1922 നോസ്ഫെറാതു ആണ് കേട്ടോ. നോസ്ഫെറാതു എന്ന മൂവിയാണ് ഇത്. പക്ഷേ ഇതിന്റെ പേരെന്ന് പറയുന്ന പകർപ്പ ഈ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഈ വാമ്പയറിന്റെ പേര് നേരെ അവരെന്താ ചെയ്തെന്നറിയോ, കൗണ്ട് ഓർലോക്ക് എന്നാക്കിയിട്ടാണ് മാറ്റിയത് ഈ ഒരു പേര്. ഈ ഡ്രാക്കുള ഹലാല അത് അവിടെ നിന്നു, അതിന്റെ ഇത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. 1922 നോസ്ഫെറാതു വളരെ ഫേമസ് ആയ ഒരു സിനിമ കൂടിയാണ് കേട്ടോ ഈ ഒരു മൂവി അദ്ദേഹത്തിന്റെ.
2: ഓക്കെ, നമുക്ക് വേറൊരു മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ. ഹരിയാണ് അയച്ചിട്ടുള്ളത്. ഹരി പറഞ്ഞിരിക്കുന്ന ഇതൊരു ചെറിയൊരു ഹൊറർ സ്റ്റോറിയാണ്. അതായത് കുറച്ച് നാൾ മുന്നേ ഇതുപോലെ രാത്രിയിൽ വൈഫും ആളും കൂടി ഇരുന്നിട്ട് ഒരു സിനിമ കാണുമായിരുന്നു. അപ്പോ ഈ സമയത്താണ് അടുക്കളയിൽ ഇരുന്ന ഞങ്ങളുടെ പഴയ ഫ്രിഡ്ജ് പെട്ടെന്ന് ഒരു കടപ്പെടാന്ന് പറയുന്ന ഒരു ശബ്ദത്തിൽ അങ്ങോട്ട് ഓഫായി പോയി. ആള് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിരുന്നിട്ടാണ് ഈ ഹൊറർ മൂവി കാണുന്നത്.

0: വന്നത്. പെട്ടെന്ന് ആ ഒരു ഇതില് പ്രേതം വന്നതാണെന്ന് വിചാരിച്ച അമ്മേന്ന് ഇയാള് വിളിച്ചു കൂവേത്രേ. അപ്പൊ വൈഫ് ഉണ്ടായിരുന്നു, അടുത്ത വൈഫ് അടുത്തുണ്ടെന്നും തന്റെ അഭിമാനത്തെ കുറിച്ചൊന്നും ഓർക്കാതെ പെട്ടെന്നുള്ള ആ ഒരു റിഫ്ലക്സിൽ ആള് വിളിച്ച് കൂവിയതാണ്. ലൈറ്റ് ഇട്ടപ്പോഴാണ് മനസ്സിലായത് ഫ്രിഡ്ജ് ഓഫായ ശബ്ദമാണ് കേട്ടത് എന്നുള്ളത്.
1: അടിപൊളി.
0: അപ്പൊ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ പഴയ ഫ്രിഡ്ജ് ഉണ്ട് എന്നാണെങ്കിൽ ആരും രാത്രി പ്ലീസ് ഹൊറർ സിനിമകളൊന്നും കാണരുത് എന്ന്. ഫ്രിഡ്ജ് പണി തന്നാൽ നമ്മുടെ മാനം പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹരിയാണ്, കുട്ടുമശ്ശേരി എന്നാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്.
1: അതുപോലെ തന്നെ അയച്ചിരിക്കുന്നത് മറ്റൊരു മെസ്സേജാണ് സീജ കേട്ടോ. സീജ എന്നാണ് പറഞ്ഞത്, സീജയാണ് പറഞ്ഞിരിക്കുന്നത്. സീജ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. സീജ പറഞ്ഞത് എന്റെ കുട്ടിക്കാലത്ത് ആകാശഗംഗ എന്നൊരു മൂവി ഉണ്ടായിരുന്ന ഒരു മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ആ സിനിമ ഞാൻ രാത്രിയാണ് ഇരുന്ന് കണ്ടത്. രാത്രി ഇരുന്ന് കണ്ടതിന് ശേഷം എനിക്ക് പിന്നീട് വല്ലാത്തൊരു പേടിയൊക്കെ തോന്നി. ഉറങ്ങാനായിട്ട് അന്ന് രാത്രി സാധിച്ചില്ല. കുറച്ച് ദിവസങ്ങൾ എന്നെ അത് മനസ്സിലേക്ക് ഇങ്ങനെ പേടിപ്പെടുത്തി. രാത്രി ഒരു രണ്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അറിയാതെ കണ്ണു തുറക്കും. കണ്ണു തുറക്കുമ്പോഴാണ് ഈ ഒരു ചിത്രങ്ങളൊക്കെ എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ദൃശ്യൻ റീന എനിക്ക് ആ ഒരു സിനിമ കണ്ടതിന് ശേഷം എന്നാണ് സീജ തൃപ്പൂണിത്തുറയിൽ എഴുതിയിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും.
0: അപ്പൊ
1: അതെ അതെ, നമ്മൾ നൊസ്ഫറാത്തു എന്ന മൂവിയെ കുറിച്ച് പറഞ്ഞു, വളരെ സൈലന്റ് ആയ ഒരു മൂവിയാണ്, വളരെ ഫേമസ് ഇതായ ഒരു മൂവിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ഹൊറർ മൂവിയിലേക്ക് നമുക്ക് ഇനി പോവുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഹൊറർ മൂവി ഏതെന്നറിയാമോ? ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ ഹൊറർ മൂവി, അതായത് ആ ഒരു മൂവി ഒരു ഹിന്ദി ചിത്രമാണ്, ഒരു ബോളിവുഡ് മൂവിയാണ്, അശോക് കുമാറും മധുബാലയൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. അത് ഇന്ത്യയിൽ തന്നെ അതിൽ വേണമെങ്കിൽ ഒരു പുനർജന്മത്തിനെ പ്രമേയം ബേസ് ചെയ്ത ഒരു സിനിമയാണെന്ന് പറയാം. 1949 ഈ ഒരു സിനിമ, കമൽ അമ്രോഹിയാണ് ഈ ഒരു സിനിമ.
0: നമ്മൾ ആ കാര്യത്തിൽ കുറച്ച് വൈകി പോയില്ലേ?
1: അതെ, 1949 നമ്മൾ വന്നത്, ഇത്ര വൈകിയില്ല. 1949 കമൽ അമ്രോഹിയുടെ മഹൽ എന്ന ഫസ്റ്റ് ഇന്ത്യൻ ഹൊറർ മൂവി. ഹൊറർ ലെവലിലേക്ക് പോകുമ്പോൾ
0: മഹൽ വളരെ ഹിറ്റ് ആയ ഒരു സിനിമയായിരുന്നു.
1: അതന്നെ, ലതാ മങ്കേഷ്കർക്ക് അതിലെ
0: തീർച്ചയായിട്ടും പാടിയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് പഴയ സുർമൈ ഷാമിൽ അതിലെ പാട്ടുകൾ ഇടയ്ക്ക് പ്ലേ ചെയ്യാറുണ്ട്.
1: ഓക്കെ, അപ്പൊ വന്നിട്ട് ആ പാട്ടിനെ കുറിച്ചൊക്കെ നല്ല നിശ്ചയമുണ്ട് അല്ലേ?
0: യെസ്.
1: അതെ അതെ അതെ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ബ്രാം സ്റ്റോക്കർ ഉണ്ട്. നമ്മളിപ്പോ ഇത്രയും നേരം ബ്രാം സ്റ്റോക്കറിന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. അദ്ദേഹം ഈ ബ്രാം സ്റ്റോക്കറുടെ ഡ്രാക്കുളയുടെ ആദ്യ നേരിട്ടുള്ള പതിപ്പായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാണെന്നറിയാവോ? ഇന്ത്യൻ സിനിമയിൽ പറയുകയാണെങ്കിൽ, അത് ജസ്റ്റ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ കാര്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷിച്ച് പോയപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വിൻസെന്റ് ഉണ്ടല്ലോ, ഈ വിൻസെന്റ് തന്നെ സംവിധാനം ചെയ്ത വയനാടൻ തമ്പാണ് 1978 സിനിമയാണെന്ന്.
0: മലയാളമാണ്.
1: അതെ, അങ്ങനെയാണ് പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുപോലെ പേടിപ്പെടുന്ന കാര്യങ്ങളുണ്ട്. അത് മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ മൂവി അറിയാലോ?
0: തീർച്ചയായിട്ടും നമ്മളത് ഞാൻ പറയുന്നില്ല, റിവീൽ ചെയ്യുന്നില്ല. നമുക്ക് ലിസ്ണേഴ്സിനോട് ചോദിക്കാം, എന്തായാലും അത് അറിയോന്ന് അറിയണമല്ലോ, നമ്മൾ മലയാളികളായിട്ട് അത് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോ ഏതായാലും
1: നമ്മുടെ
0: അതെ
1: ഹൊറർ
0: ഇനിയുണ്ട്, കുറെ ഹൊറർ സ്റ്റോറീസ് നമ്മുടെ പേഴ്സണൽ അനുഭവങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പം നിങ്ങളുടെയും അനുഭവങ്ങൾ കേൾക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാതോർത്തിരിക്കുകയാണ്. അപ്പോ തൽക്കാലം നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം അല്ലേ? അപ്പോ ഒരു ബ്രേക്ക് എടുക്കാം, ഒരു സോങ് ബ്രേക്ക്.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: സംവേദ 5:58 ആയിട്ടുണ്ട്. ആകാശവാണി കൊച്ചി ഫം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് വിത്ത് മീ ആർ ജെറീന
2: ആൻഡ് ആർ ജെ ദൃശ്യ സന്തോഷ്.
1: യെസ്, അപ്പൊ ദൃശ്യ, നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരുപാട് ഹൊറർ മൂവീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. നേരത്തെ നമ്മൾ ഒരു ചോദ്യവും ചോദിച്ചിരുന്നു അല്ലേ, അപ്പൊ ഇതാ വന്നിട്ടുണ്ട്. എന്താണ്, ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്
2: കേട്ടോ
1: നമുക്ക്. ഒരു മെസ്സേജ് കാണുന്നുണ്ട്, വെക്കേഷൻ വിത്ത് കസിൻസ് ഇൻ ദ ഇയർ ഓഫ് VCR വാസ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് വാച്ചിങ് ഹൊറർ ഫിലിം ഈവിൾ ഡെഡ് ആൻഡ് മെനി മോർ. ഫസ്റ്റ് പേടി ആണെങ്കിൽ പിന്നെ ഫസ്റ്റ് പെർഫോമൻസ് ഹൊറർ മൂവി തന്നെ ആയിരുന്നു. ആൻഡ് എന്താണ്, വർഷങ്ങൾക്ക് ശേഷം എന്നെ പേടിപ്പിച്ചത് ഏതായിരുന്നു അറിയോ? എന്നാ അടിക്കപ്പേര് കൂട്ടമണി എന്ന ക്രെഡിറ്റ്സ് ആയിരുന്നു. ഓ, എന്താണ്
2: അടിക്കപ്പേര് കൂട്ടമണി എന്ന മൂവി കണ്ട് പേടിച്ചു എന്നാണോ ഉദ്ദേശിച്ചത്?
1: എന്റെ ക്രെഡിറ്റ്സ് ആയിരുന്നു. വാസ് ഇൻ എക്സ്പെക്ടിങ് ഇറ്റ് ഇറ്റ് മൊബൈൽ നൈറ്റ് 2 AM വിൽ നെവർ ഫോർഗെറ്റ് ദാറ്റ് ഡേ.
2: അടികപ്പേരെ കൂട്ടമണി കണ്ടിട്ടാണ് പേടിച്ചത് തോന്നുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ആ സെയിം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ സിനിമ നമ്മൾ ആദ്യം കൊണ്ടുപോകുന്നത് ഒരു കോമഡി ആ ഒരു വൈബിലൂടെയാണ്. ആ ഒരു ഹ്യൂമർ കണ്ട് നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് വരുമ്പോഴാണ് പെട്ടെന്ന് ലാസ്റ്റ് ഒരു എനിക്ക് തോന്നുന്നു ഒരു ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സിന് മുൻപും ഈ ഒരു കോമഡി വൈബ് തന്നെയാണ് പെട്ടെന്നാണ് ഒരു ഒരു പ്രീതത്തിന്റെ എൻട്രി അതിൽ വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു നേരത്തെ വരുന്നതാണ്. അത് ആരും അത്രയും അൺഎക്സൈറ്റഡ് ആയിട്ട് കാണുമ്പോഴാണ് പലപ്പോഴും നമ്മളെ ഭയം എന്ന് പറയുന്ന ഒരു വികാരം കീഴടക്കുന്ന ആരാണല്ലോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് പെട്ടെന്ന് ചാടി വരുന്നൊരു കാര്യമാണ് നമ്മളെ പേടിപ്പിക്കുക. അങ്ങനെ ഒരു എഫക്ട് തരാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു ഈ അടികപ്പേര് കൂട്ടമണി എന്ന് പറയുന്നത്. എല്ലാവർക്കും ആ സെയിം എക്സ്പീരിയൻസ്
1: ഉണ്ടാകണം അല്ലേ. ജിജു ആണ് അയച്ചിരിക്കുന്നത്. പിന്നെ അയച്ചിരിക്കുന്നത് അന്ന അന്ന അന്ന പേര് കൊടുത്തിട്ടുണ്ട് അന്ന എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്നയാണ് ഭാർഗവി നിലയം. നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ മൂവി ഏതെന്ന ചോദ്യത്തിനാണ് അയച്ചിരിക്കുന്ന ഭാർഗവി നിലയം. നമ്മുടെ ബ്രാം സ്റ്റോക്ക് വൈക്കം മുഹമ്മദ് ബഷീർ നീലവെളിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയച്ചിരിക്കുന്നു. നമുക്ക് അങ്ങനെ തന്നെ പറയാലോ, ബ്രാം സ്റ്റോക്കിന്റെ മൂവിനെ ബേസ് ചെയ്തൊക്കെ ചെയ്തുകൊണ്ട് നീലവെളിച്ചം. യെസ്, ഓക്കെ. അപ്പൊ ആ അത് അങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്ന മെസ്സേജ് പിന്നെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. അതാ യെസ്, നോർത്ത് പറവൂരിൽ നിന്ന് സിനി. ഞാൻ പേടിച്ചത് ഒരേ ഒരു സിനിമയാണ്, എനിക്കറിയില്ല, ഇംഗ്ലീഷ് മൂവിയാണ്, നിറയെ പാവകളുള്ള, എവിടെ നോക്കിയാലും പാവകൾ ഉള്ള മൂവി. എന്റെ അമ്മേ പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു.
2: പേരുകൂടി പറയായിരുന്നു.
1: എന്റെ മോൻ പതിയെ പുറകിലോട് വന്നിട്ട് പാത്രം കൊണ്ട് ശബ്ദം ഉണ്ടാക്കി പേടിപ്പിച്ചു. ഒരാഴ്ച ചെറിയ ശബ്ദം കേട്ടാലും ഞെട്ടിത്തിരിക്കുമായിരുന്നു.
2: അനബലിനെ കുറിച്ചാണോ പറയുന്നത് എന്നൊരു സംശയമുണ്ട്. പാവകൾ
1: എവിടെ തിരിഞ്ഞാലും പാവം ഉണ്ടെന്ന് തോന്നും. അന്നത്തോടെ നിർത്തി, ഇപ്പോഴും എന്നെ അതും പറഞ്ഞ് കളിയാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് സിനി നോർത്ത് പോർവിലിൽ അയച്ചിരിക്കുന്നത്. പിന്നെ പിന്നെ മെസ്സേജസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്കത് പിന്നീട് വായിക്കാം.
2: ശരി, വായിക്കാം നമുക്ക്. കാരണം നമ്മളും ഒത്തിരി കൗതുകത്തോടെയാണ് ഇതെല്ലാം കേൾക്കാൻ കാത്തിരിക്കുന്നത്. എന്തായിരിക്കും ആളുകൾ പേടിച്ചിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും നമ്മളുടെ ഉള്ളിലേക്ക് ആ പേടി കടന്നു വന്നിട്ടുണ്ടാവുക, നമ്മൾ അതെങ്ങനെ കീഴടക്കിയിട്ടുണ്ടാവും, ഇതൊക്കെ തീർച്ചയായിട്ടും അറിയാൻ നമ്മളും ക്യൂരിയസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ പേടിപ്പിച്ച ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു സിനിമ ഏതാണ്, ഇൻസിഡന്റ് അല്ല സിനിമ ഏതാണ്, ആ സിനിമയായിട്ട് കണക്ട് ചെയ്തുണ്ടായ ഇൻസിഡന്റ് ഏതാണ് എന്നുകൂടി
1: സിനി
2: പറഞ്ഞതുപോലുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വാട്സപ്പിലൂടെ ആ മെസ്സേജ് അയക്കാവുന്നതാണ്. അത് അയക്കേണ്ട നമ്പർ ഇതാണ്, 8543410758 5 4 3 4 1 0 7 5 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് അയക്കുക. നമ്മൾ ഇതാ ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ് വായിക്കാനായിട്ട്.

യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

0: 6:29:29 ആകാശവാണി കൊച്ചി ഫം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പൊ ദാ നിങ്ങളെ പേടിപ്പെടുത്തിയ സിനിമ ഏതെന്നൊക്കെ നമ്മൾ ചോദിച്ചിരുന്നു അല്ലേ?
1: അതെ അതെ അതെ. അപ്പോ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതിനു മുന്നേ നമുക്കൊരു കോൾസ് ഒക്കെ എടുക്കാനുള്ള സമയമായി
0: തുടങ്ങിയിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും നമ്മൾക്ക് മെസ്സേജിലൂടെ മാത്രമല്ല എന്താണ് നേരിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം കൂടി കേൾക്കാൻ നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ടിരിക്കുകയാണ്. അപ്പോ വിളിക്കാം, നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242810 അല്ലെങ്കിൽ 9446411888. നമ്മൾ ഇന്ന് ഹൊറർ സിനിമകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് ഡ്രാക്കുള ഡേ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ഹൊറർ സിനിമ ഏതായിരുന്നു നമ്മൾ പറഞ്ഞു, ലോകത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമ ഏതായിരുന്നു പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഏതായിരുന്നു എന്ന് പറഞ്ഞു, മലയാളത്തിലെ ആദ്യത്തെ ഏതായിരുന്നു നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭാർഗവി നിലയമാണ് എന്ന് ഒത്തിരി പേര് മെസ്സേജ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, ഭാർഗവി നിലയമാണ് എന്നുള്ളത്. അപ്പോ അതിന്റെ നീലവെളിച്ചം, അതിനാ ഭാർഗവി നിലയം സിനിമ ഉണ്ടാവാൻ കാരണമായിട്ടുള്ള ഒരു ചെറുകഥയായിരുന്നു നീലവെളിച്ചം എന്ന് പറയുന്നത്. നമ്മുടെ ബഷീറാണ് അത് എഴുതിയത്, നമ്മുടെ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീറാണ് എഴുതിയത്. അതെ. അപ്പൊ ആ ഒരു മെമ്പറീസിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. ഞാനും ഈ ആദ്യമായിട്ട് ഞാനും ഭാർഗവി നിലയൊക്കെ കാണുന്ന എനിക്ക് തോന്നുന്ന ഒരു സ്കൂൾ ടൈമിലാണ്. ഈ നീലവെളിച്ചത്തെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുന്ന സമയത്താണ് നമുക്ക് ഒരു സ്മാർട്ട് ക്ലാസ് ഉണ്ടായിരുന്നല്ലോ അന്നൊക്കെ, അവിടെ കൊണ്ടുവന്നിട്ട് ടീച്ചേഴ്സ് ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും വെച്ചിട്ട് കാണിച്ചു തന്നൊരു സിനിമയായിരുന്നു ഭാർഗവി നിലയം, പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭാർഗവി നിലയം. അതെ അതെ അതെ. അപ്പോ അതില് ശരിക്കും ഞങ്ങൾ ആ കണ്ട സമയത്ത് ഞങ്ങൾക്ക് അതൊരു ഭയപ്പെടുത്തുന്ന അത്രയും ഇത് തോന്നിയില്ല. പക്ഷെ ആദ്യമായിട്ട് ഒരു ഓഡിയൻസിലേക്ക് അങ്ങനെ ഒരു സിനിമ എത്തുമ്പോൾ തീർച്ചയായിട്ടും ആളുകളെ പേടിപ്പിക്കാനുള്ള എലമെന്റ്സ് ഒക്കെ അതിലുണ്ടായിരുന്നു
0: എന്നാലും
1: ഇപ്പോഴത്തെ സിനിമയായിട്ട് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അന്ന് അത് ഒരു ക്ലാസിക് തന്നെ ആയിരുന്നു എന്ന് നമ്മള് എന്താ അടിവരയിട്ട് തന്നെ പറയണം.
0: ദ ഹൗസ് ഓഫ് ദ ഡെവിൾ എന്ന് പറഞ്ഞ ആദ്യം നമ്മൾ പറഞ്ഞ ലോകത്തിലെ ആദ്യത്തെ ആ ഒരു ഹൊറർ മൂവി ഉണ്ടല്ലോ, 3.5 മിനിറ്റിന്റെ ആ ഒരു സിനിമ, അത് നമ്മൾ ഇപ്പൊ കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് അത് കാണുമ്പോൾ ഒരു മാജിക്കുകാരൻ ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് ഇപ്പൊ തോന്നുന്നത്. പക്ഷെ അന്ന് അത് അതിന്റെ ആ ഒരു എഡിറ്റിംഗിലും ആ ഒരു ക്യാമറയിലോ ട്രിക്കിലൊക്കെ ഉപയോഗിച്ച് ആ ഒരു പ്രത്യേകത കാണുമ്പോൾ തന്നെ അന്നത്തെ 1996
1: ലിമിറ്റേഷൻസിനുള്ളിൽ നിന്നുകൊണ്ടാണ് അവരത്
0: ജോർജ് മെലിസ് അത് ചെയ്ത്, അതിന് നമ്മൾ കൈ കൊടുത്തേ പറ്റൂ.
1: അതെ അതെ. അപ്പോ

0: നിങ്ങൾക്കും ഇതുപോലെ സിനിമകൾ, ഹൊറർ സിനിമകൾ, മലയാളത്തിലാവട്ടെ ഇംഗ്ലീഷിലാവട്ടെ, ഏതാണെങ്കിലും ഹൊറർ സിനിമകൾ കണ്ടിട്ടുള്ള ആ ഒരു പേടിപ്പെടുത്തുന്ന അനുഭവം എന്തായിരുന്നു എന്നുള്ളത് നമ്മളെ വിളിച്ചു പറയാം. വിളിച്ചു പറയുന്ന നമ്പർ ഒരിക്കൽ കൂടി പറയാം,
1: 0484-242-8101. ഇത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ നേരം, ഞങ്ങളെ വിളിക്കേണ്ട നേരം. നേരം 6 മണി കഴിഞ്ഞ് 12 മിനിറ്റും 6 സെക്കൻഡും. അപ്പൊ ദാ വേഗം വിളിച്ചു തുടങ്ങിക്കോളൂ.

0: നമുക്കിപ്പം സംസാരിക്കാനായിട്ട് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ആരെന്നറിയണ്ടേ?
1: ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇതാരാണ് സംസാരിക്കുന്നത്?
1: അനിലയാണ്, പെരുമ്പാവൂരിനടുത്ത് വെങ്ങോലയിൽ നിന്ന്.
2: ഓക്കെ, അപ്പോ പറയൂ, എന്താണ് ആ പേടിപ്പെടുത്തിയ അനുഭവം? ഏതായിരുന്നു, ഏത് സിനിമയാണ് പേടിപ്പിച്ചത്? ആ, അത് കൊള്ളാലോ. അപ്പോ നിസാരക്കാരിയല്ലോ,
0: ആളൊരു ഭീകരിയാണല്ലോ.
2: അതെ, നമുക്കൊരു ഭീകരിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പറയൂ.
1: മണിച്ചിത്രത്താഴ് സിനിമ ഇറങ്ങിയ സമയം. അപ്പൊ വെള്ളൂർ ഒരു സ്കൂളിൽ നിന്ന് അവിടുത്തെ എൽ പി സ്കൂളിലെ കുറച്ച് കുട്ടികളെ ഒക്കെ കൊണ്ട് വൺ ഡേ പിക്നിക് പോലെ കൊണ്ടുപോയി. അപ്പൊ അതിനിടയ്ക്ക് ഹിൽ പാലസ് കാണിക്കാൻ കൊണ്ടുപോയി.
2: ആ
1: കൂട്ടത്തില് ഞാൻ ടീച്ചർ അല്ലെങ്കിൽ പോലും ഞങ്ങളുടെ അയൽവക്കക്കാര് ടീച്ചർമാരും സാറുമാരും കൂടി എന്നെ കൂടെ കൂടെ കൂട്ടി. 10 പിള്ളേരുടെ ചുമതല എനിക്കും തന്നു. പിന്നെ ഞാൻ ഇച്ചിരി തെമ്മാടത്തിലൊക്കെ വളരെ കുറച്ചുള്ള കാരണം പിള്ളേര് നല്ലോണം എൻജോയ് ചെയ്തു. ഇത് ഹിൽ പാലസിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പിള്ളേരുടെ തുടർന്ന് നമുക്കൊരു പണി പറ്റിക്കാം, എന്റെ കൂടെ ആന്റിയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും ഒന്ന് പേടിപ്പിക്കാന്ന് പറഞ്ഞു. അപ്പൊ പിള്ളേരും കുറച്ചുപേരൊക്കെ സിനിമ കണ്ടവരുണ്ട്. അപ്പൊ ഈ ഇതിന്റെ ആ പോർഷനിലേക്ക് പോകുന്നപ്പോ പിള്ളേർക്ക് പേടിയായിട്ട് എന്നൊന്നും മുറുകെ പിടിക്കാൻ, നമുക്കൊന്നും ഒരു കൂട്ടം പറ്റിക്കാന്ന് പറഞ്ഞു. അദ്ദേഹം ആ ഇടനാഴി കൂടിയൊക്കെ പോയപ്പോ ഞാൻ പിള്ളേർ പറഞ്ഞു മിണ്ടാണ്ട് വന്നു ആന്റി ഇപ്പൊ ഒരു പണിയെപ്പിക്കാം. ഞാൻ പതുക്കരാകോ മൂന്നാലഞ്ച് വില്ലങ്ങള് വിളിച്ചു പുറകിൽ ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചർമാര് പതുക്കെ പുറകോട്ട് വലിക്കും. എന്താ സംഭവം എന്നറിയില്ല, ഈ രാഘവം എന്ന് വിളിച്ചപ്പോ ആ ഇടനാഴിയിൽ ചുമരൽ ഇതാക്കിട്ട് അത് എക്കോ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ അച്ഛ അല്ല അവര് കേക്കണത്,
2: എക്കോ കൊണ്ട് മിക്സ് ചെയ്ത് വേറൊരാൾ വിളിക്കുന്ന പോലെ ആയിരിക്കും തോന്നിക്കാണ്
1: അവര് കേക്കണത്. അപ്പൊ ഞങ്ങള് മുമ്പില് കേറിയിട്ട് ഈ പിള്ളേരെ ഒരു സ്ഥലത്ത് മറച്ചു നിർത്തിയിട്ട് ഞാൻ ഇവിടെ മാറി നിന്നിട്ട് വിളിക്കുകയാണ്. അപ്പൊ പിള്ളേരെ ഞാൻ പറഞ്ഞു ചിരിക്കരുത് ആന്റി, അവരെല്ലാരും കൂടി തല്ലി ശരിയാക്കും, ചിരിക്കരുത്, ആന്റി പുറത്തിറങ്ങിയപ്പോ ഒരു സമ്മാനം തരാന്ന് പറഞ്ഞു ചിരിക്കാണ്ടിരുന്നാൽ പറഞ്ഞു. പിള്ളേര് ചിരി കടിച്ചു പിടിച്ച് അവിടെ നിന്നു. അപ്പൊ ഈ ചുമരിൽ തട്ടി എക്കോ കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ വേറെ വെച്ച മുന്നിലേക്ക് കാല് വെച്ച ആൾക്കാരൊക്കെ പുറകോട്ട് പോയി, പിള്ളേരും പോയി ടീച്ചർമാരും
2: പിള്ളേരെ കൂട്ടുപിടിച്ച് ബാക്കിയുള്ളവർക്ക് ഒരു നല്ല പണിയാണ് കൊടുത്തത്.
1: എവിടെ പോയി കഴിഞ്ഞാലും പിള്ളേരുണ്ടോ എനിക്ക് ഇച്ചിരി തമാടത്തരം ചെയ്യണം.
2: അത് ശരി,
0: ഇപ്പോഴും കുസൃതിത്തരം ഒത്തിരി കുറവില്ല അല്ലേ?
1: അതും പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിപ്പോ ഇനിയിപ്പോ 100 വയസ്സായാലും പിള്ളേരെ എന്റെ കഴിഞ്ഞാൽ എന്തൊക്കെ തമാടത്തരം ചെയ്യിപ്പിക്കുമ്പോ
2: അതെല്ലാം ചെയ്യിപ്പിക്കും. ഈ കുട്ടികളെ പിന്നീട് കണ്ടോ, ഈ വർഷങ്ങൾക്ക് ശേഷം ഇവരെ കണ്ടോ? പിന്നെ
1: കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വെള്ളൂരിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പൊ അത് രണ്ടു മൂന്ന് പിള്ളേരെ കണ്ടു. പിള്ളേരെ ഈ ആന്റി അല്ലേ അന്ന് നമ്മളെ കൊണ്ട് രാഘവനെ വിളിപ്പിച്ചു.
2: ഏതായാലും എനിക്ക് തോന്നുന്നു മനുഷ്യത്താഴ് കാണുന്ന സമയത്ത് ഇപ്പൊ കാണുമ്പോഴും ഇവര് ഈ ഒരു ഇൻസിഡന്റ് ഓർക്കുന്നുണ്ടാവുമായിരിക്കും.
1: എന്റെ ഒച്ചയായിട്ട് തോന്നാണ്ട് വന്നേ ചില ഇടനാഴിയിലുള്ള ഇതിൽ ചെന്നിട്ട് ഒന്നും പറഞ്ഞൊരു ഒച്ച, അത് സിനിമയിൽ നമ്മൾ കേൾക്കണ പോലത്തെ ഒരു മുഴക്കാണ് ഇങ്ങോട്ട് വരുന്നത്.
2: അതാണ് കേൾക്കുന്നത്,
0: ആ ഒരു ഫീൽ അല്ലേ?
1: ഞങ്ങൾ ഇച്ചിരി സ്പീഡിൽ മുന്നിൽ പോയി. അപ്പൊ ഞാൻ ആദ്യം വന്നിട്ടുള്ള അറിയാം, ഞാൻ മുന്നേ കൊണ്ടോക്കോളാം പിള്ളേരെ, ഞാൻ എന്നിട്ട് ഇന്ന സ്ഥലത്ത് കണ്ടോളാം എന്ന് പറഞ്ഞ് ഇവരുടെ എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ടിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അത് കാരണം ഞങ്ങളെ അന്വേഷിച്ചില്ല ഏത് വഴിക്ക് പോയി.
0: എന്തായാലും ആള് കൊള്ളാം, അടിപൊളി. അപ്പൊ ഇനിയും പേടിപ്പിച്ചൊക്കെ മുന്നോട്ട് പോട്ടോ.
1: അത് ചെയ്യാറുണ്ട് ഇടയ്ക്ക്. എന്റെ ഒരു സിനിമ കണ്ടു കഴിഞ്ഞു വന്നിട്ട് ഈ ചുമരിൽ പോസ്റ്റർ അടിക്കാൻ വേണ്ടി രണ്ടുമൂന്ന് പിള്ളേര് പാദരാത്രിക്ക് കയറി വന്നു. ചുമരിൽ റോട്ടിൽ പോസ്റ്റർ അടിക്കാം. അപ്പൊ ഞാൻ മുകളിലത്തെ നിലയിൽ താമസിക്കാം. അപ്പൊ അന്ന് നമ്മളുടെ റെയിൻബോയില് പ്രണയസെല്ലാപം ഇതാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് ഒരു ഹൊറർ സിനിമ ഇറങ്ങിണ്ടായിരുന്നു. അപ്പൊ ഞാൻ മൊബൈലിൽ ഇങ്ങനെ മുകളിലേക്ക് ആക്കി പിടിച്ചപ്പോ ജനലിന്റെ മുകളിലേക്ക് എന്റെ മൂക്കിന്റെ മുകളിൽ നിന്നുള്ള പോർഷനെ കാണുള്ളൂ, എന്നെ കൂടുതലും കാണൂല. ഇവിടുന്ന് ഒരു പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ നാലുപാടും നോക്കി ജനലിന്റെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു ആ സമയത്ത്. 15-16 കാലഘട്ടത്തിലാണ് ഈ സംഭവം ഈ 2015. അപ്പൊ ഞാൻ ജനലിന്റെ സൈഡിൽ നിന്നിട്ട് ഈ മൊബൈലിൽ ഇങ്ങനെ നമ്മള് സംസാരിക്കുമ്പോ രാത്രിയിൽ ഇരുട്ടില് ഇച്ചിരി വെട്ടം മുഖത്തേക്ക് കണ്ണിലേക്ക് മുഖത്തേക്ക് മാത്രമായിട്ട് വരുമല്ലോ. അപ്പൊ അത് തിരിച്ച് എന്റെ മുഖത്തേക്ക് മാത്രം മൂക്കിനും കണ്ണിനും മാത്രമായിട്ട് വരുന്ന രീതിയിൽ ജനലിന്റെ സൈഡിൽ അയ്യയുടെ അവിടെ നിന്നിട്ട് ഇങ്ങനെ വിളിക്കുക. അപ്പൊ ഇവര് സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്ത് വന്ന് പോസ്റ്റർ ഒട്ടിച്ചോണ്ട് ഒട്ടിക്കാനായിട്ട് മൈതപ്പച്ചൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട്
2: പാവങ്ങളല്ലേ,
0: അവരെയും പേടിപ്പിച്ചു.
1: 12 മണിക്ക് ആയിട്ടില്ല, 12 മണി അന്ന് ഒരേം പ്രണയസല്ലാപം ഉണ്ടായിരുന്നു.
2: ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ആരുടെങ്കിലും കഴിഞ്ഞ വഴക്കോ ദേഷ്യപ്പെടോ അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ അങ്ങനെ പേടിപ്പിച്ചത്?
1: അല്ല, ഞാൻ നേരെ ചെല്ലുമല്ലോ.
2: ഓ, അത് ശരി, ഓടിക്കളയും.
0: അവരറിയില്ല,
2: ഒപ്പിച്ചിട്ട് ആളങ്ങ് മാറിക്കളയല്ലേ. അത് കൊള്ളാം.
0: അപ്പൊ മുങ്ങുന്ന ശീലമാണല്ലേ,
2: അടി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നറിഞ്ഞിട്ട്.
1: നമുക്ക് അടി കിട്ടുന്ന

0: ഞാൻ പാവം പിടിച്ചോണം അങ്ങനെ
1: കിടക്കും. ഞാൻ നൈസായിട്ടൊക്കെ മാറി നിൽക്കുന്നു, അത് കൊള്ളായതായാലും അത് ബുദ്ധിപരമായ ഒരു മൂവ് തന്നെയാണ്.
0: ആരും അറിയൊന്നുമില്ല. ഇനി ഈ പിള്ളേര് പിന്നെ പറഞ്ഞിട്ടില്ല ഞാനാന്നുള്ളത് സ്കൂളിൽ പറഞ്ഞിട്ടില്ല. അത് കൊറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് വീട്ടില് സാറിന്റെ അടുത്ത് ടീച്ചർത്ത് പറഞ്ഞ് അങ്ങന വിളിച്ചത് ഞാനാന്ന് പറഞ്ഞ പിള്ളേരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. ഞാൻ ഞാനാന്ന് പറഞ്ഞിട്ട് അവരാരും സമ്മതിച്ചില്ല.
2: അവരപ്പൊ അത്രയും നാളത് മറ്റേ അദൃശ്യ ശക്തിയാണെന്ന് വിചാരിച്ചിരുന്നു അല്ലേ,
0: അതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാനാണ് ഞാൻ ചെയ്തതാണ്, ഞാൻ കുട്ടികളെ ഇത് ചെയ്ത് കൺവിൻസ് ചെയ്യിപ്പിച്ച് ഞാൻ ചെയ്തതാന്ന് പറഞ്ഞിട്ട് ആ ടീച്ചർമാര് ടീച്ചറെ സംബന്ധിച്ചില്ല. അപ്പൊ സ്കൂളിൽ ചെന്ന് ഇവര് ചർച്ചയൊക്കെ ആട്ടെ. അപ്പൊ ശരിക്കും ആളല്ലേ അവര് അവര് വീട്ടിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് സമയത്താണ് ഇങ്ങനെ സംഭാഷണം ഉണ്ടായിക്കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അവിടെ പ്രേതവും ഭൂതവും ഒന്നുമില്ല,
1: ഞാൻ
0: തന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് ആ ഒരു എക്കോ തോന്നുന്ന ഞാനൊരു വലിയ കലത്തിന്റെ ഒരു സൈഡിൽ ഇത് ഇതാക്കി പിടിച്ചിട്ട് ഞാൻ ആ ഒരു ചെറിയ മുഴക്കൊന്ന് കേൾപ്പിച്ചു,
1: ഒരു ഡെമോയും കേൾപ്പിച്ചു കൊടുത്തു. ഓക്കെ,
2: അങ്ങനെ കാര്യങ്ങൾ ഞാൻ അന്ന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തു. വെരി ഗുഡ്.
1: അപ്പൊ ഏതായാലും ഈ കഥകൾ മുഴുവൻ പറഞ്ഞ് മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിന് ഒത്തിരി നന്ദി കേട്ടോ.
2: ഓക്കെ അനില.
1: ഓക്കെ, താങ്ക് യു.
2: എന്തായാലും അനില പേടിപ്പിച്ച് കുട്ടികളുടെ കൂടെ ടീച്ചേഴ്സിനെയൊക്കെ പേടിപ്പിച്ച ആ ഒരു അനുഭവമാണ് പറഞ്ഞതായിട്ട്.
1: ഇതിന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പൊ പല നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റോറീസ് ആളുകൾ പറയുമ്പോൾ റിവീൽ ആവുന്ന മറ്റൊരു സീക്രറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഈ ഹോണ്ടഡ് വില്ലാസ് അല്ലെങ്കിൽ ഹോണ്ടഡ് ആയിട്ടുള്ള പ്ലേസസിനൊക്കെ പിന്നിൽ ഇങ്ങനെ ഒരു ബിരുദന്റെ അല്ലെങ്കിൽ ബിരുദത്തിയുടെ കരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അവരേതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ രസകരമായിട്ട് ഒരു പ്രാങ്ക് ഒപ്പിക്കുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരെ പേടിപ്പിക്കുകയും അല്ലെങ്കിൽ പേടിക്കുകയും ഇത് ഒരു പ്രാങ്ക് ആയിരുന്നു എന്ന് തുറന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. പിന്നീട് അതൊരു സ്റ്റോറി ആയിട്ട് അതൊരു ഹോണ്ടഡ് പ്ലേസ് ആണ് എന്നൊരു സ്റ്റോറി ആയിട്ട് വന്നതും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഈ ഫേമസ് ആയിട്ടുള്ള ഹോണ്ടഡ് ഇപ്പം നമ്മുടെ ഹിൽ പാലസിന്റെ കാര്യം പറഞ്ഞു, ചിലപ്പോൾ ഇത് അറിയാത്ത ആളുകൾ ഇന്നും വിശ്വസിക്കുന്നത് അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നുള്ളതായിരിക്കാം. അവിടെ ഇപ്പോഴും പ്രേതമുണ്ട്, ആ സിനിമ എടുത്തത് അതുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നവർ എപ്പോഴും ഉണ്ടായിരിക്കാം. അപ്പൊ അനാവശ്യമായ പേടികളൊക്കെ മാറ്റിവെക്കുക. ഇങ്ങനെ ചില കറുത്ത അദൃശ്യകരങ്ങൾ ഇതിന്റെ
2: ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക.
1: വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101 അല്ലെങ്കിൽ 9446-4111888.

0: താം തരകട ധീം തരകട തോം തരകട നം തരകട തത്തരകട ധിത്തി തരകട തോം തോം തരകട നം നം തരകട
1: This is Rainbow FM 107.5. Non-stop music, non-stop entertainment.
2: യെസ്, സമയം 6:38:21 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. കൂടെ ഞാൻ ആർജെ റീന.
3: ഞാൻ ആർജെ ദൃശ്യ.
2: യെസ്, അപ്പൊ അതാ നമ്മൾ ഇങ്ങനെ ഹൊറർ സിനിമയിലൂടെയും അതുപോലെ ഡ്രാക്കുള ചിത്ര വാമ്പയർ മൂവീസിലൂടെ ഒക്കെ ഇങ്ങനെ കഥകളൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന നേരമാണ്. നമ്മളെ പേടിപ്പിച്ച, നിങ്ങളെ ആരെങ്കിലും പേടിപ്പിച്ച കഥകളുണ്ടോ ഒറിജിനലായിട്ടും? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കപ്പോ നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആരെ നോക്കാം.
4: ഹലോ.
2: ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
3: നെന്മാറയിൽ നിന്ന് ഇന്നിരയാണ്. മാളയാണല്ലേ? ഓ, ശരി ശരി, ഓക്കെ. തിരുവൈരാണിക്കുളാണോ?
2: അറിയാം.
3: ഐരാണിക്കുളം. ആ ആ, കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എവിടേക്കോ ഒരു ഓർമ്മ വന്നു.
4: അതെ, ഞാൻ അംഗൻവാടിയിൽ ജോലി ചെയ്യാറുണ്ട്. ഞാൻ ഹെൽപ്പറായിരുന്നു. വർക്കറുടെ പേര് ഏലമ്മ, എന്റെ പേര് ഇന്ദിരാന്ന്. ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് അംഗൻവാടിയിൽ നിന്ന് ഉച്ചക്ക് പോരേണ്ടി വന്നു. അപ്പൊ എന്റെ വീട് വീട്ടിലേക്ക് പറഞ്ഞ കുട്ടി, ഒരു കുട്ടിയുടെ പ്രശ്നമാണ് പറയുന്നത്. ആ കുട്ടി എന്റെ കൂടെയാണ് പോരാറ്, അംഗൻവാടി വിട്ട് കഴിയുമ്പോ. അപ്പൊ ഞാനന്ന് എന്ത് വയ്യാണ്ടായിട്ടാണ് പോകുന്നത്. മറ്റേ കുട്ടി എതിർവശത്തേക്ക് പോണതാണ്. ആ കുട്ടിയെ തന്നെ വെച്ച് ഞങ്ങൾ അങ്ങനെ, ഞാൻ എനിക്ക് വരാൻ പറ്റാത്ത ദിവസം ആ കുട്ടി അടുത്ത വീട്ടില് കുട്ടികളാക്കിക്കൊണ്ട് പോകും. ഏലമ്മ എന്ന് പറയുന്നത് അവനാക്കിക്കൊണ്ട് പോകും. എന്റെ നേരം ഞാൻ അവിടെ ഉച്ചക്ക് കുറച്ചു നേരം അവിടെ കിടക്കുന്നുണ്ട്. എന്റെ വാതുക്ക വന്ന് ഭയങ്കര മുട്ടി, ഇന്നൊരു ടീച്ചറേ, ഇന്നൊരു ടീച്ചർ. ഞാൻ പേടിച്ചു, വാതില് തുറന്നു. എന്റെ മോനെ കാണാനില്ല. ഓ, എന്റെ മേലെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പേടിച്ചിട്ടില്ല. മോനെ കാണാനില്ലേ? ഞാൻ അവിടെ നിന്ന് നേരത്തെ പോകുന്നില്ല മോളെ. അവിടെ ഏലമ്മ ടീച്ചർ ഉണ്ടായില്ല. ഞങ്ങൾ അംഗനവാടി ചെന്ന് നോക്കി, മോനെ കാണാനില്ല. എന്റെ ടീച്ചർ എന്റെ മോനെ കാണും പറഞ്ഞു വീട്ടിൽ നൂലോളിച്ച് എന്റെ വീടിന്റെ പരിസരത്ത് മുഴുവൻ ആൾക്കാരിക്കുണ്ട്. ഞാൻ അങ്ങനെ അങ്ങനെ കൊച്ചിനെ കാണാനില്ല എന്നല്ല പറയണേ മേടാ. ഞാൻ അങ്ങനെ അങ്ങ് ഓടി അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് അംഗനവാടിയിൽ ചെന്നു. അംഗനവാടി ചെന്നു കുട്ടികളെ ആക്കണം ഇരിക്കുന്നപ്പോ കുട്ടി അവിടെ ഇരിപ്പുണ്ട്. ഇവരെന്ന അംഗനവാടിയിൽ വന്നിട്ട് അവരാ വീട്ടില, അന്ന് അവരെ സ്വന്തമുള്ള ആൾക്കാരുടെ വീടാണ്, ആ വീട്ടിലേക്ക് ഒന്നും കേറി പോയില്ല. എന്റെ ദൈവം, ഞങ്ങൾ ഇത്ര ഞങ്ങളെ പറയാത്ത കാര്യമില്ല. നിങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര, എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു വിഷമമുണ്ടായ ഒരു സമയമാണ്. എനിക്കിപ്പോ ഇവിടെ റേഡിയോയിൽ ഇങ്ങനെ കേട്ടപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വന്നു. ഇപ്പൊ അവനൊക്കെ വലിയ കുട്ടിയായി, ഞങ്ങളൊക്കെ റിട്ടയർഡായി. അങ്ങനെ പേടിച്ചൊരു ഒറിജിൻ കഥ.
2: അതാണ് ഇപ്പൊ ഇന്നിര നമ്മളുമായിട്ട് ഷെയർ ചെയ്തത് അല്ലെ. ഞാൻ ഒരു ഏതെങ്കിലും സിനിമാ കാര്യങ്ങളും അനുഭവങ്ങളൊക്കെയാണ് പറയുന്നത്, പക്ഷെ ഇതും നമ്മളെ
3: പേടിപ്പിക്കുന്ന ഒരു കാര്യമാണത്. കുട്ടികൾ ഒപ്പിക്കുന്ന ചെറിയ ചെറിയ കുസൃതികളായിരിക്കാം, പക്ഷെ ഈ പറയുന്ന പോലെ നമ്മൾ ടെൻഷൻ അടിച്ച് പിന്നീട് ഏത് കാലത്ത് അത് ആലോചിച്ചാലും ആ ഒരു പേടി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു വരും കുട്ടികളെ കുറിച്ച്.
2: അതും ഒരു കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞു കഴിയുമ്പോ ഓ, ആലോചിക്കാൻ വയ്യ.
4: അവര് ഈ വല്യമ്മ എന്നിട്ട് ഞാൻ കൊച്ചിനെ കൊണ്ടുവന്ന് വല്യമ്മക്ക് വല്യമ്മ ഇട്ടിട്ടു.
3: ആ സമയത്ത് അവർ അത്രയും ഒരു പ്രളത്തിലായിരിക്കുമല്ലോ.
2: തീർച്ചയായും ഒരു കുട്ടിയുടെ കാര്യല്ലേ.
4: അവരുടെ വീട്ടിലാണ് ആക്കാറ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏലമ്മ എന്ന് പറയുന്ന കുട്ടി അങ്ങനെ ഇട്ടോണ്ട് പോവാറില്ല. അവരും നല്ല ഇട്ടോണ്ട്, ഞങ്ങൾ അവാർഡ് ഒക്കെ മേടിച്ച അംഗൻവാടിയാണ്. 55-56 പിള്ളേരൊക്കെ ഉണ്ടായതാണ് 90 കാലഘട്ടങ്ങളില്.
3: സന്തോഷം. ഈ കുട്ടിയെ ഇനി കാണുമ്പോ പറയണോട്ടോ, ഇനി ആരെയും പേടിപ്പിക്കരുത് ഇതുപോലെ എന്ന്.

0: അവൻ നിമ മരിച്ചു.
1: ഓ അത് ശരി. ആ ഹാ ഹാ അപ്പൊ
0: അച്ഛൻ
1: ഓക്കെ
0: ഒരു കൊച്ചുകുട്ടിയാനല്ലേ, അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കിയിരുന്നു.
2: ഓക്കെ.
0: അപ്പൊ നിങ്ങൾക്ക് ഉത്തരവാദിത്വം നമ്മക്ക് ചോദിച്ചു, ഭയങ്കര പ്രശ്നമാക്കി കളഞ്ഞു.
2: അയ്യോ എന്തായാലും ഇപ്പൊ സമാധാനായില്ലേ, അതിന് ശേഷം സമാധാനായില്ലേ. ഇപ്പൊ ഞങ്ങള് വാട്ടി ഷെയർ ചെയ്തപ്പോ ഒരിക്കൽ കൂടി ആ കാര്യം ഓർത്തുവെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പൊ ഒരു സന്തോഷം അല്ലേ.
0: പിന്നെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോഴും ചിലപ്പോ രാത്രി കിടക്കുമ്പോ ആ കാര്യങ്ങൾ ഓർക്കും.
1: അയ്യടാ,
2: അപ്പൊ മനസ്സിന് അത്രയ്ക്ക് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോഴും. ഓക്കെ.
0: ഞങ്ങളെ അത്ര നീറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു അംഗൻവാടിയാണേ.
1: അംഗൻവാടി ഇപ്പോഴും ഉണ്ടോ?
0: അംഗൻവാടി
1: ഇപ്പോഴും ഉണ്ട്,
0: ഞങ്ങളൊക്കെ പോകുന്നു
1: കുട്ടികളൊക്കെ ഇപ്പോഴും. ഓ അത് ശരി.
2: അപ്പൊ എന്തായാലും അപ്പൊ ഇന്ദിര ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതില് വളരെ സന്തോഷം കേട്ടാ. ഇന്ദിരെ പേടിപ്പിച്ച കാര്യമാണ് ഇന്ദിര പറഞ്ഞത് അല്ലേ. ഓക്കെ. ഓക്കെ, അപ്പൊ ഈ അനുഭവം ഈ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതില് ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.
1: താങ്ക് യു ഫോർ കോളിംഗ്.
2: യെസ്. അപ്പൊ ദാ ദൃശ്യ, നമ്മൾ ചോദിച്ചത് നമ്മളെ പേടിപ്പിച്ച സിനിമ ഏതാണ്, നമ്മളെ പേടിപ്പിച്ച ആ ഒരു അനുഭവം ഏതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഓരോരുത്തരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് പേടിപ്പിച്ച കാര്യം ഹൊറായിട്ട് വന്നതാ ഈ ഒരു കാര്യം, കുട്ടിയെ കാണാതെ പോയ ഒരു കാര്യമാണ് മനസ്സിലേക്ക് ആദ്യമായിട്ട് ഇന്ദിരയുടെ മനസ്സിലേക്ക് ഓടിയത്. അതാണ് ഇന്ദിര നമ്മൾ മാറ്റി ഷെയർ ചെയ്തത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളെ പേടിപ്പിച്ച ആ ഹൊറർ മൂവി ഏതെന്നായിരുന്നു ഞങ്ങൾ ചോദിച്ചത്. അതിനുള്ള ആൻസർ നിങ്ങൾക്ക് വേഗം വേഗം ചെയ്യാം. ഇന്ന് വേൾഡ് ഡ്രാക്കുള ഡേ ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ചോദ്യമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. നേരം 6:43:43.
1: അടുത്ത പാട്ടിലേക്ക് പോവാം നമുക്ക്. ഒരു സോങ് ബ്രേക്കിന് ശേഷം നമുക്ക്
2: തിരിച്ചെത്താം.
1: അപ്പൊ അതിന് മുൻപ് നിങ്ങൾക്ക് ഈ സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 04842428101. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: സമയം ഇതാ 6 മണിന് 54 മിനിറ്റും 24 സെക്കൻഡും ആയിട്ടുണ്ട്. യെസ്, കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. കൂടെ ഞാൻ അർജറീന.
2: ആൻഡ് ഞാൻ അർജി ദൃശ്യ.
1: യെസ്, അപ്പൊ നമ്മൾ പേടിപ്പെടുത്തുന്ന സിനിമകളുടെ കാര്യമൊക്കെ പറഞ്ഞു. വീണ്ടും ധാരാളം മെസ്സേജസ് ഒക്കെ നമുക്ക് വന്നു. ഇപ്പൊ വെള്ളി നക്ഷത്രവിനെ പേടിപ്പിച്ച ഒരു സിനിമയാണ്, ആകാശഗംഗ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്, അതുപോലെ കോൺജറിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. വളരെ സന്തോഷം നിങ്ങളെ പേടിപ്പിച്ച ഭയപ്പെടുത്തിയ ആ സിനിമകളുടെ പേരൊക്കെ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം ആൾക്കാർ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു, പേടിപ്പിച്ച കഥകളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് നെക്സ്റ്റ് മറ്റൊരു ടോപ്പിക് കൊടുത്താലോ.
2: അതെ അതെ, നമുക്ക് ഈ ഹൊററുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ നമുക്ക് കൊടുക്കാം. പക്ഷെ ഒരു വെറൈറ്റി, ഒരു ഗെയിം പോലെ ചെയ്യാം അല്ലെ.
1: ഒരു 30 സെക്കൻഡ്സ് സമയം കുറച്ചിട്ട് 30 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾക്ക് പറയാവുന്ന
2: ഒരു ടോപ്പിക് നമ്മൾക്ക് പറയാം. ആ ടോപ്പിക് ബേസ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡ്സ് നോൺ സ്റ്റോപ്പ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കുന്ന ആളാരാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട്?
1: ഞങ്ങളൊരു ടോപ്പിക് തരും, ആ ടോപ്പിക്കിന് അനുസൃതമായിട്ട് 30 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ആ ഒരു ടോപ്പിക്ക് അല്ലേ.
2: അതെ,
1: വളരെ വളരെ എന്താ പറയാ, വളരെ ബ്രീഫായിട്ട് അത് സംസാരിക്കാം. പക്ഷെ ബ്രീഫായിട്ടാണെങ്കിലും കഥ പൂർണ്ണമായിരിക്കണം അല്ലേ.
2: പോവാതെ പറയാൻ, അങ്ങനെ പറയാൻ നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ, കോൺഫിഡന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 മ്യൂസിക്കലി യോസ്.
1: യെസ്.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: സമയം ബാ 7 മണിയിൽ 1:35 ആയിട്ടുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് കോളേഴ്സിനെ വിളിക്കാനുള്ള നേരമാണ്. യെസ്, നമുക്കപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് കോള് ജോഷിയാണ്. ഹലോ,
2: ഹലോ,
1: ഹൈ, ഗുഡ് ഈവനിങ്, നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
1: മഴയുണ്ടോ ഇപ്പോ?
3: പിന്നല്ല, ബ്ലോക്കിന്റെ കാര്യം ഞങ്ങള് ആദ്യം പറഞ്ഞുള്ളൂ ഈ സമയത്ത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു സ്കൂൾ

0: ഒക്കെ തുറക്കാറായതിന്റെ ഒരു പ്രശ്നവും കൂടിയാണെന്ന് തോന്നില്ല, ഒരു ഓട്ടപ്പാച്ചിലായിരിക്കണം ഷോപ്പിംഗ് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ കൊച്ചി ഇപ്പൊ ഒരു ചെറിയൊരു മഴ പെയ്യുമ്പോ തന്നെ ബ്ലോക്കിലേക്ക് ഒരു മിനി ബ്ലോക്ക് അപ്പൊ തന്നെ രൂപപ്പെടും. പിന്നെ അപ്പൊ തന്നെ ചെറുപറ എല്ലാം അവിടുത്തെ വണ്ടികൾ തിങ്ങി നിറഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ്.
1: അപ്പൊ ഓക്കെ, അപ്പൊ ഞങ്ങൾ പറഞ്ഞിരുന്ന ഒരു ഗെയിമാണ്, ഒരു 30 seconds ആണ് ഞങ്ങൾ തരുന്ന സമയം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ,
0: റെഡി അല്ലേ?
1: അപ്പൊ എന്തായാലും വിഷയം പറയാം. എന്തോ
2: റെഡിയാണ്,
1: ഞങ്ങൾ വേഗം വിഷയം പറഞ്ഞാൽ മതി അല്ലേ. ഓക്കെ, വിഷയം ദൃശ്യം പറഞ്ഞോളൂ, അപ്പോഴേക്കും സമയം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
0: ഓക്കെ,
1: വിഷയം പറയൂ.
0: ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹൊറർ മൂവി ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ഹൊറർ ക്യാരക്ടറിനെ കുറിച്ചിട്ട് ഒരു 30 seconds നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാം?
1: ജോഷി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
2: ഹൊറർ ക്യാരക്ടർ എന്ന് പറഞ്ഞാല് PG Ravi. അദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹം പഴയ സിനിമകളില് വളരെ നല്ലൊരു അഭിനയ നേതാവായിരുന്നു. എന്നാൽ തന്നെ ജനങ്ങളെ പേടിപ്പിക്കുന്ന വിധത്തിലുള്ള ആക്ടിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. സിനിമാ ഫീൽഡ് എന്ന് പറയുമ്പോ നമുക്ക് എപ്പോഴും ഒന്ന് ചിരിക്കുവാനും
1: സമയമൊക്കെ കഴിഞ്ഞു പോയി. 2 seconds കഴിഞ്ഞു, 30 seconds കഴിഞ്ഞു, 2 seconds കഴിഞ്ഞു. ജോഷി, നമ്മുടെ ചോദ്യം അതായിരുന്നോ?
0: നമ്മുടെ ചോദ്യം ആക്ച്വലി ഒരു ഹൊറർ ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ സിനിമകളിൽ ഒരു എന്താ പറയുക, ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള അഭിനയം കാഴ്ചവെക്കുന്ന ഒരാളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്.
1: അത്
0: ചെറുതായിട്ടൊന്ന് മാറിപ്പോയി,
1: വിഷയം മാറിപ്പോയി അല്ലേ, ആ ടോപ്പിക് അങ്ങ് മാറിപ്പോയി. ജോഷി, ഹലോ, ഒരിക്കൽ കൂടി പറയാമോ? നമുക്ക് ആ സബ്ജക്ട്, ഒരു ടോപ്പിക് കൊടുത്തോളൂ.
0: ആ, ഞാൻ വേറൊരു ടോപ്പിക് തരട്ടെ.
2: സിനിമ വേണ്ട, വേറെ ഏതെങ്കിലും നല്ലത് പറ.
0: അയ്യടാ, സിനിമയായിട്ട് നമ്മൾ ഇന്നിപ്പം സിനിമ ഹൊറർ സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട്
1: വേൾഡ് ഡ്രാക്കുള ഡേ ആണ്. അപ്പൊ ഒരുപാട് നമ്മളെ പേടിപ്പിച്ച സിനിമ ഏതെന്ന് ഒരു മറുപടി പറഞ്ഞോളൂ.
0: ശരി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, സിനിമ വിടാം. നമുക്ക് ലൈഫിൽ വായിച്ചിട്ടുള്ള കഥകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവല്ലോ, അതിൽ നിന്നൊരു പേടിപ്പെടുത്തുന്ന ഒരു
1: അനുഭവം,
0: ഒരു അനുഭവം അല്ല, ഒരു ക്യാരക്ടർ തന്നെ പറയാം നമുക്ക് അല്ലേ.
1: അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കിയെടുത്ത് പറഞ്ഞാൽ മതി, സ്റ്റോറി സ്വയം അങ്ങ് ക്രിയേറ്റ് ചെയ്താൽ മതി ഇപ്പോ.
0: ആ, അങ്ങനെ ആയാലും മതി. അപ്പൊ ഒരു 30 seconds അതിന് അങ്ങനെ ചെയ്താൽ അത് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഒരു ഹൊറർ സ്റ്റോറി,
1: ഒരു ഹൊറർ സ്റ്റോറി 30 seconds ഞങ്ങൾ തരാം. സ്റ്റോറി അത് ബ്രീഫ് ആയിരിക്കണം, ഈ 30 seconds പക്ഷെ എല്ലാ ഇതും ഉൾക്കൊള്ളണം. ഓക്കെ, റെഡിയാണോ? ഒരു സ്റ്റോറി പറയാലോ. ഒരു ഹൊറർ സ്റ്റോറി പറഞ്ഞോളൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
2: സ്റ്റോറി എന്ന് പറഞ്ഞാല് വളരെ വളരെ വേദനിപ്പിക്കുന്ന, ഒരു പേടിപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. സിനിമയുടെ പേര് ഇപ്പൊ ലിസ, ലിസ എന്ന് പറഞ്ഞ സിനിമ. വളരെ പ്രേതങ്ങൾ വരുന്ന പോലത്തെ ഒരു പേടിയാണ്. ചെറുപ്പകാലങ്ങളിൽ നമ്മൾ ആ സിനിമ കാണുമ്പോൾ വളരെ പ്രയാസത്തിലാണ് വീട്ടിലേക്ക് വരുന്നതും, രാത്രി ഉറക്കം നമ്മൾ സ്വപ്നം കാണുന്നതും ലിസ വരുന്ന ഒരു സീനാണ്. പ്രേതബാധ പോലത്തെ ഒരു സംഭവം, പക്ഷെ അത് വളരെയധികം
1: പറഞ്ഞോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവല് മനസ്സിലായില്ല ജോഷിക്ക്. ഞാൻ ജോഷി സ്വയം ക്രിയേറ്റ് ചെയ്യാം, സ്വയം ഉണ്ടാക്കിയ ഒരു കഥ ഞങ്ങളോട് പറയാനാണ് ഞങ്ങൾ പറഞ്ഞത്. ഈ ഒരു സിനിമാ കഥ ഇട്ട് കളഞ്ഞോ, കുഴപ്പമില്ല. ഒരു പ്രേത കഥ അല്ലെങ്കിൽ ഹൊറർ മൂവി. ഇപ്പൊ നമ്മളിപ്പോ ഓരോ സിനിമ, ഇപ്പൊ കോൺജറിംഗ് എന്നാണ് ഇംഗ്ലീഷ് മൂവി, കോൺജറിംഗ് അങ്ങനെ പല പല ടൈപ്പ് മൂവീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് നമ്മൾ വിട്ട് കളഞ്ഞു, അത് വേണ്ട. പക്ഷെ നമ്മളായിട്ട് സ്വയം ഒരു കഥ, സ്റ്റോറി ഉണ്ടാക്കിയെടുക്കണം ഒരു 30 seconds അതായിരുന്നു പറഞ്ഞത്. പക്ഷെ സ്റ്റോറി ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ജോഷി തൽക്കാലം അങ്ങ് മാറിപ്പോയി, വ്യതിചലിച്ചു.
2: ഞാൻ പക്ഷെ എനിക്ക് അങ്ങനത്തെ സിസ്റ്റത്തില് വളരെ ഫെയിലിയറാണ്.
1: അതാണ് അല്ലെ പറ്റിപ്പോയത്. കുഴപ്പമെങ്കിലും നമ്മളുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചാല് വളരെ സന്തോഷം കേട്ടോ. ഓക്കെ ജോഷി, താങ്ക്സ്.
0: ഓക്കെ, താങ്ക് യു,
2: ബൈ ബൈ.
1: സമയം ദാ 7:06 ആയിട്ടുണ്ട്. ദിസ് ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ നേരമാണ് 7:25 ന്യൂസ് ടൈമാണ്. അതിന് മുൻപ് അതാ വേഗം വേഗം വന്നോളൂ. താൻ ഞങ്ങൾ ഒരു സബ്ജക്ട് തന്നിരുന്നില്ല, ഒരു ടോപ്പിക് നിങ്ങൾക്ക് തന്നിരുന്നു. അതായത് ആ ടോപ്പിക് 30 seconds നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ
0: ഓക്കെ, അപ്പോ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242810.
1: നമുക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്ക് പോകാം.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: യെസ്, ദാ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 7 മണിന് 16 മിനിറ്റ് 43 സെക്കൻഡും ആയിട്ടുണ്ട്. ഓൺ ദി ഗോ ഡ്രൈവ് ടു മ്യൂസിക് ആണ്
2: തീർച്ചയായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹൊറർ സ്റ്റോറീസിനെ കുറിച്ചിട്ടുള്ള വളരെ വൈബായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ. ഇന്ന് ഡ്രാക്കുള ഡേ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലുള്ള പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണ്, സിനിമകളായിട്ട് അത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഹൊറർ സിനിമകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ

0: ഇതിനിടയിൽ നിന്നൊരു ഗെയിമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. 30 seconds നമ്മൾ തന്നിട്ട് ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയും. അങ്ങനെയാണെങ്കിൽ ആ 30 seconds ആ ടോപ്പിക്കിനെ കുറിച്ച് നോൺ സ്റ്റോപ്പ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളത്. നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, ആരാണ് നോക്കാം.
1: ഹലോ,
2: ഹലോ,
1: ഇതാരാണ്?
0: ശബരിനാഥാണോ
1: ഇവിടുന്ന് വിളിക്കുന്നേ? എന്താ ചെയ്യുന്ന ശബരിനാഥ്? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ആറിലാണ്. അപ്പൊ ശബരിനാഥ്, നമുക്ക് ഒരുപാട് സമയമില്ല. 30 seconds ആണ്, 30 seconds ആണ് ഞങ്ങളുടെ സമയം. ഇപ്പൊ ഒരു വിഷയം പറയും, അതിനെ കുറിച്ച് 30 seconds ശബരി ആൻസർ ചെയ്യണം, ശബരിക്കുട്ടൻ ആൻസർ ചെയ്യണം കേട്ടോ. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ അടുത്ത്? ഉണ്ടല്ലേ, അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ട് ഈ 30 seconds ചട്ടപ്പെടാന്ന് പറഞ്ഞ മോൻ ഉത്തരം പറയണം കേട്ടോ. നമ്മുടെ സ്പീഡാണ് ഇതിൽ വേണ്ടത്, സ്പീഡും കഥ പറയാനുള്ള ഒരു കഴിവും കേട്ടോ. ഓക്കെ, അപ്പൊ തുടങ്ങാം. ദൃശ്യ വിഷയം കൊടുത്തു.
0: ഓക്കെ, ഞാനൊരു ടോപ്പിക്ക് തരാം, അപ്പോ അത് ആലോചിച്ച് 30 seconds കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതാണ് ടോപ്പിക് എന്ന് പറയുന്നത്. ശബരി സിനിമ കാണാറുണ്ടോ മോൻ? സിനിമ കണ്ട് പേടിച്ച ഒരു സംഭവം, ഏത് സിനിമ കണ്ടാണ് പേടിച്ചത്, എന്തുകൊണ്ടാണ് പേടിച്ചത് എന്നുള്ളൊരു കാര്യം ആ ഒരു 30 seconds പറയാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്ത് നോക്കേ.
1: ശബരി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറഞ്ഞോ.
2: കുട്ടിയുടെ പ്രേതം പിടിക്കാൻ വന്നപ്പോ പേടിച്ചു.
0: അതാണ് പേടിപ്പിച്ചതല്ലേ. ഇനി ഇനി ഉണ്ടോ? പറഞ്ഞോളൂ, 30 seconds
1: ബാക്കിയുണ്ട്. ഏഴ് സെക്കൻഡ്.
2: സോംബിയുടെ സിനിമയില് സോംബി വന്നിട്ട് ഒരു കുട്ടീനെ പിടിച്ചോണ്ട് പോകുന്നു.
0: കുട്ടികളെ പിടിച്ചോണ്ട് പോകുന്ന കാണുമ്പോഴാണല്ലോ കുറച്ചുകൂടെ പേടി കൂടുതൽ തോന്നുന്നത്.
1: നമ്മുടെ സമയം കഴിഞ്ഞപ്പോ പിന്നെ പറഞ്ഞു പറഞ്ഞു എന്നാലും കേട്ടിരിക്കാൻ രസമുണ്ട്. പറഞ്ഞു, നമ്മുടെ സമയം കഴിഞ്ഞു. രണ്ടെണ്ണം കൃത്യസമയത്ത് രണ്ടെണ്ണം ശബരിക്കുട്ടം പറഞ്ഞു കേട്ടോ.
0: ശബരി, ഈ സിനിമയൊക്കെ കാണുമ്പോ അച്ഛനും അമ്മ ഉണ്ടാവോ കൂടെ, അടുത്തിരിക്കോ അതോ ഒറ്റയ്ക്ക് ഇരുന്നാണോ കാണുന്നത്? ഉണ്ടാവും. അപ്പോ അവരൊക്കെ ഒളിച്ചിരുന്നാണോ കാണുന്നേ? അതായത് ഫുള്ള് അവരുടെ സപ്പോർട്ടിൽ ഇങ്ങനെ നടക്കിരുന്ന് അടിപൊളിയായിട്ടിരുന്ന് കാണോ, നെഞ്ചും വരച്ചിരുന്ന് കാണോ ഈ സിനിമയൊക്കെ? അച്ഛൻ കൂടി ഇരിക്കും അല്ലേ? ആ അത് കൊള്ളാം. പേടിച്ച് കരയാറുണ്ടോ രാത്രിയൊക്കെ ഇത് കണ്ടിട്ട്? അനീത അറിയോ അല്ലേ?
1: അപ്പൊ ചേട്ടൻകുട്ടി കരയില്ല അല്ലേ? പേടിയില്ല, പേടിയില്ല അല്ലേ? ഓഹം, മിടുക്കനാണല്ലേ. അപ്പൊ നാളെ ഇതുപോലെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരു അവസരം വന്ന ശബരി അഭിനയിക്കൂ. ഓഹോ, അടിപൊളി. ഒന്ന് അഭിനയിച്ച ഒരു ചെറിയൊരു റോളൊന്ന് അഭിനയിച്ചെന്ന് കേട്ടോട്ടെ. എന്തെങ്കിലും സബ്ജക്ട് പറഞ്ഞ അഭിനയിക്കൂ.
0: സാരമില്ല കേട്ടോ, ഇനി ഇനി ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ പഠിച്ചിട്ട് വിളിക്കണേ. നല്ലൊരു വോയിസ്, ആരുടെങ്കിലും ഒക്കെ വോയിസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ പഠിച്ചിട്ട് വിളിക്കണം കേട്ടോ, എന്നിട്ട് കേൾപ്പിക്കണേ.
1: എന്തായാലും ശബരി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ, പേടിപ്പിച്ച രണ്ട് കാര്യങ്ങൾ,
0: രണ്ട് സിനിമകളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. കൊച്ചുകുട്ടികളായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈസി ടോപ്പിക്സ് ഒക്കെ കൊടുത്ത് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും. പക്ഷെ എന്നാലും അവൻ പറ്റുന്ന പോലെ നന്നായിട്ട് സംസാരിച്ചു. അപ്പോ നമ്മള് ഇങ്ങനെ ഹൊറർ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുവാണ്.
1: ഞാൻ ദൃശ്യക്കിട്ടൊരു പണി തരാൻ പോണ്. ദൃശ്യ, ഞാൻ തരട്ടെ.
0: എന്താണ് വരാത്തത്? വരാത്തത് ഞാൻ ആലോചിച്ചിരിക്കുന്നു.
1: ദൃശ്യ, എന്താണ് ദൃശ്യനെ പേടിപ്പെടുത്തിയ ആ ഒരു അനുഭവം ഒന്ന് 30 seconds
0: ഞാനൊന്ന് ശ്രമിക്കാം.
1: ഒന്ന് ശ്രമിച്ചു നോക്കൂ.
0: ഓക്കെ,
1: ദൃശ്യ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
0: ഞാനൊരു +2 സമയത്ത് പഠിക്കുന്ന ആ ഒരു സമയം വരെ എനിക്ക് പേടി അത്ര വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ എപ്പോഴും ഹൊറർ സിനിമകളും അല്ലെങ്കിൽ ഹൊറർ സീൻസ് മൂവീസ് ഇതൊക്കെ കാണുന്ന ഒരാളായിരുന്നു. പക്ഷെ ആ ഒരു +2 വെക്കേഷനാണ് എന്റെ ഒരു ഫ്രണ്ട് എന്റെ അടുത്ത് ഒരു ദിവസം സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഒരു രാത്രി ഒരു 10 ഒരു സമയമാണ്, അപ്പൊ ലൈറ്റ്സ് ഒക്കെ ഓഫാണ്, എല്ലാവരും കിടന്നുറങ്ങി. ഞാനിപ്പോ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനിടയ്ക്ക് ചാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഈ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞു, നിനക്കറിയാവോ, പേടിക്കുന്ന ഒരു കാര്യമുണ്ട്, ശരിക്കും നമ്മളൊന്നും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഗൂസ് ബംസ് വരുമല്ലോ, ഒരു കാരണമില്ലാതെ നമുക്ക് ഗൂസ് ബംസ് വരുന്നുണ്ടായിരുന്നു. ഞാൻ ആ ഉണ്ട് അങ്ങനെ വരാറുണ്ട് പറഞ്ഞു. ആ ഗൂസ് ബംസ് വരുന്നത് ആത്മാക്കളെ നമ്മളെ വന്ന് തൊടുമ്പോഴാണ് എന്ന് പറഞ്ഞു. അന്ന് ആ ഒരു മൊമെന്റിന് ശേഷം ഞാൻ പറഞ്ഞു, പിന്നെ എന്ന് വെച്ചപ്പോൾ ശരിക്കും അങ്ങനെയാണ്, അത് അറിയാത്തതുകൊണ്ടാണ്. ആത്മാക്കളെ നമ്മളെ വന്ന് തൊടുമ്പോൾ, നമ്മളെ ഇഷ്ടപ്പെട്ട് അവര് തൊടാൻ ആഗ്രഹിച്ച് വന്ന് തൊടുമ്പോഴാണ് നമുക്ക് അറിയാതെ ഗൂസ് ബംസ് വരുന്നതെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് കിട്ടിയ പേടിയാണ്, അന്ന് തൊട്ട് ആ പേടി ഇങ്ങനെ കൂടി കൂടി കൂടി. എനിക്ക് പിന്നെ സിനിമകളൊന്നും കാണാൻ പറ്റാറില്ല, ഞാൻ എന്ത് കണ്ടാലും രാത്രി ഇങ്ങനെ ഇതിനെ ആലോചിച്ചിരുന്നിട്ട് എന്റെ പേടി ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ ഞാൻ ഹൊറർ സിനിമകൾ കാണാൻ നിർത്തി.
1: ഓക്കെ.

0: എന്തായാലും പറഞ്ഞു വന്നത് 67 സെക്കൻഡ്സിനുള്ളിലാണ് പറഞ്ഞത്, 30 സെക്കൻഡ്സ് ഒക്കെ പറഞ്ഞിട്ട്. പക്ഷെ എങ്കിലും
1: സെക്കൻഡ്സ് കഴിഞ്ഞല്ലേ,
0: ഇപ്പോഴേ കഴിഞ്ഞു. ഞാനത് കഥ ആയതുകൊണ്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നു,
1: പോയി എന്നുള്ളതാണ്.
0: 67 സെക്കൻഡ്സ് ആണ് എടുത്തത്.
1: സാരമില്ല,
0: 30 സെക്കൻഡ്സ് അല്ലെ പറയേണ്ട, രസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ്
1: എന്താണ് പോയി എന്നാണ് അതിലിങ്ങനെ മയങ്ങിയിരുന്നു പോയി.
0: അതുകൊണ്ടാണ് ഹൊറർ സിനിമകൾ പേടിയെന്ന് നേരത്തെ എന്നോട് പറഞ്ഞത്.
1: തീർച്ചയായിട്ടും ഇപ്പൊ എനിക്ക് പേടി വരാനുള്ള കാരണം, എങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഒരു 30 സെക്കൻഡ്സിനുള്ളില് മാക്സിമം ഹൊറർ സിനിമകളുടെ പേര് പറയാമോ?
0: യെസ്, ഞാൻ പറയാം. സിന്നേഴ്സ്, ഓക്കെ, ഇംഗ്ലീഷ് മൂവീസ് ആണ്. സിന്നേഴ്സ്, ഇറ്റ്, ദ വിച്ച്, ദ ബ്രൈബ്, ദ ബ്രൈഡ്, അതുപോലെ തന്നെ മിസറി, ദ വുമൺ ഇൻ ദ യാർഡ്, ഡു നോട്ട് എന്റർ. പിന്നെ ഇവരെ മനസ്സിലേക്ക് വേറെ വരുന്നില്ല കേട്ടോ, പിന്നെ കോൺജറിംഗ്, അതൊക്കെയാണ്. കോൺജറിംഗ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഒട്ടും ഇത് വരുന്ന സിനിമ.
1: മലയാളം ഒന്നും കാണാറില്ലേ?
0: മലയാളം ലിസ, ലിസ, വീണ്ടും ലിസ, പച്ചവെളിച്ചം, നീലവെളിച്ചം, ഇതൊക്കെയാണ് മലയാള സിനിമയിലേക്ക് പോകുന്നത്. പിന്നെ കാഞ്ചന.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, 30 സെക്കൻഡ്സ്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഗെയിം ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ 30 സെക്കൻഡ്സിനുള്ളിൽ ഒരു ടോപ്പിക് തന്നാൽ ചടപ്പടെ ഇന്ന് ആൻസർ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നമ്മളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ് 0484284210 1. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.
0: ഡിഎസ് 7:25 വാർത്തകൾ കേൾക്കാം. 7:35 ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തും.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി VD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1st ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. സർക്കാരിന്റെ വിവിധ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ എഴുതിയ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. രാജ്യം അമൃതകാലത്തിലൂടെ മുന്നോട്ട് കുതിക്കുമ്പോൾ രാജ്യത്ത് ഉടനീളമുള്ള ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും യുവാക്കൾക്കും കർഷകർക്കും, സർക്കാർ പദ്ധതികൾ എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്ന് ഉപരാഷ്ട്രപതി തന്റെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്.

0: ലഭ്യത. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ US, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്തു. ഭീകരവാദമെന്ന പൊതുഭീഷണിയെ സംയുക്തമായി ചെറുക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി.
1: As democratic nations, we also devoted attention to countering the common threat of terrorism. There must be zero tolerance for terrorism, and nations subject to terrorist attacks have the right to defend themselves. A free and open Indo-Pacific has many dimensions and facets. Our meeting today took stock of the progress in many of them while encouraging exploration in others. In the coming days, the Indo-Pacific will become even more important to the world.
0: പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം ഉറപ്പാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ അറിയിച്ചു. സമുദ്രപാതകളിലെ തടസ്സങ്ങൾ ആഗോള ഇന്ധന ഭക്ഷ്യ സുരക്ഷയെ ബാധിക്കുമെന്ന് വിലയിരുത്തിയ യോഗം വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും നിയമവിരുദ്ധമായ ടോൾ പിരിവിനെയും അപലപിച്ചു. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയും അമേരിക്കയും ഇന്ന് സുപ്രധാന ഉഭയകക്ഷി കരാറിൽ ഒപ്പുവച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ചരിത്രപ്രധാനമായ കരാർ കൈമാറി. വിതരണ ശൃംഖലകളെ കൂടുതൽ സുരക്ഷിതമാക്കാനും ധനസഹായം ലഭ്യമാക്കുന്നതിൽ ഇരു രാജ്യങ്ങൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാനും ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഫലപ്രദമായ മാനേജ്മെന്റിനും ഇത് സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി BD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം കേരള ഹൌസിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതി സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ പ്രശ്നങ്ങളെക്കുറിച്ചും മുൻഗണനകളെക്കുറിച്ചും പ്രധാനമന്ത്രിയോടും ധനമന്ത്രിയോടും സംസാരിച്ചതായും ശ്രീ BD സതീശൻ പറഞ്ഞു.
2: കേരളം വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന കാലമാണ്. നമ്മുടെ സ്വപ്ന പദ്ധതികൾക്ക് എല്ലാ സഹായവും വേണം എന്ന് അഭ്യർത്ഥിച്ചു. പ്രോജക്ടുകളുടെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാരിലെ വിവിധ വകുപ്പുകൾക്കായി സമർപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകമായ സഹായം അത്തരം പദ്ധതികൾക്ക് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവിധ വകുപ്പുകളിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടാനുള്ള തുക, കേന്ദ്ര പദ്ധതികളുടെ ഷെയർ, അതിന്റെ നിയമപരമായ സാമ്പത്തികമായ തടസ്സങ്ങൾ നീക്കി പരമാവധി തുക വാങ്ങിച്ചെടുത്ത് കേരളത്തിലെ ഒരു പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാനുള്ള ഈ ഗവൺമെന്റിന്റെ ശ്രമവുമായി മുന്നോട്ടു.
0: 2017 തണ്ണീർത്തട നിയമങ്ങൾ പ്രകാരം തണ്ണീർത്തടങ്ങളുടെ നിർവചനത്തിന്റെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വാദം കേട്ടത്. 2017 നിയമങ്ങൾ തണ്ണീർത്തടങ്ങൾക്ക് ലഭ്യമായ സംരക്ഷണത്തെ ദുർബലപ്പെടുത്തിയതായി ഹർജിയിൽ പരാമർശിക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നുഴഞ്ഞുകയറ്റവും അനധികൃത കുടിയേറ്റവും രാജ്യത്തുണ്ടാക്കുന്ന വെല്ലുവിളികളെയും ജനസംഖ്യാപരമായ മാറ്റങ്ങളെയും പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെയാണ് ഇതിനായി നിയോഗിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സമിതിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കും. ദേശീയ സുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യത്തെ പരമ്പരാഗത ആരോഗ്യശീലമായ യോഗയെ ആഗോള കായിക ഇനമായി ഉയർത്തുന്ന സുപ്രധാന ചുവടുവയ്പ്പാണ് അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന ആദ്യ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ലോകമെമ്പാടും ശാരീരികക്ഷമത, മാനസികാരോഗ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മാധ്യമമായി യോഗ മാറിയിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
4: യോഗ ഹമാരെ ദേശ് കേ സംസ്കൃതി ഭീ ഹൈ, ഹമാരി ജീവൻ ശൈലി ഭീ ഹൈ. ആജ് സേ സദിയോ പെഹ്ലെ യോഗ ഭാരത് സേ നിക്കൽ കേ സാരേ ദുനിയാ മേ ഗയാ ഹൈ. ഫിർ സേ യോഗാസന കീ ഫസ്റ്റ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കർക്കേ ഉസ്കോ പുനഃ ഭാരത് മേ ഏക് ബഡാ കാര്യക്രമ കേ രൂപ മേ ആയോജിത് കരേംഗേ. ഭാരത് മേ കോമൺവെൽത്ത് കാ ജബ് ആയോജൻ കരാ ജായേഗാ തബ് ഉസ്മേ സ്വദേശീ ഗെയിംസ് യാ തോ ഭാരതീയ സ്പോർട്സ് കേ രൂപ മേ യോഗാസന കോ ഭീ സ്ഥാൻ ദിയാ ജായേഗാ.
0: ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ അതിർത്തി രക്ഷാസേന നടത്തിയ മികച്ച പ്രവർത്തനങ്ങളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രശംസിച്ചു.

0: രാജസ്ഥാനിലെ ബീക്കാനീർ സാഞ്ചു പോസ്റ്റിൽ BSFന്റെ പ്രഹരി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കാക്കുന്നതിനൊപ്പം അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ BSFന് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അതിർത്തി ഔട്ട്പോസ്റ്റുകളിൽ പുതുതായി നിർമ്മിച്ച 14 വനിതാ ബാരക്കുകളുടെ വെർച്വൽ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചു. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ സുഗമവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനങ്ങളുടെ ആവശ്യകത മന്ത്രി ചൂണ്ടിക്കാട്ടി. കൃത്യസമയത്തുള്ള ഇടപാടുകൾ ഉറപ്പാക്കുന്നതിനും പേയ്മെന്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുന്നതിനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകുന്നതിനും CBSEയെ സഹായിക്കണമെന്ന് അദ്ദേഹം ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയായി June 1 എത്തുന്ന കാലവർഷം ഇത്തവണ May 26 ആരംഭിക്കുമെന്നാണ് നേരത്തെ പ്രവചിച്ചിരുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ധരംശാലയിൽ തുടക്കമായി. 1 ക്വാളിഫയറിൽ ടോസ് നേടിയ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ബാറ്റിംഗിന് അയച്ചു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. May 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ PV സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇന്തോനേഷ്യൻ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് സിന്ധു ടൂർണമെന്റിന്റെ രണ്ടാം റൌണ്ടിൽ കടന്നത്. പുരുഷ ഡബിൾസിൽ അമേരിക്കൻ ജോഡികളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ സഖ്യം രണ്ടാം റൌണ്ടിൽ സ്ഥാനം ഉറപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇൻഡോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് കോഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി BD സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിന്റെ 1 ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

0: സമയം താ 7:39:52 കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പൊ നമ്മൾ ഭയപ്പെടുത്തിയ കുറെ സിനിമകളുടെ കാര്യം അനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞ ഉദാഹരണം കോൾസ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കോൾ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ നമ്മൾ കോൾ എടുക്കുന്നില്ല അല്ലേ?
1: അതെ. അപ്പൊ അതുകൊണ്ട് ഭയപ്പെടുത്തിയ സിനിമകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോഴാണ് ഇന്ന് രാവിലെ തൊട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഭയത്തോടെ നോക്കി കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ പോകുന്നത്. ഒരു ഏകദേശം ഒരു 3-4 മണിക്കൂർ മുന്നേ ആ ഭയത്തിനുള്ള ഒരു ആൻസർ അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. പറഞ്ഞു വരുന്നത് നമ്മുടെ +2 റിസൾട്ടിനെ കുറിച്ചിട്ടാണ് ഇന്നായിരുന്നു റിസൾട്ട് വന്നത് കേട്ടോ.
0: അപ്പോ 77.9%
1: ആണ് നമ്മുടെ വിജയ ശതമാനം എന്ന് പറയുന്നത്. ഇവിടുത്തെ നമ്മുടെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആണ് വിജയ ശതമാനം എന്നതാണ്, 77.97%. നേരിയൊരു വർധനയാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യം തന്നെയാണ്. അപ്പോ +2 റിസൾട്ട് വന്ന്
0: ഒരുപാട് പേർക്ക് സന്തോഷം, കൂടുതൽ A+ കിട്ടി, അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ സന്തോഷത്തോടെ. തോറ്റ കുട്ടികൾ അതിനിടയിലുണ്ട്, അവരെയും മറക്കണ്ട.
1: അത് മാത്രല്ല, ഞാൻ ഈ +2 റിസൾട്ടിന്റെ +2 മാത്രമല്ല 10th റിസൾട്ടിന്റെ ഒക്കെ സമയത്ത് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, നമ്മളുടെ കുട്ടികളെക്കാൾ മാർക്കുണ്ടോ അടുത്ത കുട്ടിക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെക്കാൾ കുറവാണോ അടുത്ത കുട്ടിക്ക് എന്നറിയാനുള്ള ഒരു വിഭാഗം പാരന്റ്സിന്റെ ഒരു വല്ലാത്ത ഒരു വ്യഗ്രതയും, അതുപോലെ തന്നെ മറ്റുള്ളവർ, ഇപ്പം അയൽക്കാരാവട്ടെ, ചില ആന്റിമാരാവട്ടെ, ചില അങ്കിൾമാരാവട്ടെ, കറക്റ്റ് അത്രയും വർഷങ്ങളോളം ആ കുട്ടിയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല, കറക്റ്റ് റിസൾട്ട് വന്നു എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ ഫോൺ വരും. ദിവസം അന്ന് വീട്ടിലെ ഫോൺ വിളിയുടെ ബഹളമായിരിക്കും. കാരണം അതുവരെ ഒരു പരിചയമില്ല, വഴി വെച്ച് കണ്ടാൽ പോലും ചിരിക്കാത്ത അമ്മാവന്മാരൊക്കെ റിസൾട്ട് വരുന്ന അന്ന് വന്നിട്ട് ഇങ്ങനോട്ട് മാർക്ക് അതറിയാൻ വേണ്ടി വിളിക്കുന്നത്. വളരെ കാര്യമായിട്ട് 1, 2, 4 മിസ്ഡ് കോളൊക്കെ ഫോണിൽ കാണുമ്പോഴാണ് നമ്മൾ ഓക്കെ ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ലേ എന്ന് അറിയുന്നത്. അപ്പോഴാണ്
0: തീർച്ചയായിട്ടും
1: എനിക്ക് എന്റെ റിസൾട്ട് ഒക്കെ വന്ന സമയത്ത് ഇതുപോലെ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളോട് ചോദിക്കാനായിട്ട്. പക്ഷെ അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ. കാരണം അന്നൊക്കെ ആളുകൾ ഇതൊരു വലിയ സംഭീകര സംഭവമായിട്ടാണ് കണ്ടോണ്ടിരുന്നത്. ഓക്കെ 10th റിസൾട്ടാണ് ഭാവി തീരുമാനിക്കുന്നതെന്ന് പറയുമായിരുന്നു, +2 റിസൾട്ടാണ് ഭാവി തീരുമാനിക്കുന്നത് എന്ന് പറയുമായിരുന്നു. ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളെയൊക്കെ ആയിരുന്നു അന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു ആളുകൾ കുറച്ചും കൂടി ഒരു വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ആ ഒരു അറിവും നേടിയതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളിൽ നിന്നൊക്കെ ഇതൊന്നും അല്ല എന്ന് ആളുകൾക്ക് റിയലൈസ് ചെയ്തിട്ടുണ്ട്.
0: ലൈഫ് ഇതല്ല, ഒരുപാട് മുന്നോട്ട് ലൈഫ് പോകാനുണ്ട്.
1: തീർച്ചയായിട്ടും ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മാറ്റം വിസിബിൾ ആണെങ്കിൽ പോലും ഇപ്പോഴും ഈ കലാപരിപാടികൾ തുടരുന്ന പാരന്റ്സും തുടരുന്ന
0: നിമിഷം പോലും,
1: അതെ അതെ, ഇപ്പോഴും ആളുകൾ അങ്ങനെ
0: പലരുടെയും മനസ്സിന് എന്താ പറയാ അലോസരപ്പെടുത്തുന്ന ചോദ്യമായിരിക്കും ഇത്.
1: അല്ല, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് വിജയിക്കുന്ന കുട്ടികൾക്ക് ഇത് പറയാനുള്ളൊരു ആയിരിക്കും, ഓക്കെ ഇങ്ങനെയുണ്ട് അവരുടെ റിസൾട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്ര മാർക്കുണ്ട് എന്ന് പറയാൻ അവർക്ക് ഒരു അഭിമാനമായിരിക്കും.
0: പക്ഷേ തോറ്റ കുട്ടികൾ എന്ത് ചെയ്യും, അവരും മനസ്സുകൊണ്ട് ആലോചിക്കുന്നുണ്ടാവും. ഇപ്പൊ എത്രയോ എത്രയോ പ്രശ്നങ്ങൾ തോറ്റ കുട്ടികളോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്, ഇനിയും സമയമുണ്ട്. സേവ് പരീക്ഷക്ക് കിടക്കുമല്ലേ, സേവ് പരീക്ഷ ജൂൺ 29
1: പഠിച്ച് സേവ് പരീക്ഷ നിങ്ങൾ എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഭാവി ഇതാ ഇങ്ങനെ വിഷാ

0: ഫലമായിട്ട് കിടക്കുകയാണ്.
1: അപ്പൊ നിങ്ങൾ
0: ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്.
1: നിങ്ങൾ ഒരിക്കലും വിഷമിക്കരുത്. മാതാപിതാക്കളോട് പറയാനുള്ള നിങ്ങൾ മക്കളെ വഴക്ക് പറയാതെ തന്നെ അവരെ മുന്നോട്ട് ചേർത്ത് പിടിക്കുക.
0: ഒരു അവസാനം അല്ല എന്നുള്ള റിയലൈസേഷൻ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഈ ഒരു സമയത്ത് കുട്ടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനോ അല്ലെങ്കിൽ മൂന്നോ നാലോ സബ്ജക്റ്റിനോ ഒക്കെ ഫെയിലായി പോകുന്നതൊക്കെ ഇതൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നല്ല മാർക്ക് വാങ്ങിച്ച കുട്ടികൾ ഭാവിയിൽ അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ് അവരുടെ ലൈഫും അവരുടെ ഫ്യൂച്ചറും ഇരിക്കുന്നത്. നമ്മളെപ്പോഴും വലിയ വലിയ കാര്യങ്ങളിൽ അനാവശ്യമായ സന്തോഷങ്ങളും അനാവശ്യമായ അഹങ്കാരങ്ങളും മാറ്റിവെച്ചിട്ട് സമാധാനപരമായിട്ട് മറ്റു കുട്ടികളെയും കൂടി ഈക്വൽ ആയിട്ട് നോക്കി കാണാനുള്ള ഒരു മനഃശക്തി അവർക്ക് കൊടുക്കുക. അതുപോലെ ഒപ്പം തന്നെ നമുക്കും ആ ഒരു ഇതുണ്ടാവണം.
1: എന്റെ കുട്ടി ഇത്ര മാർക്കുണ്ട്, ഫുൾ എ പ്ലസ് ഉണ്ട്, ഇത്ര അധികം മാർക്ക് ഉണ്ട്, അവിടുത്തെ തൊട്ടപ്പുറത്തെ അയൽവക്കത്തെ കുട്ടിക്ക് നമ്മുടെ നെയ്ബറിന് ഇത് ഇത്ര മാർക്കുള്ളോ, അങ്ങനെ സന്തോഷിക്കുന്നവരുണ്ടാകും. ചിലപ്പോൾ അവർ പറയുക അവരുടെ കുട്ടി എല്ലാ മാർക്കുണ്ട്, ഇവിടുത്തെ കുട്ടിക്ക് എന്താ മാർക്കില്ലാത്ത, അങ്ങനെ ഒരു കമ്പാരിസന്റെ ആവശ്യം
0: തീർച്ചയായിട്ടും അത് വേണ്ടാത്തതാണ്. അത് മാറ്റിവെക്കുക. പ്രത്യേകിച്ച് ഇനിയുള്ള കാലങ്ങളിലെങ്കിലും അത് മാറ്റിവെക്കുക. കാരണം കുട്ടികളുടെ ഒരു മാനസികാരോഗ്യം കൂടി
1: പരീക്ഷ മാത്രമല്ല നമ്മുടെ ലൈഫ്. നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ രാജ്യം വികസിക്കുന്നു, ലോകം വികസിക്കുന്നു, ശരി തന്നെ. അതോടൊപ്പം തന്നെ നമ്മുടെ ചിന്താഗതികളും വികസനമാണ്. അതായത് വികസനം എന്നൊരു പോസിറ്റീവ് ഒരു തോട്ട്സ് ആണ് കൊണ്ടുവരേണ്ടത് കുട്ടികൾക്ക്. ഇത് മാത്രമാണ് ലൈഫ്. കുട്ടികളെ അടിച്ചിരുത്തി ഫുൾ ടൈം ഇരുത്തി പഠിപ്പിക്കുന്ന മാതാപിതാക്കൾ നമ്മൾ കാണാറുണ്ട്. കുറച്ചു നേരം അവർ കളിക്കട്ടെ, അവർ എൻജോയ് ചെയ്യട്ടെ.
0: അത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് എവിടെയാണ് ഒരു വഴിത്തിരിവ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് ഇപ്പൊ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഫെയിലാവുന്ന കുട്ടികളായിക്കോട്ടെ, ഇപ്പൊ നല്ല മാർക്ക് ആവുന്ന കുട്ടികളായിക്കോട്ടെ, ഇവർക്കൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും അല്ലെ. പെട്ടെന്ന് ഒരു സക്സസ്ഫുൾ ആവുന്ന ഒരു ലൈഫിലേക്ക് മാറാനും, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാളും വിചാരിച്ചുകൊണ്ടിരുന്നതായിരിക്കില്ല ചിലപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ. പെട്ടെന്ന് നമ്മളുടെ ആ ഒരു നമ്മുടെ പാഷനൊക്കെ ഡിവീറ്റ് ചെയ്ത് പോകുന്ന ഒരു സമയം ഉണ്ടാവും. അപ്പോൾ അതാണ് ശരിക്കും നമ്മളുടെ ആ ഒരു കരിയറും ഇതൊക്കെ തീരുമാനിക്കുക എന്ന് പറയുന്നത്. അതിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്, നിങ്ങൾ ഇവിടെ തുടക്കമാണ്. അപ്പൊ ഇതൊന്നും ഫെയിലായി എന്ന് വെച്ചിട്ട് അത് ഒരിക്കലും ഒരു വിഷമിക്കേണ്ട കാര്യമില്ല.
1: മനഃശക്തി വീണ്ടും എടുക്കാൻ ശ്രമിക്കുക. മുന്നോട്ട് പോകാൻ
0: പിന്നെ ജയിച്ച കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും പ്രൗഡ് ആവേണ്ട കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടും ഇതെല്ലാം കൊണ്ട് തന്നെ നേടിയെടുത്തൊരു വിജയം തന്നെയാണ്. പക്ഷെ ഈ പ്ലസ് ടു ടെൻത്തിലെ മാർക്കിലൊക്കെ ഒത്തിരി നിങ്ങൾ ഭയങ്കര അമിതമായ സന്തോഷം കഴിഞ്ഞാൽ ലോകം കീഴടക്കി എന്നൊരു അഹങ്കാരം നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ആ എളിമയോടുകൂടിയും ആ വിജയം നേടിയെടുത്തതിന്റെ സന്തോഷത്തോടുകൂടിയും തന്നെ ഇനിയുള്ള ഫ്യൂച്ചർ നിങ്ങൾ ഫേസ് ചെയ്യണം.
1: അപ്പൊ വിജയിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ പേരിലും.
0: ഇനിയും ഈ ഒരു സക്സസ് കീപ്പ് ചെയ്ത് പോവാൻ നിങ്ങൾക്ക് പറ്റണം. ആ ഒരു വിൽ പവർ നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയരുത്. ഇനി ഫെയിലായ കുട്ടികളാണെങ്കിൽ ഇതൊരിക്കലും ഒരു സംഭവമല്ല,
1: നിന്റെ അവസാനമല്ല, ഇത് തുടക്കമാണ്, ഞങ്ങൾ വീണ്ടും പഠിച്ച് മുന്നേറും എന്നൊരു
0: ആ ഒരു വാശി നിങ്ങളുടെ ഉള്ളിൽ
1: ഉണ്ടാവുക. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തോറ്റു, ഇനി മറ്റൊരു ലൈഫില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തോറ്റ് തുന്നം പാടിയെന്നൊരു അവസ്ഥ മനസ്സിന് വരരുത്. പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും സാധ്യമാണ്. മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും സാധിക്കും എന്നൊരു സന്തോഷത്തോടെ, ഒരു ധൈര്യത്തോടെ നിങ്ങളും മുന്നോട്ട് പോകുക. മാതാപിതാക്കൾ അവർക്കൊപ്പം കൈപിടിച്ച് തന്നെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുക. അവരെ ഡെസ്പാക്കാതെ അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാതാപിതാക്കളും സഹോദരങ്ങളും കൂടെയുള്ളവരെല്ലാം
0: സമൂഹം, മാതാപിതാക്കളും സഹോദരങ്ങളും പിന്നെയും കൂടെ നിൽക്കുന്ന സമൂഹമാണ് കുട്ടികളെ കൂടുതലായിട്ട് ഈ ഒരു എവിടെ ചെന്നാലും. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഇവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ക്വസ്റ്റൻ ഇതാണ്, എങ്ങനെയാണ് മാർക്ക്, എത്ര പെർസെന്റേജ് ഉണ്ട്, ഇനി എന്താണ് ഭാവി പ്ലാൻ, ഇതൊന്നും ചോദിച്ച് കുട്ടികളെ കൂടുതൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. അവരുടെ ഭാവി അവർ തീരുമാനിച്ചോളും, അല്ലെങ്കിൽ അവരുടെ പേരൻസ് ഉണ്ട്, അവർക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ട്, അത് അവർ തമ്മിൽ തീരുമാനിച്ചത് അവർ തമ്മിൽ ഒരു തീരുമാനത്തിൽ എത്തിക്കുള്ളൂ.
1: കുട്ടികൾ നമ്മൾ ടെൻഷൻ എടുക്കാതിരിക്കുക, അവർ അങ്ങ്
0: റിലാക്സ് ചെയ്ത് പൊക്കോട്ടെ, തീർച്ചയായിട്ടും
1: മനസ്സുകൊണ്ട് അവർ റിലാക്സ് ചെയ്ത് പോകട്ടെ. ചീത്ത കൂട്ടുകെട്ടിൽ ഒരിക്കലും അകപ്പെടാതിരിക്കുക, അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്.
0: അതെ, നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് കുട്ടികളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള അനാവശ്യമായ മാർക്കും കാര്യങ്ങളൊക്കെ വേണ്ടത് തന്നെയാണ്, പക്ഷെ അനാവശ്യമായ കാര്യങ്ങൾ കൂടുതൽ പ്രഷർ
1: കൊടുക്കുക,
0: സ്ട്രെസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ റിസൾട്ട് വരുന്ന ഒരു മൊമെന്റിൽ ഈ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് മൂവ് ചെയ്യാണ്. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ഈ സമയം ആ 7 മണിയും 55 മിനിറ്റും 10 സെക്കൻഡും ആയിട്ടുണ്ട്. തൽക്കാലം ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നിന്ന് ഞങ്ങൾക്ക് വൈൻഡ് അപ്പ് ചെയ്ത് പോകാനുള്ള സമയമായിട്ടുണ്ട്.
1: നമ്മൾ ഇന്ന് ഹൊറർ സ്റ്റോറീസിനെ കുറിച്ച് പറഞ്ഞു, മാത്രമല്ല മറ്റൊരു ഹൊറർ കാര്യത്തിനെ കുറിച്ചും, അതായത് പ്ലസ് ടു റിസൾട്ട് വെയിറ്റ് ചെയ്തിരുന്ന കുട്ടികളോട് നമ്മൾ വളരെ സ്നേഹത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ മുതിർന്നവരോടും നമ്മൾ ഉപദേശമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇന്നത്തെ ദിവസം എല്ലാവരും ഹാപ്പി ആയിട്ട് ഇനിയുള്ള മൊമെന്റ് സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഈ റിസൾട്ട് വന്നതിൻ്റെ ഒന്നും തലയിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഫ്യൂച്ചർ കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് പ്ലാൻ ചെയ്യുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. ആൻഡ് ഇന്നിപ്പോ പ്രത്യേകിച്ച് ഇന്നലത്തെക്കാൾ മഴയൊക്കെ കുറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല കാലാവസ്ഥയും കൂടിയാണ്.
0: പ്രത്യേകിച്ച് മഴ ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു.
1: തീർച്ചയായിട്ടും നല്ലൊരു പെരുമഴയാണ് ഞാൻ വിചാരിച്ചത്.
0: അതെ,
1: കുറച്ചുനേരത്തെ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. അപ്പോ ഏതായാലും മഴയൊക്കെ ഒന്ന് മാറി ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു
0: സമയം. മഴയുണ്ടോ? ഈ മഴയൊന്നുമില്ല.
1: അതെ, അപ്പൊ മഴ മാറി നിൽക്കുന്നോണ്ട് നമുക്കൊരു പോയിന്റ് കൂടെ ഉണ്ട്. റിസൾട്ട് വന്നതിന്റെ സന്തോഷത്തിൽ നമുക്കൊന്ന് പുറത്തു പോയിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. ഒരു നൈറ്റ് ഡ്രൈവ് ഒക്കെ പാരന്റ്സിന്റെ കൂടെ കുട്ടികളെ കൂട്ടിയിട്ട് അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു മൂഡോടെയാണ്. അപ്പോ ഈ ഒരു നൈറ്റ് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് എൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇതാ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ട്
0: എന്ന മൂവിയിലെ ലാസ്റ്റ്
1: ട്രാക്ക് ആണ്.
0: തൽക്കാലം ടാറ്റ ബൈ ബൈ പറയാണ് നിങ്ങളുടെ സ്വന്തം ആർ ജെ റീന ആൻഡ്
1: ആർ ജെ ദൃശ്യ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 12 വർഷം. ഇന്തോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ധാതുക്കളുടെയും അപൂർവ മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, വിതരണം എന്നിവ ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും അമേരിക്കയും. സിബിഎസ്ഇ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 77.97% വിജയം, ഏറ്റവും ഉയർന്ന വിജയ ശതമാനം ഇടുക്കി ജില്ലയിൽ. കൊല്ലം ഉമയനല്ലൂരിൽ ദേശീയപാതയുടെ ഭാഗമായി പണികഴിപ്പിച്ച അണ്ടർപാസിലെ ഗതാഗത കുരുക്കിന് പരിഹാര നടപടികൾ ഉറപ്പാക്കാൻ വിഷ്ണുമോഹൻ എംഎൽഎയും ജില്ലാ കളക്ടർ ആനി ജൂല തോമസും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കേരളത്തിൽ കാലവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിന്റെ ഒന്നാം ക്വാളിഫയറിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.
1: News Rainbow.

0: Don't limit yourself. Listen to Career Connect. Career Connect.
1: ഹായ് ഹലോ, നമസ്കാരം. ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 കരിയർ കണക്ട് എന്ന പ്രോഗ്രാമാണ്. വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷിക്കുന്നവർക്കും അവരുടെ കരിയറിലേക്ക് വഴികാട്ടി എത്തിയിരുന്ന പരിപാടി കരിയർ കണക്റ്റുമായിട്ട് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ വി എസ് മിതയാണ്. അപ്പോൾ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അറിയാം, ഒപ്പം കുറച്ച് നല്ല പാട്ടുകൾ കൂടി കേൾക്കാം.

0: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 കരിയർ കണക്ട്.
1: ഇന്ത്യൻ റെയിൽവേയിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റുമാരുടെ ഒഴിവിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ആകെയുള്ള 11,127 ഒഴിവുകളിൽ 64 ഒഴിവ് തിരുവനന്തപുരം RRBയിലാണ്. ITI എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. 2026 July 1 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഏതെങ്കിലും ഒരു RRBയിലേക്ക് അപേക്ഷിക്കാനാവുകയുള്ളൂ. വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം 1/2026 എന്ന കാറ്റഗറി നമ്പറായി എല്ലാ RRBകളുടെയും വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം RRBയുടെ വെബ്സൈറ്റ് www.rrbtiruvananthapuram.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 14.

ഗുരുവായൂർ ദേവസ്വത്തിന്റെ കീഴിലുള്ള ശ്രീകൃഷ്ണ കോളേജിലും ദേവസ്വത്തിലും HST ഫിസിക്കൽ സയൻസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികകളിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. HST തസ്തികകളിലേക്ക് സ്ഥിര നിയമനവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തസ്തികകളിലേക്ക് ഡെപ്യൂട്ടേഷൻ നിയമനവുമാണ്. HST ഫിസിക്കൽ സയൻസിലേക്കുള്ള യോഗ്യത സർക്കാർ മാനദണ്ഡപ്രകാരം പ്രായം 20 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം. അപേക്ഷാ ഫോം 236 രൂപ അടച്ചാൽ ഗുരുവായൂർ ദേവസ്വം കാര്യാലയത്തിൽ നിന്ന് June 10 വൈകിട്ട് 5 മണി വരെ പ്രവൃത്തി സമയങ്ങളിൽ ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം June 17 വൈകിട്ട് 5 ദേവസ്വം ഓഫീസിൽ നൽകണം. വിശദാംശങ്ങൾക്ക് വേണ്ടി 0487-25-56-335 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കലിലേക്കുള്ള യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങളിൽ സമാന തസ്തികകളിൽ സേവനമനുഷ്ഠിക്കുന്ന ഹിന്ദു മതത്തിൽപ്പെട്ട യോഗ്യരായ ജീവനക്കാരായിരിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15. കൂടുതൽ വിവരങ്ങൾക്ക് 0487-25-56-335 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.

ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 കരിയർ കണക്ട്. കൊച്ചിൻ പോർട്ട് അതോറിറ്റിയിൽ പോർട്ട് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ ഓഫീസറുടെ 5 ഒഴിവിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. 3 വർഷത്തെ കരാർ നിയമനമാണ്. യോഗ്യതകൾ കേന്ദ്ര കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐ ടി മന്ത്രാലയം നൽകുന്ന GMDSS സർട്ടിഫിക്കറ്റും ഇംഗ്ലീഷ് ഹിന്ദി എന്നിവയിലുള്ള പരിജ്ഞാനവും 12 വർഷത്തെ സെയിലിംഗ് പരിചയവും ROC ആൻഡ് ARPA കോഴ്സും പാസ്സായിരിക്കണം. പ്രായം 50 വയസ്സിൽ കവിയരുതെന്നുള്ള നിബന്ധനയുണ്ട്. ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി June 12. വിശദ വിവരങ്ങൾക്ക് www.cochinpod.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: കേൾക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: അടിപൊളി കോലാഹലമായിരിക്കണം നൈന, ഇടിപൊളി സറന്നിട്ടിരിക്കണം നൈന. സ്വന്നാൽ വെട്ടത്ത് വീട് തിരുവാണിയൂര് കുറവൻമലയിലെ കുംഭനാട്, കുംഭനാട്ടിലെ നിന്ന് വന്താൻ തിരുമൈ സതങ്കം, അഗ്നിതീർത്ഥം, രാജയോഗം, രുദ്രമഹായോഗം, ഇപ്പിടിപ്പെട്ട ഗുണങ്ങളായിരിക്കും പരദേശി നാനപ്പ നൈനപ്പാ.

FM Kochi 107.5 കരിയർ കണക്ട്. പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രേഡ് ഫിനാൻസ് ഓഫീസ് MMGS 2 തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 100 ഒഴിവുകളാണുള്ളത്. ഹൈദരാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്കുള്ള സ്ഥിര നിയമനമാണെങ്കിലും ഇന്ത്യയിൽ എവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം എന്നുള്ള ഒരു ക്ലോസ് ഉണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും IIBF നിന്നുള്ള ഫോറക്സ് ഓപ്പറേഷൻ സർട്ടിഫിക്കേഷനും ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകളിലെ ട്രേഡ് ഫിനാൻസ് പ്രോസസ്സിംഗിൽ സൂപ്പർവൈസറി ഓഫീഷ്യൽ റോളിൽ 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവുമാണ് യോഗ്യതയായി പറഞ്ഞിരിക്കുന്നത്. പ്രായപരിധി 23 വയസ്സിനും 32 വയസ്സിനും ഇടയിലാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ അഭിമുഖം നടത്തിയാണ് തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷാ ഫീസ് 750 രൂപയാണ്. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും SBI.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 2 ആണ്.

വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 കരിയർ കണക്ട്. എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഷോർട്ട് സർവീസ് കമ്മീഷൻ വ്യവസ്ഥകൾ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പാണ്. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ്. ബിരുദമാണ് യോഗ്യത. NCC സ്പെഷ്യൽ എൻട്രി, ഗേറ്റ് സ്കോർ എൻട്രി എന്നിവയും ഇതോടൊപ്പം നടക്കും. 2027 ജൂലൈയിൽ കോഴ്സ് ആരംഭിക്കും. അപേക്ഷകർ അവിവാഹിതരായിരിക്കണമെന്നൊരു നിബന്ധനയുണ്ട്. പരിശീലന കാലത്ത് പ്രതിമാസം 56,100 രൂപ സ്റ്റൈവൻ്റായിട്ട് ലഭിക്കും. ഫ്ലൈയിങ് ബ്രാഞ്ചിലേക്ക് 2027 ജൂലൈ 1 20 വയസ്സിനും 24 വയസ്സിനും ഇടയിലും, ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് 2027 ജൂലൈ 1 20 വയസ്സിനും 26 വയസ്സിലും ഇടയിലും പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. May 20 മുതൽ അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് afcat.edcil.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 19 ആണ്.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 കരിയർ കണക്ട്. ഇന്ത്യൻ ആർമി ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അവിവാഹിതരായ പുരുഷന്മാർക്കാണ് അവസരം. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. വിവിധ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലായി 30 ഒഴിവുകളുണ്ട്. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ 2027 ജനുവരിയിൽ കോഴ്സ് ആരംഭിക്കും. പരിശീലന കാലത്ത് 56,400 രൂപയും പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് 17 മുതൽ 18 ലക്ഷം രൂപ വരെ വാർഷിക ശമ്പളത്തിൽ ലഫ്റ്റനൻറ്റ് റാങ്കിൽ നിയമനം ലഭിക്കും. സിവിൽ 6, കമ്പ്യൂട്ടർ സയൻസ് 6, ഇലക്ട്രിക്കൽ 2, ഇലക്ട്രോണിക്സ് 6, മെക്കാനിക്കൽ 6, കൂടാതെ മറ്റ് എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ 2 ഒഴിവുമുണ്ട്. ഇങ്ങനെയാണ് ഒഴിവുകളുടെ എണ്ണം. പ്രായം 20 വയസ്സിനും 27 വയസ്സിനും ഇടയിലായിരിക്കണം. ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. അവസാന തീയതി June 11. വിശദവിവരങ്ങൾക്ക് www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുകൂടാതെ ഇന്ത്യൻ ആർമിയിലെ 56-ാമത് 10+2 ടെക്നിക്കൽ എൻട്രി സ്കീമിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 90 ഒഴിവുകളാണുള്ളത്. അവിവാഹിതരായ പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. 2027 ജനുവരിയിൽ കോഴ്സ് ആരംഭിക്കും. 4 വർഷമാണ് പരിശീലനം. വിജയകരമായ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് എഞ്ചിനീയറിംഗ് ബിരുദവും ലഫ്റ്റനൻറ്റ് റാങ്കിൽ നിയമനവും നൽകും. പരിശീലന കാലയളവിൽ 56,100 രൂപ പ്രതിമാസ സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കും. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് 56,100 രൂപയ്ക്കും 177,500 രൂപയ്ക്കും ഇടയിലുള്ള ശമ്പള സ്കെയിലിലായിരിക്കും നിയമനം. ശമ്പളത്തിന് പുറമെ സൈന്യത്തിലെ വിവിധ അലവൻസുകളിൽ ലഭിക്കും. യോഗ്യത, പ്ലസ് ടു വിജയം, തത്തുല്യം, പ്ലസ് ടുവിന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ ആകെ 60% മാർക്കുണ്ടായിരിക്കണം. 2026 JEE മെയിൻ പരീക്ഷ എഴുതിയവരായിരിക്കണം. പ്രായപരിധി, അപേക്ഷകർ 2007 July 1 മുൻപോ 2010 July 1 ശേഷമോ ജനിച്ചവരായിരിക്കരുത്. 2 ഘട്ടങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. JEE മെയിൻ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ അഭിമുഖത്തിൻ്റെയും ശാരീരിക ക്ഷമതാ പരീക്ഷയുടെയും മെഡിക്കൽ പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുക. അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കണം. അവസാന തീയതി June 12 വരെയാണ്. വിശദവിവരങ്ങൾക്ക് വേണ്ടി www.joinindianarmy.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.
1: Musically yours, this is FM Rainbow 107.5. Your favorite music station.

നമുക്കിപ്പോൾ ഇന്നത്തെ കരിയർ കണക്റ്റിൻ്റെ സമയം ഇവിടെ ഏതാണ്ട് കഴിയാറായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള തൊഴിൽ സാധ്യതകൾ റൈറ്റ് ടൈമിൽ തന്നെ കണ്ടെത്തുക. നിങ്ങളുടെ മുന്നിലേക്ക് വന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ VS മിത്തയാണ്. അപ്പോൾ അടുത്തയാഴ്ച പുതിയ നോട്ടിഫിക്കേഷൻസുമായി വരാം. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, വാർത്തകൾ. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി മുഖ്യമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്തോ പസഫിക് മേഖലയിൽ നിയമവാഴ്ചയും രാജ്യങ്ങളുടെ പരമാധികാരവും സംരക്ഷിക്കുമെന്ന് ക്വാഡ് സഖ്യം. ശബരിമല പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ലക്ഷ്യമിട്ട് വിശ്വാസികൾക്ക് നേരെ ചുമത്തിയ മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും ശബരിമല സ്വർണക്കൊള്ള കേസിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ട് ബിജെപി എംഎൽഎമാർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിഭാഗത്തിൽ റോബോട്ടിക് സർജറി വഴി 10 പേർക്ക് നടത്തിയ ശസ്ത്രക്രിയ വിജയം. സംസ്ഥാനത്ത് ഇതാദ്യമാണ് സർക്കാർ മേഖലയിൽ റോബോട്ടിക് സർജറിയിലൂടെ ഈ ചികിത്സ നടത്തിയതെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ കീഴിലുള്ള ദത്തെടുക്കൽ ശിശുപരിചരണ കേന്ദ്രങ്ങളിൽ മുലപ്പാൽ ബാങ്ക് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ June 3 വൈകുന്നേരം 5 വരെ സ്വീകരിക്കും. June 8 ട്രയൽ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിൽ കേരള സർക്കാർ അംഗീകൃതവും നോർക്ക റൂട്ട്സ് അറ്റസ്റ്റേഷന് യോഗ്യവുമായ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡാറ്റ സയൻസ് ആന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ കാലവർഷം ഉടനെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ പി വി സിന്ധുവും പുരുഷ ഡബിൾസിൽ സാത്വിക് സായ് രാജ് രംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു.
2: ന്യൂസ് റെയിൻബോ.
3: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇത് രാഗം സംഗീതമാണ്. ഇന്നത്തെ രാഗം സംഗീതത്തിൽ വലജി എന്ന രാഗത്തിന്റെ വിശേഷങ്ങളും വലജി രാഗത്തെ ആസ്പദമാക്കി പ്രശസ്തരായ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാഗം സംഗീതവുമായി നിങ്ങളോടൊപ്പം ചേരുന്നു ഞാൻ സംഗീതാ വർമ്മ.

കാവ്യമേള എന്ന ചിത്രത്തിന് വേണ്ടി മലജി രാഗത്തെ ആസ്പദമാക്കി വി ദക്ഷിണാമൂർത്തി സംഗീതം ചെയ്ത ഗാനമാണ് നമ്മൾ കേട്ടത്. ഇനി വലജി രാഗത്തെ കുറിച്ചിട്ട് പറയാം. 16-ാമത് മേളകർത്ത രാഗമായ ചക്രവാകത്തിന്റെ ജന്യരാഗമാണ് വലജി. ഇതൊരു ഔടവ ഔടവ രാഗമാണ്. അതായത് 5 സ്വരങ്ങൾ ആരോഹണത്തിലും 5 സ്വരങ്ങൾ അവരോഹണത്തിലും വരുന്ന രാഗമാണ് വലജി. ഇനി വലജി രാഗത്തിന്റെ രാഗഭാവങ്ങൾ നമുക്ക് ആസ്വദിക്കാം ജി ദേവരാജന്റെ സംഗീതത്തിലൂടെ.

ആരോമലുണ്ണി സത്യവാൻ സാവിത്രി എന്നീ രണ്ട് ചിത്രങ്ങളിൽ വലജയരാഗത്തെ ആസ്പദമാക്കി ജി ദേവരാജൻ ഈണം നൽകിയ ഗാനങ്ങളാണ് നമ്മൾ കേട്ടത്. ഇനി വലജയരാഗത്തിന്റെ ആരോഹണം അവരോഹണം എന്താണെന്ന് നോക്കാം. വലജി എന്ന മനോഹരമായ രാഗത്തെ അടിസ്ഥാനമാക്കി രവീന്ദ്രൻ ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഗാനങ്ങൾ ഇനി നമുക്ക് കേൾക്കാം.

മഞ്ഞക്കണി കൊന്ന പൂവുകൾ ചൂടും. മേടപ്പുലരി പെണ്ണെ, ഏ പെണ്ണെ, മഞ്ഞക്കണി.

വലജി എന്ന രാഗത്തെ ആസ്പദമാക്കി രവീന്ദ്രൻ സംഗീതം ചെയ്ത ഗാനങ്ങളാണ് നമ്മൾ കേട്ടത്. വെങ്കലം എന്ന ചിത്രത്തിൽ നിന്നും, അതുപോലെ ആദ്യത്തെ അനുരാഗം എന്ന ചിത്രത്തിൽ നിന്നും. ഇനി വലജി രാഗത്തിന്റെ വിശേഷങ്ങൾ പറയാം. ഷഡ്ജ പഞ്ചമങ്ങൾ കൂടാതെ അന്തരഗാന്ധാരം, ചതുശ്രുതി, ധൈവതം, കൈശകി നിഷാദം എന്നിവയാണ് വലജി രാഗത്തിന്റെ സ്വരസ്ഥാനങ്ങൾ. ഋഷഭം, മധ്യമം എന്നിവ വർജ്യ സ്വരങ്ങളാണ്. അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ൽ രാഗം സംഗീതമാണ്, സംഗീതാവർമ്മയോടൊപ്പം.

വലജി രാഗത്തെ ബേസ് ചെയ്തിട്ട് സലിൽ ചൗധരി മലയാള സിനിമാ സംഗീതത്തിന് നൽകിയത് മറക്കാനാവാത്ത രണ്ട് ഗാനങ്ങളാണ്. ഈ രണ്ട് ഗാനങ്ങളും ഇന്നും മലയാളികൾ മൂളി നടക്കുന്ന ഗാനങ്ങളാണ്. അപ്പൊ ആ ഗാനങ്ങൾ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. രാഗം സംഗീതമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ സംഗീത വർമ്മ.

നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് ഗാനങ്ങളാണ് കേട്ടത് അല്ലേ. വിഷുക്കണി എന്ന ചിത്രത്തിൽ നിന്നും അതുപോലെ ഏഴ് രാത്രികൾ എന്ന ചിത്രത്തിൽ നിന്നും. വലജി രാഗത്തെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. ചക്രവാകത്തിൻ്റെ മറ്റൊരു ജന്യരാഗമായ മലയമാരുതവുമായി വലജി രാഗത്തിന് വളരെയധികം സാമ്യമുണ്ട്. അതായത് വലജിയുടെ സ്വരങ്ങളിൽ ശുദ്ധ ഋഷഭം കൂടി ചേരുമ്പോൾ അത് മലയമാരുത രാഗമായി മാറുന്നു.

ഇതാണ് മലയമാരുതം. സംഗീത സംവിധായകനായ പുകഴേന്തി മലയാള സിനിമയിൽ സംഗീതം ചെയ്ത ഗാനങ്ങൾ മിക്കതും ഹിറ്റുകൾ തന്നെയാണ്. വലജീരാഗത്തിന്റെ ചുവട് പിടിച്ച് കൊച്ചനിയത്തി എന്ന സിനിമയിൽ ഒരു ഗാനം ചെയ്തിട്ടുണ്ട്. എസ് ജാനകി പാടിയ

എസ് ജാനകി പാടിയ മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. എം ജി രാധാകൃഷ്ണൻ സംഗീതം ചെയ്ത അധികം ആരും കേൾക്കാത്ത ഒരു ഗാനം എന്ന് പറയാം. ആരവം എന്ന ചിത്രത്തിൽ വലജി രാഗത്തെ ആസ്പദമാക്കി ചെയ്ത ഒരു ഗാനം. വലജി രാഗത്തെക്കുറിച്ച് ഇനി പറയാം. വളരെ കേൾക്കാൻ സുഖമുള്ളതും മിക്കവർക്കും സുപരിചിതവുമായ ഒരു രാഗമാണ് വലജി. വിസ്തരിച്ചുള്ള ആലാപനത്തിന് സാധ്യത കുറവുള്ള രാഗമായതുകൊണ്ട് തന്നെ കർണാടക സംഗീതത്തിൽ മറ്റ് രാഗങ്ങളെ അപേക്ഷിച്ച് കൃതികളും കീർത്തനങ്ങളും ഒക്കെ കുറവാണ്. വലജി രാഗത്തെ ആസ്പദമാക്കി തന്മാത്ര എന്ന ചിത്രത്തിൽ മോഹൻ സിത്താര ഒരു ഗാനം ചെയ്തിട്ടുണ്ട്. ആ ഗാനത്തിലേക്ക് നമുക്കിനി പോകാം.

ಪಗಸನಿ ನಗಸನಿ ದಬ ಸಾನಿ ದಬ ಪಗಸನಿ ನಗಸನಿ ದಬ

സ്വപ്നം കൊണ്ട് തുലാഭാരം എന്ന ചിത്രത്തിന് വേണ്ടി ബാലജി രാഗത്തെ മുൻനിർത്തി ഔസേപ്പച്ചൻ ഒരുക്കിയ ഗാനമാണ് നമ്മൾ കേട്ടത്. രാഗം സംഗീതം ഇവിടെ പൂർണ്ണമാവുകയാണ്. ബാലജി രാഗത്തിന്റെ വിശേഷങ്ങളും ബാലജി രാഗത്തെ ആസ്പദമാക്കി വിവിധ സംഗീത സംവിധായകർ സംഗീതം ചെയ്ത ഗാനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത രാഗം സംഗീതത്തിൽ മറ്റൊരു രാഗത്തിന്റെ വിശേഷങ്ങളും ഗാനങ്ങളും കേൾക്കാം.

കഴിഞ്ഞ് 10 മിനിറ്റ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ്ഹിന്ദ്.